ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 21, കൊല്ലവർഷം 1202 കന്നി 27, 2026 ഒക്ടോബർ 13 ചൊവ്വാഴ്ച, സമയം 5 മണി കഴിഞ്ഞ് 53:45. 101.9 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിക്കുന്നത്.
1: ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ 29 അധ്യായത്തിലെ 53 ശ്ലോകത്തിലൂടെ ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജനോട് ഒരു കഥ പറയാൻ തുനിയുന്നു. കാട്ടിൽ തൻ്റെ ഇണയമൊത്ത് സല്ലപിച്ച് ക്രീഡിച്ച് പൂക്കളുടെ ഭംഗിയും വണ്ടിൻ്റെ മുരളലും ആസ്വദിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരു മാൻകുട്ടി. അല്പമകലെയായി, ദൃഷ്ടിക്കും അപ്പുറത്തായി തങ്ങളെ ഭക്ഷിക്കുവാൻ വിശപ്പോടെ കാത്തു നിൽക്കുന്ന ചെന്നായി കൂട്ടങ്ങൾ. തീർന്നില്ല, തൊട്ടു പിന്നിലായി കണ്ണിൽപ്പെടാതെ തങ്ങളെ കൊല്ലുവാൻ അമ്പും വില്ലുമേന്തി സജ്ജനായി നിൽക്കുന്ന ഒരു കാട്ടാളൻ. ഇവയൊന്നും അറിയാതെ വനഭംഗി ആസ്വദിച്ച് ആനന്ദത്തോടെ പരിസരം മറന്ന് നീങ്ങുന്ന മാൻപേടകൾ. ഏതു നിമിഷവും ചെന്നായിക്കൂട്ടങ്ങൾ ചാടി വീണ് കൊന്നു ഭക്ഷിക്കാം. അതല്ലെങ്കിൽ പിന്നിൽ നിന്നും വേടൻ്റെ ശരമേറ്റ് ശ്വാസഗതി നിലയ്ക്കാം. പക്ഷേ ഇവയൊന്നും മാൻകുട്ടികൾ ഇരുവരും അറിയുന്നതേയില്ല എന്നതാണ് ദുഃഖസത്യം. യഥാർത്ഥത്തിൽ ആരാണ് ഈ മാൻകുട്ടികൾ? നമ്മൾ മനുഷ്യർ തന്നെ. ചുറ്റിനും കൂടിയിരിക്കുന്ന അപകടങ്ങൾ അറിയാതെ സന്തോഷത്തോടെ നമ്മൾ നടന്നു നീങ്ങുന്നു. അത്രമാത്രം അനിശ്ചിതത്വമാണ് മനുഷ്യനെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് സമാനമായ ആശയം തന്നെയാണ് അധ്യാത്മരാമായണത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ വിവരിക്കുന്നത്. ചക്ഷുസ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിൻ്റെ നാവിലാകപ്പെട്ട തവളയുടെ ദുസ്ഥിതി കണക്കാണ് മർത്യജന്മം. പാമ്പ് ഏത് നിമിഷവും നാക്കുള്ളിലേക്ക് വലിച്ച് വായടച്ചാൽ അതോടുകൂടി തവളയുടെ കഥ കഴിഞ്ഞു. കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവൽ സംവദിച്ചിടും ആയുസ് അതിനശ്വരം. അധ്യാത്മരാമായണത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന പത്രത്തിൻ്റെ, അതായത് ഇലയുടെ അഗ്രത്തിൽ പറ്റി നിൽക്കുന്ന ജലബിന്ദു പോലെയാണ് മർത്യജന്മമെന്ന് ഭാഷാപിതാവ് വസിഷ്ഠനിലൂടെ സമർത്ഥിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിസങ്കീർണവും അനിശ്ചിതത്വവും കലർന്നത് തന്നെയാണ് മനുഷ്യജന്മം. കോട്ടയത്ത് തമ്പുരാൻ്റെ കല്യാണ സൗഗന്ധികം എന്ന കഥകളിയിൽ സൗഗന്ധിക പുഷ്പം തേടി അലയുന്ന ഭീമസേനെ നമ്മൾ കാണുന്നു. ആ കൊടുങ്കാട്ടിലൂടെ തൻ്റെ ലക്ഷ്യം നിറവേറ്റുവാൻ പോകുന്ന ഭീമൻ അത്യപൂർവമായ ഒരു രംഗം കണ്ട് സ്തബ്ധനായി നിൽക്കുന്നു. ഈ ഒരു രംഗം ഭീമൻ്റെ മനോധർമ്മമായിട്ടാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. ഗർഭിണിയായ ഒരു മാൻപേട,

0: അതിനെ നോട്ടമിട്ട് ദൂരെ വിശന്നു വലയുന്ന ഒരു സിംഹം. തീർന്നില്ല, ആ മാനിനെ കൊന്നു ഭക്ഷിക്കുവാൻ അങ്ങ് അകലെയായി അമ്പും വില്ലും സജ്ജമാക്കി നിൽക്കുന്ന ഒരു വേടൻ. മാസം തികഞ്ഞ മാൻപേട ഇതൊന്നും അറിയാതെ ഞരങ്ങിയും മൂളിയും പച്ചില ചാർത്തിനിടയിൽ കിടക്കുമ്പോൾ നിയതിയുടെ വിളയാട്ടം എന്നോണം പൊടുന്നനെ ആകാശത്തൊരു ഇടിവെട്ടുന്നു. ഇടിവെട്ടിൻ്റെ ഓർക്കാപ്പുറത്തുള്ള ഗർജനത്തിൽ കാട്ടാളൻ്റെ കയ്യിലിരുന്ന അസ്ത്രം ഉന്നം തെറ്റി വായ് പുലർന്നിരിക്കുന്ന സിംഹത്തിൻ്റെ നാവിൽ തറയ്ക്കുന്നു. സിംഹം ക്ഷണം തന്നെ പിടഞ്ഞു വീണു ചാവുന്നു. അതോടൊപ്പം അപ്രതീക്ഷിതമായി ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ ആ നിഷാദൻ പിടഞ്ഞു വീണു ചരമമടയുന്നു. അനന്തരം അതിഭീകരമായ ഒരു പേമാരി ആർത്തട്ടഹസിച്ചുകൊണ്ട് പെയ്യുന്നു. ആ പേമാരിയിൽ മാൻകുട്ടി സുഖമായി പ്രസവിക്കുന്നു. പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ്റെ അദൃശ്യമായ കരസ്പർശം ഏതൊരു കൊടും വിപത്തിനെയും അകറ്റുവാൻ പര്യാപ്തമാണ്. നിയതിയുടെ അത്യപൂർവമായ സഹായമുണ്ടെങ്കിൽ മനുഷ്യൻ്റെയും ജീവികളുടെയും ഏതൊരു ദുരിതവും ആപത്തും താനെ പമ്പകടക്കും തീർച്ച.
1: രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓം പ്രകാശ് മാഥൂർ കേരളത്തിലെ ഗവർണറാകും. ഇന്ത്യയുടെ പുരോഗതിക്ക് സാങ്കേതിക വിദ്യയും പാരമ്പര്യവും സമന്വയിപ്പിച്ച് നീങ്ങണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നിരാമയത സൌത്ത് ഏഷ്യൻ ഗ്രന്ഥങ്ങളിലെയും ആചാരങ്ങളിലെയും രോഗശാന്തിയും ക്ഷേമവും എന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. പോലീസിന്റെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ 164 പുതിയ വാഹനങ്ങൾ മന്ത്രി രമേശ് ചെന്നിത്തല വൈകിട്ട് തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടംഘട്ടമായി മാറ്റുന്നതിന്റെ ഭാഗമായാണിത്. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിംഗിനെത്തിയ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽ പൊയിൽ മുഹമ്മദ് ഐസാമാണ് മരിച്ചത്. സംസ്ഥാന കായിക ദിനമായ ഇന്ന് മലപ്പുറത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് പരിപാടി. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. കുമാരനാശാൻ എഴുതിയ മിന്നാമിനുങ്ങ് എന്ന കവിത, ആലാപനം പി സുശീലാദേവി. തുടർന്ന് ഉദയഗീതം, വിശാലാക്ഷി രാമചന്ദ്രൻ, കെ വി നാരായണസ്വാമി എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജോലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 169-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജോലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ അതിഥിയായി പങ്കെടുക്കുന്നു. 10:02 മുതൽ 11:00 വരെ ഗാനോപഹാരം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി, തണ്ണീർത്തടങ്ങളും സംരക്ഷണവും, പീറ്റർ പ്രദീപ് സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാരയിൽ, സ്തനപരിശോധന നടത്തേണ്ടത് എപ്പോൾ എങ്ങനെ, പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യതയുണ്ടോ, ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ, വീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ മൃത്യുഞ്ജയം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം, ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 തിരൈപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും, ആർ ജോസ് പ്രകാശുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നവരാത്രി സംഗീതോത്സവം 2026 രണ്ടാം ദിവസം, തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഖടം. മുഖ്യകൃതി പാഹിമാം ശ്രീ വാഗീശ്വരി, രാഗം കല്യാണി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതീയറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 18.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6.5 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെയുള്ളത് അനന്തു മൈലച്ചർ. പതിവ് പോലെ തന്നെ ഈ പ്രഭാതത്തെ നമുക്കൊരു കവിതയിലൂടെ വരവേൽക്കാം.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ കവിത മിന്നാമിനുങ്ങ് പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾക്കാം ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് വിശാലാക്ഷി രാമചന്ദ്രൻ, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യമായി കമലാംബ സംരക്ഷതുമാം എന്ന് തുടങ്ങുന്ന നവാവരണ കൃതി കേൾക്കാം. ആലപിക്കുന്നത് വിശാലാക്ഷി രാമചന്ദ്രനും സംഘവും.

0: വിശാലാക്ഷി രാമചന്ദ്രൻ, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിച്ച കൃതികളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ഉദയഗീതം സമാപിച്ചു.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: നമസ്തേ അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേരളത്തിന്റെ പുതിയ ഗവർണറായി മുൻ രാജ്യസഭാ അംഗമായ ഓം പ്രകാശ് മാഥൂറിനെ രാഷ്ട്രപതി നിയമിച്ചു. സിക്കിം ഗവർണറായിരുന്നു അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളം സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള കഡസ്ട്രൽ ഭൂപടം സംസ്ഥാന പരിസ്ഥിതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈ നേവൽ ഡോക്ക്യാർഡിൽ പശ്ചിമ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായന്റെ സാന്നിധ്യത്തിൽ കപ്പൽ കമ്മീഷൻ ചെയ്തു. സെപ്റ്റംബറിൽ രാജ്യത്തെ ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ പണപ്പെരുപ്പം 5.54% ഉയർന്നു. 21 മാസത്തെ ഉയർന്ന നിലവാരമാണിത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കി. സാമ്പത്തിക മേഖലയിലെ നയരൂപവൽക്കരണത്തിന് സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മാതൃകകൾ വികസിപ്പിച്ചതിന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാളിനും മൈക്കിൾ വുഡ്ഫോർഡിനും 2026 സാമ്പത്തിക നൊബേൽ. യമനിലെ ഹൂതി ആക്രമണ പശ്ചാത്തലത്തിൽ സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം 17 അടച്ചിടും. ISL ഫുട്ബോളിൽ മലയാളി താരം MS ജിതിൻ നേടിയ ഗോളിന്റെ മികവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വിജയം. കൊൽക്കത്ത മോഹൻ ബഗാനെ 1-0 തോൽപ്പിച്ചു.
5: ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവനുകളുടെയോ തകരുന്ന വീടുകളുടെയോ എണ്ണം മാത്രമല്ല, മറിച്ച് ആ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയ വീഴ്ചകൾ കൂടിയാണ് ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥ വിലയെന്ന് ഓരോ ദുരന്തവും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത സാധ്യത ലഘൂകരണ ദിനം. ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം പ്രതികരിക്കുന്നതിൽ നിന്ന് മാറി അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവ തടയുന്നതിലേക്കുള്ള മാറ്റമാണ് ആഹ്വാനം ചെയ്യുന്നത്. ദുരന്തങ്ങളെ ഫലപ്രദമായി അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു കേരളമാണോ നാം കെട്ടിപ്പടുക്കുന്നത്? അതോ ഓരോ ദുരന്തത്തിനും ശേഷമുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക മാത്രമാണോ നാം ചെയ്യുന്നത്?
6: കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഓൾഡ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ഒരു ഫ്രജൈൽ സിസ്റ്റമാണ് നമുക്ക്.
5: റീബിൽഡ് കേരള പ്രോജക്ട് റിസ്ക് ഇൻഫോംഡ് മാസ്റ്റർ പ്ലാൻ ടീം ലീഡർ രാജേഷ് PN.
6: ഫ്രം ദ മൗണ്ടൻസ് ടു ദ സീ വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിനകത്ത് ആൾക്കാർ താമസിക്കുന്നത് നല്ലൊരു ശതമാനവും ലോ ലാൻഡിലാണ്. മിഡ് ലാൻഡിൽ വളരെ കുറച്ചും ഹൈലാൻഡിൽ വളരെ കുറവും. കഴിഞ്ഞ ഒരു 50 എടുത്തു കഴിഞ്ഞാൽ ഈ വെറ്റ് ലാൻഡ് 7 lakh hectare ഇപ്പൊ ഏകദേശം 3 lakh hectares കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ശതമാനവും മഴ വരുന്ന സമയത്ത് വെള്ളം റീറ്റെയിൻ ചെയ്യാനും അത് സ്പോഞ്ച് ആയിട്ട് എടുക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഡെവലപ്മെന്റ് കാരണവും കൂടാതെ ഡ്രെയിൻസിന്റെ കപ്പാസിറ്റി വളരെ

0: അധികം കുറഞ്ഞു. കനാൽസിനകത്ത് എങ്ങനെ വെള്ളം പൊങ്ങുന്നു, എത്രത്തോളം വെള്ളം പൊങ്ങുന്നു, ഇങ്ങനെയുള്ള ഒരു ലെവലിലുള്ള ഒരു ഇൻഫർമേഷനും നമുക്കില്ല. ഈ റീബിൾഡ് കേരള പ്രോഗ്രാമിനകത്ത് തന്നെ റിസ്ക് ഇൻഫോംഡ് മാസ്റ്റർ പ്ലാൻ എന്നുള്ള ആക്ടിൽ ചേഞ്ച് വരുത്തുകയും ആ ചേഞ്ചിന് ഉതകുന്നതായിട്ടുള്ള വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ കൺസ്ട്രക്ഷൻ വേണം, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളുകൾ, ട്രാൻസ്ഫോമറുകൾ, ഹോസ്പിറ്റൽസ്, അതൊക്കെ ഇനി വരുമ്പോൾ എവിടെ വരണം, അങ്ങനെയുള്ള ഒരു പ്ലാനിങ് നമ്മളിപ്പം ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളുടെ എങ്ങനെയാണ് അവർ ഡിസാസ്റ്റർ റെസിലിയൻസ് ബിൽഡ് ചെയ്തെന്നുള്ളത് സ്റ്റഡി ചെയ്ത സമയത്ത് ഇവർ ഡിസാസ്റ്റർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുകയും ഒരു രീതിയിലും അവിടെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അവിടെയുള്ള ഡെവലപ്മെന്റോ ഗവൺമെന്റിന് പോലും ആ ഏരിയയിൽ വെള്ളപ്പൊക്കം സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഇല്ല. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഒരു റെസിലിയൻസ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിനും ഇൻഫ്രാസ്ട്രക്ചറിനും സംരക്ഷണം കിട്ടുകയുള്ളൂ.
1: പശ്ചിമഘട്ട മേഖലയിൽ തീവ്രമായ മഴയും ഉരുൾപൊട്ടൽ സാധ്യതയും മധ്യപ്രദേശങ്ങളിലെ ചരിവും ക്വാറി സംബന്ധമായ ആശങ്കകളും ഡ്രെയിനേജ് പ്രശ്നങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും തീരദേശത്തെ കടലാക്രമണ പ്രശ്നങ്ങളും കേരളത്തിന്റെ സ്ഥിതി അസ്ഥിരപ്പെടുത്തുന്നവയാണ്.
2: കേരളത്തില് ഉരുൾപൊട്ടൽ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
1: കേരള ഗവൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി എക്സ് ഒഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ രാമചന്ദ്രൻ,
2: നമ്മളൊരു ഹസാർഡ് സോണേഷൻ മാപ്പ് ഉണ്ടാക്കി. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങൾ ഇതിന് സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. മഴ ചെറുതായിട്ട് പെയ്ത് ഓൾറെഡി നനഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം, അതായത് നമ്മള് ആന്റിസിഡന്റ് മോയിസ്ചർ കണ്ടന്റ് എന്ന് പറയും. അപ്പൊ അതിലുള്ള സ്ഥലങ്ങളിൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 15 സെന്റിമീറ്റർ ഒക്കെ പെയ്യുന്ന മഴയുണ്ടെങ്കിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഭൂമിയുടെ ഉപയോഗം, ചെരിവ് പ്രദേശങ്ങളിലുള്ള മനുഷ്യന്റെ ഇടപെടൽ തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു ലാൻഡ് യൂസ് റെഗുലേഷൻ ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ്.
1: കൃത്യസമയത്ത് നൽകുന്നതും പ്രാദേശികമായി പ്രസക്തമായതും നടപടിയെടുക്കാൻ സാധിക്കുന്നതുമായ മുന്നറിയിപ്പുകൾ മാത്രമാണ് കൂടുതൽ ഫലപ്രദമാകുക. സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവർക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മുന്നറിയിപ്പുകൾ കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്.
3: ദുരന്ത നിവാരണ പദ്ധതി എന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയ ഒരു ഡോക്യുമെന്റ് ആണ്, അതൊരു മാജിക് വാൻഡ് ഒന്നുമല്ല.
1: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്,
3: ഒന്ന് നിയമം അനുശാസിക്കുന്നത് 3 വർഷത്തിലൊരിക്കലാകുമ്പോൾ അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കലായിരിക്കുമ്പോഴും കേരളത്തിലെ ദുരന്ത നിവാരണ പദ്ധതിയിലെ അതിന്റെ മാറ്റം വേണ്ടുന്ന ഭാഗം ഓറഞ്ച് ബുക്ക് എന്ന തരത്തിൽ എല്ലാ വർഷവും പുതിയ പ്രോട്ടോക്കോളുകൾ ഉൾപ്പെടുത്തി പുതിയ സാമ്പത്തികമായ ചട്ടക്കൂടുകൾ ഉൾപ്പെടുത്തി പുനർപ്രസിദ്ധീകരിച്ചു വരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാനിംഗ് കമ്മീഷൻ പ്രത്യേകമായി പണവും വകയിരുത്തി 13-ാം വർക്കിംഗ് ഗ്രൂപ്പ് എന്ന ഒരു പ്രത്യേകം വർക്കിംഗ് ഗ്രൂപ്പ് തന്നെ ദുരന്ത നിവാരണത്തിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ DM പ്ലാനുകൾ വർഷാവർഷം പുതുക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ദുരന്ത പ്രതിരോധ നിധിയിൽ നിന്നും പണം നൽകുന്നതിനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഓറഞ്ച് ബുക്ക് വഴി കേരളത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. 2025 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉരുൾപൊട്ടൽ ഭൂപടങ്ങൾ അഡോപ്റ്റ് ചെയ്തു. UNEP യുമായി ചേർന്നുകൊണ്ട് തയ്യാറാക്കിയ ഫ്ലഡ് റിട്ടേൺ പ്രോബബിലിറ്റി ഭൂപടങ്ങൾ നമ്മൾ ദുരന്ത നിവാരണ പദ്ധതിയിലേക്ക് ഉൾക്കൊള്ളും.
1: കാലാവസ്ഥാ മുന്നറിയിപ്പുകളും മത്സ്യത്തൊഴിലാളികൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളും രക്ഷാപ്രവർത്തന പരിശീലനവും അടിയന്തര സേവന വിഭാഗങ്ങളും പ്രാദേശിക വോളണ്ടിയർമാരുടെ സേവനവും ചേർന്നാണ് കേരളത്തിലെ തീരദേശ കായൽ മേഖലകൾ ദുരന്ത നിവാരണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്.
4: ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 2 മണിക്കൂറാണ്.
1: കണ്ണാന്തുറയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി മനീഷ്,
4: കിടവകളുടെ കൂട്ടമണി അടിക്കാറുണ്ട്. ഈ കൂട്ടമണി അടിച്ചുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ മത്സ്യബന്ധനത്തിനായി പോയിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പെട്ടെന്ന് കളക്ട് ചെയ്യും. പലരുടെ കയ്യിലും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിന്റെ ഡെപ്ത് കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് അവർ തമ്മിൽ ഇൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷെ അവരെ ഒരു പ്രത്യേക സർക്കിളിൽ കിടക്കും. നമ്മളിവിടെ പറയാറുള്ളത് നിങ്ങൾ എത്രമാർ ദൂരത്താണ് നിങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് അവർ ചോദിക്കും. ഈ മാർ എന്നുള്ള ഒരു സാധനമാണ് നമ്മുടെ അടിയെന്നൊക്കെ പറയുന്നില്ലേ, ആ നോട്ടിക്കൽ മൈനകത്തുള്ളവരെ എല്ലാവരെയും ഇവരുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് എത്രയും പെട്ടെന്ന് കരയ്ക്ക് അടുത്തെത്താനുള്ള ശ്രമം അവർ നടത്തും. ഇനി ഇൻ കേസ് ആരെങ്കിലും മിസ്സായാൽ അതിനനുസരിച്ച് ഞങ്ങൾ ഇൻഫർമേഷൻ നിയറസ്റ്റ് കോസ്റ്റ് ഗാർഡിനോ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സിനോ ഫോർവേഡ് ചെയ്യുകയാണ് പതിവ്.
1: മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി എൻ വിശ്വംഭരൻ,
5: അഫക്റ്റഡ് പഞ്ചായത്ത് ആദ്യമേ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് മുട്ടാർ മേഖല എന്ന് പറയുന്നത്. കുട്ടനാട്ടിൽ നിന്നും വെള്ളം ഇറങ്ങി പോകുമ്പോൾ അവസാനമായിട്ട് വെള്ളം ഇറങ്ങി പോകുന്ന സ്ഥലവും കൂടാണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. കാരണം പമ്പ മണിമലയാറുകൾ സംയോജിച്ചൊഴുകുന്ന സ്ഥലമാണിത്. 10-15 ദിവസത്തോളം ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരാണ്.
1: വയനാട് ജില്ലയിലെ മേപ്പാടി വാർഡ് മെമ്പർ ബാബു,
6: നമ്മളെ ഈ കുന്നും മലയൊക്കെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്തിപ്പെടാനും അതുപോലെ തന്നെ വാഹന ഗതാഗത സൗകര്യമൊക്കെ വളരെ പരിമിതമാണ്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് റോഡുകൾ, പാലങ്ങൾ, ഇൻഷുറൻസ് അതുപോലുള്ള പരിരക്ഷകൾ ആ മേഖലയിൽ ഇനിയും ആവശ്യമാണ്.
1: ദുരന്ത സാധ്യത കുറയ്ക്കേണ്ടത് കേരളത്തിന് ഒരു സാമ്പത്തിക ആവശ്യകത കൂടിയാണ്. പ്രതിരോധ പ്രതിരോധത്തിനായി

0: നിക്ഷേപിക്കുന്ന ഓരോ രൂപയും സാമ്പത്തിക സ്ഥിരതയ്ക്കുള്ള നിക്ഷേപമാണെന്ന് ഈ രംഗത്തെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു.
1: ഈ ദുരന്തങ്ങൾ വരുന്ന മലയോര പ്രദേശങ്ങളടക്കമുള്ള മേഖലകളിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ അടക്കമുള്ള മേഖലകളിൽ ആ നഷ്ടം സംഭവിക്കാൻ ഇടയുള്ള കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും അടക്കം ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ്.
1: അങ്ങനെ വരുമ്പോൾ ഈ ദുരന്തത്തിന് ശേഷമുണ്ടാകുന്ന പ്രത്യാഘാതത്തെ നമുക്ക് മറികടക്കുന്നതിന് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അമിതമായ ചെലവുകൾ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണക്കുറവുകൾ ഉണ്ടാകാം, അതിലടയ്ക്കുന്നതിനുള്ള വരുമാനത്തിന്റെ കുറവുണ്ടാകാം. അവരെ അതിന് ബോധവൽക്കരിച്ച് എടുക്കേണ്ടത് ഇന്ന് വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രീമിയം അടക്കമുള്ള തുകകളിലൊക്കെ ഒരു പാർട്ട് ഗവൺമെന്റ് വഹിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടാവുന്നു.
0: അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിലെ ഭൂവിനിയോഗ ആസൂത്രണത്തിൽ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ദുർബലമായ ചരിവുകൾക്കും നദീതീരങ്ങൾക്കും തീരദേശത്തെ വാസസ്ഥലങ്ങൾക്കും അതത് പ്രദേശത്തിന് ചേരുന്ന പ്രവർത്തന പദ്ധതികളാണ് വേണ്ടത്.
2: മേഖലയിലുള്ള ആളുകളാണ്, അവരെ ഈ ചതുപ്പുകളിലാണ് അധികവും. ഈ പുഴയോരങ്ങളിൽ ഇങ്ങനെ ഷെഡും കുടിലൊക്കെ കെട്ടി താമസിക്കുന്ന ആളുകളുണ്ട്.
0: മാനന്തവാടി MLA ഉഷ വിജയൻ.
2: അവർക്കൊക്കെ സ്വന്തമായി സ്ഥലവും വീടും നൽകുന്ന ഒരു വലിയ സമഗ്ര പദ്ധതി അവർക്ക് ഭാവിയിൽ ആവശ്യമാണ്, പ്രത്യേകിച്ച് വയനാട്ടില്. കൂട്ടമായി അവരെ ഷിഫ്റ്റ് ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് വീടും സ്ഥലവും കൊടുക്കുന്ന രീതിയിലായിരിക്കണം. വലിയ പ്രളയം വരുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ മറ്റ് വിഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്നത്. പക്ഷെ ചെറിയ മഴ പെയ്യുമ്പോ പോലും ആദിവാസികളായിട്ടുള്ള കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. ടോയ്ലറ്റ് ഒക്കെ ബ്ലോക്കാകുക, അതിൽ വെള്ളം നിറഞ്ഞ് പിന്നെ അത് ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയൊക്കെ നിലവിൽ ഭയങ്കര രൂക്ഷമായ അവസ്ഥയാണ്. പകർച്ചവ്യാധി ഉണ്ടാകാറുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഒരു പോളിസി തന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം.
0: ഈ വർഷത്തെ അന്താരാഷ്ട്ര ദുരന്ത സാധ്യത ലഘൂകരണ ദിനത്തിൽ അതിജീവന ശേഷി തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് എന്ന പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സുരക്ഷിതമായ വീട്, തയ്യാറെടുപ്പുള്ള കുടുംബം, പ്രതിസന്ധികളെ നേരിടാൻ പ്രാപ്തിയുള്ള സമൂഹം എന്നിവയിൽ നിന്നാണ് ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി ആരംഭിക്കുന്നത് എന്നാണ്. എന്നാൽ അത് അവിടെ അവസാനിക്കാതെ ഉത്തരവാദിത്തമുള്ള വികസനവും കാര്യക്ഷമവുമായ സ്ഥാപനങ്ങളും നയിക്കുന്ന സംരക്ഷിത ആവാസ വ്യവസ്ഥകളിലേക്കും ഹ്രസ്വകാല താൽപര്യങ്ങളെക്കാൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന സർക്കാർ സംവിധാനത്തിലേക്കും മുന്നേറേണ്ടതുണ്ട്. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ.
3: ഡേഞ്ചർ സോണുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും അല്ലാത്തിടത്തും എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായേക്കാൾ അടിയന്തരമായി നേരിടുവാനോ അടിയന്തരമായി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഷെൽട്ടർ ഉൾപ്പെടെ മാർക്ക് ചെയ്ത് വെച്ച് എല്ലായിടത്തുമുള്ള തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്താറുണ്ട്. നമ്മുടെ നാച്ചുറൽ വാട്ടർ വേസ് ഉണ്ട്, അതെല്ലാം പലതും ബ്ലോക്കായി. വെള്ളം ഒഴുകി പോകാനുള്ള ഇടമില്ല, ഡ്രൈനേജുകൾ മുഴുവൻ ബ്ലോക്കാണ്. അതോടൊപ്പം തന്നെ പുഴകളിലും ആറുകളിലും ഡാമുകളും ഉൾപ്പെടെ മണ്ണും മണലും അടിഞ്ഞു കിടന്ന് കാരിയിങ് കപ്പാസിറ്റി കുറയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി മണ്ണും മണലും എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചുള്ളൂ. അതിന് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലാൻഡ് യൂസ് പോളിസി എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും നമ്മൾ വേണ്ടതുപോലെ ഫോളോ ചെയ്യാത്തതാണ് യഥാർത്ഥ പ്രശ്നം.
0: എല്ലാ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും തടയാൻ കേരളത്തിന് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അപകട സാധ്യത നേരിടുന്നവരുടെ എണ്ണം കുറയ്ക്കാനും ദുരന്തമുണ്ടാകുമ്പോൾ അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും. ഓരോ ദുരന്തത്തിനും ശേഷം മികച്ചൊരു വീട് നിർമ്മിക്കുക എന്നതല്ല, ദുരന്തം മൂലം വീടുകൾ നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്നതാകണം ആത്യന്തിക ലക്ഷ്യം. സുരക്ഷിതമായ ഓരോ വീടും വികസനവുമായി ബന്ധപ്പെട്ട ഓരോ വിവേകപൂർണമായ തീരുമാനവും അടുത്ത മുന്നറിയിപ്പ് എത്തുന്നതിന് മുമ്പ് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ എന്ന് തന്നെ ആരംഭിക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്.
4: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം, തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിൽ നിന്നും.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി, ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓംപ്രകാശ് മാത്തൂർ കേരളത്തിലെ ഗവർണറാകും. തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. സിക്കിമിന്റെ പുതിയ ഗവർണർ ദുഷ്യന്ത് ഗൌതം ആണ്. ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി ഡോക്ടർ സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ഡോക്ടർ ധാൽസിംഗ് ബിസിനെയും രാഷ്ട്രപതി നിയമിച്ചു. ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്നലെയാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭീകരവാദം, അതിർത്തി കടന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന്, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകൽ, മനുഷ്യക്കടത്ത്, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കൂട്ടായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് യോഗമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ 14 പിഴവുകൾ കണ്ടെത്തിയതായി സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചു. പ്രതികളായി വ്യക്തികളെ ഉൾപ്പെടുത്തിയതിലും പകർപ്പ് കൂടെ ചേർക്കാത്തതിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സമർപ്പിച്ചതിലും അടക്കമാണ് പിഴവുകൾ കണ്ടെത്തിയത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കം ഹർജികൾ സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് എതിർകക്ഷികൾ. ക്രമക്കേടുകൾ ആരോപിച്ച് INDA നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ സുപ്രീംകോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുപ്രീംകോടതിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ജനക്കൂട്ടവുമായി രാഹുൽ ഗാന്ധി കോടതിക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു. സംഭവം അപമാനകരവും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും എന്ന് ആരോപിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി രാജ്യത്തെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ്

0: ഈ കാര്യം വ്യക്തമാക്കിയത്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്തലും വിപണനം ശക്തമാക്കലുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചകിരി ഉൽപ്പാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. ഇതിന് ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിൻ്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സ്വാശ്രയ സംഘാംഗങ്ങൾക്കായി നിരവധി സാമ്പത്തിക സാക്ഷരതാ പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നതായി തപാൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേരള സർക്കിളിൽ 395,000 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലൂടെ ഗ്രാമങ്ങളിൽ 100% ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. SHG അംഗങ്ങളെ തപാൽ ഇൻഷുറൻസ് പദ്ധതികൾ വിതരണം ചെയ്യാനുള്ള ഡയറക്ട് ഏജന്റുമാരാക്കി മാറ്റിയിട്ടുമുണ്ട്.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ജി.വി. രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ടീമും തമ്മിലാണ് മത്സരം. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോഹട്ടിയിൽ ISL ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജയം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഫൈസാൻ ഉൾപ്പെട്ട ഭീകര സംഘം കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മാസപ്പടിക്കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സുപ്രീംകോടതിയുടെ പരിഗണനാ വിഷയമായ SIR കാര്യത്തിൽ നിയമസഭയിൽ UDFഉം LDFഉം ചേർന്ന് പ്രമേയം പാസാക്കിയതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ SIR നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് ജില്ലാ കലക്ടർ A.നിസാമുദ്ദീൻ ഉത്തരവിട്ടു. സുരക്ഷയ്ക്കും ഔദ്യോഗിക കാര്യങ്ങൾക്കും മുൻകൂർ അനുമതി വാങ്ങി നടത്തുന്ന ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും തടസ്സമുണ്ടാകില്ല. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവെളിച്ചം വിതറി നഗരവീഥികൾ ദീപപ്രഭയിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഒരുക്കിയ പ്രത്യേക പവലിയൻ അടുത്ത 10 നാൾ കലയുടെ കേളീരംഗമായി മാറും. കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് P.ഇന്ദിര നിർവഹിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഭദ്രദീപം തെളിയിച്ചു. വ്യാപാര ഉത്സവം, വൈദ്യുതി ദീപാലങ്കാരങ്ങൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയെല്ലാം കണ്ണൂർ ദസറയ്ക്ക് ചാരുത പകരും. മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചാണ് കണ്ണൂർ ദസറ വിഭാവനം ചെയ്തത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾ നടക്കുന്നത്. സമാപന ദിവസമായ 21 മെഗാ ഡ്രോൺ ഷോ ഉണ്ടാവും.

0: സഞ്ചാരികൾക്ക് നഗരം ചുറ്റി സഞ്ചരിക്കാൻ ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട്.
1: കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിങ്ങിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽപോയിൽ മുഹമ്മദ് ഐസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹീദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയമാണ്.

നമസ്തേ അനന്തപുരി, തുടരുന്നു. ഒരു ഗാനം കേൾക്കാം. റൺവേ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി. നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: മികച്ച കായിക താരങ്ങൾക്കുള്ള അർജുന അവാർഡ് 2026 കരസ്ഥമാക്കിയ മലയാളികൾ ആരെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മികച്ച കായിക താരങ്ങൾക്കുള്ള അർജുന അവാർഡ് 2026 കരസ്ഥമാക്കിയ മലയാളികൾ ആരെല്ലാമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രിസ്റ്റാക്ക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കർഷകർക്കുള്ള സംസ്ഥാനതല ജില്ലാതല അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.adh.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ ഈ മാസം 22 മുൻപായി ബന്ധപ്പെട്ട സർക്കാർ മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 15-16 തീയതികളിൽ തീറ്റപ്പുൽ കൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9000501 9381 9388 43444 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. റബ്ബർ പാലിലെ റബ്ബറിന്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് നാളെ മുതൽ ഈ മാസം 16 വരെ കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സെന്ററിൽ വച്ച് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 2353317 9497 4872 09. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഈ മാസം 15 സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റായ കോക്കനട്ട് ബോർഡ് .gov.in സന്ദർശിക്കുകയോ 0484237 6

0: രണ്ട് ആറ് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് ഏഴ് രണ്ട് ആറ് ആറ് എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യാം. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 15 മൃഗസംരക്ഷണ കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0491 281 5454 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റു സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847379 9447002290. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 2 മാസം പ്രായമായതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കിയതുമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഇന്നു മുതൽ വിൽപ്പന ആരംഭിക്കുന്നതാണ്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് പുറമെ കർഷകർക്ക് ആവശ്യമായ കോഴിത്തീറ്റയും മരുന്നുകളും ഇവിടെ നിന്ന് ലഭിക്കും. ഞായറാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയോ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 3:30 വരെയോ ഉള്ള സമയങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. ഇതോടൊപ്പം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് വിദഗ്ധരുടെ സേവനവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8078572094. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കിഷോർ കുമാർ പാടിയ ഒരു ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ, ചിത്രം അയോധ്യ.
5: ഹലോ, കം ഓൺ, ഐ വിൽ ടീച്ച് യു.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 13th. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്. എല്ലാ വർഷവും ഒക്ടോബർ 13th അന്താരാഷ്ട്ര ദുരന്ത സാധ്യത ലഘൂകരണ ദിനമായി ആചരിക്കുന്നത്. ആഗോളതലത്തിൽ ദുരന്ത ലഘൂകരണ സംസ്കാരം വളർത്തിയെടുക്കുക, ദുരന്തങ്ങളുടെ തീക്ഷ്ണത കുറയ്ക്കുക, ജനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ആഹ്വാനപ്രകാരം 1989 ഈ ദിനാചരണം ആരംഭിച്ചത്. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളെ നേരിടാൻ സമൂഹങ്ങളെയും രാജ്യങ്ങളെയും സജ്ജമാക്കുക, അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യഹരിത വിസ്മയമായിരുന്ന കിഷോർ കുമാർ അന്തരിച്ചത് 1987 ഒക്ടോബർ 13th. കേവലം ഒരു പിന്നണി ഗായകൻ മാത്രമല്ലായിരുന്നു അദ്ദേഹം. നടൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ചിത്ര സംയോജകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു. കിഷോർ കുമാർ മലയാളത്തിൽ പാടിയ ഏക ഗാനം 1975 പുറത്തിറങ്ങിയ അയോധ്യ എന്ന ചിത്രത്തിലെ ABCD ചേട്ടൻ KD എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക പ്രസിഡന്റ് വസതിയായ വൈറ്റ് ഹൌസിന്റെ ശിലാസ്ഥാപനം നടന്നത് 1792 ഒക്ടോബർ 13th. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടൺ ആണ് പോട്ടോമാക് നദിക്കരയിലുള്ള ഈ സ്ഥലം വസതിക്കായി തിരഞ്ഞെടുത്തത്. അയർലൻഡുകാരനായ പ്രശസ്ത ആർക്കിടെക്ട് ജെയിംസ് ഹോബൻ ആണ് വൈറ്റ് ഹൌസ് രൂപകൽപ്പന ചെയ്തത്. അയർലൻഡിലെ ഡബ്ലിനിലുള്ള ലീൻസ്റ്റർ ഹൌസ് എന്ന കെട്ടിടത്തിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 8 വർഷത്തോളം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് കെട്ടിടം താമസയോഗ്യമായത്. നിർമ്മാണം പൂർത്തിയായ ശേഷം 1800 അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ ജോൺ ആഡംസും ഭാര്യ അബിഗെയിലുമാണ് അവിടെ ആദ്യമായി താമസം തുടങ്ങിയത്. തുടക്കത്തിൽ പ്രസിഡന്റ്സ് ഹൌസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് മുകളിൽ പൂശിയ പ്രത്യേകതരം വെള്ള പെയിന്റ് കാരണം ഇതിനെ ആളുകൾ വൈറ്റ് ഹൌസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് 1901 പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റ് ഇതിന് ഔദ്യോഗികമായി വൈറ്റ് ഹൌസ് എന്ന് പേരിട്ടു. ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ചാൾസ് മെസിയർ 1773 ഒക്ടോബർ 13th വിർപൂൾ ഗാലക്സി കണ്ടെത്തി. ചാൾസ് മെസിയർ ആകാശത്ത് വാൽ നക്ഷത്രങ്ങളെ തിരയുന്നതിനിടയിലാണ് തിളക്കമുള്ള ഈ ഖഗോള പ്രതിഭാസം കണ്ടത്. തായ്ലൻഡിലെ ജനങ്ങൾ ദൈവതുല്യനായി ആദരിച്ചിരുന്ന ഭൂമി ബോൾ അതുല്യ ദേജ് രാജാവ് അന്തരിച്ചത് 2016 ഒക്ടോബർ 13th. തായ്ലൻഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ

0: കാലം രാജാവായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. തായ്ലൻഡിലെ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ രാഷ്ട്രപിതാവായി കാണുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തോടുള്ള ആദരസൂചകമായി 13 ഒക്ടോബർ തായ്ലൻഡിൽ ഔദ്യോഗികമായി ഒരു ദേശീയ അവധി ദിനമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട പഴയകാല നാടക സിനിമാ പിന്നണി ഗായികയും അഭിനേത്രിയുമായിരുന്ന മച്ചാട്ട് വാസന്തി അന്തരിച്ചത് 2024 ഒക്ടോബർ 13. KPSC നാടകങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികൾക്കും വേണ്ടി വിപ്ലവഗാനങ്ങൾ പാടിക്കൊണ്ടാണ് അവർ ശ്രദ്ധേയയായത്. ഗായിക എന്നതിനൊപ്പം മികച്ചൊരു അഭിനേത്രി കൂടിയായിരുന്നു അവർ.
1: ചരിത്രത്തിൽ ഇന്ന് വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 15 മിനിറ്റ്.
4: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് നല്ല ഉറക്കശീലം അഥവാ സ്ലീപ്പ് ഹൈജീൻ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
7: നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് ഉറങ്ങാനാണ്. എന്നാൽ എനിക്ക് രാത്രി നല്ല ഉറക്കം കിട്ടാറില്ല, കിടന്നാൽ ഉറക്കം വരാൻ മണിക്കൂറുകൾ എടുക്കും എന്ന് പരാതി പറയുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും. നല്ല ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നല്ല ഭക്ഷണവും വ്യായാമവും മാത്രമല്ല, അതിലും പ്രധാനമാണ് ഗുണനിലവാരമുള്ള ഉറക്കം. ഉറക്കമില്ലായ്മയ്ക്ക് പലപ്പോഴും നമ്മൾ ഡോക്ടറെ കണ്ട് ഗുളികകൾ വാങ്ങാറുണ്ട്. എന്നാൽ മരുന്നുകൾക്കപ്പുറം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട ചില ചിട്ടകളുണ്ട്. ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ സ്ലീപ്പ് ഹൈജീൻ അഥവാ ഉറക്ക ശുചിത്വം എന്നാണ് വിളിക്കുന്നത്. എന്താണ് സ്ലീപ്പ് ഹൈജീൻ എന്നും മരുന്നുകളില്ലാതെ എങ്ങനെ ശാസ്ത്രീയമായി നല്ല ഉറക്കം നേടിയെടുക്കാമെന്നും നമുക്കിന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് രാത്രി ഉറക്കം വരാത്തത്? നമ്മുടെ തലച്ചോറിൽ ഒരു ജൈവ ഘടികാരമുണ്ട്. ഇതിനെ സർക്കാഡിയൻ റിഥം എന്നാണ് വിളിക്കുന്നത്. വെളിച്ചമുള്ളപ്പോൾ ഉണർന്നിരിക്കാനും ഇരുട്ടാകുമ്പോൾ ഉറങ്ങാനും ഈ ഘടികാരം ശരീരത്തെ സഹായിക്കുന്നു. ഇരുട്ടാകുമ്പോൾ തലച്ചോറിൽ മെലറ്റോണിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹോർമോണാണ് നമുക്ക് ഉറക്കം നൽകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് മൊബൈൽ ഫോൺ എടുക്കുക എന്നതാണ്. ഫോണിൽ നിന്നും TVയിൽ നിന്നുമുള്ള നീല വെളിച്ചം അഥവാ ബ്ലൂ ലൈറ്റ് കണ്ണുകളിലൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പകലാണെന്ന് തെറ്റിദ്ധരിച്ച് തലച്ചോറ് ഈ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം നിർത്തിവെക്കുന്നു. ഇതാണ് ഉറക്കം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാന കാരണം. ഇതിനു പുറമെ മാനസിക സമ്മർദ്ദം, വൈകുന്നേരങ്ങളിലെ അമിതമായ കാപ്പികുടി, കൃത്യതയില്ലാത്ത ഉറക്ക സമയങ്ങൾ എന്നിവയും ഉറക്കത്തെ കെടുത്തുന്നു. ഉറക്കമില്ലായ്മ വെറുമൊരു ക്ഷീണം മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇത് ദീർഘകാലം തുടർന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഓർമ്മക്കുറവ്, ഹൃദ്രോഗം എന്നിവയ്ക്ക് സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ശരീരഭാരം അമിതമായി കൂടാനും ഇത് കാരണമാകും. ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശീലിക്കേണ്ട 5 പ്രധാനപ്പെട്ട സ്ലീപ്പ് ഹൈജീൻ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, കൃത്യമായ സമയം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് എഴുന്നേൽക്കാനും ശീലിക്കുക. ഞായറാഴ്ചകളിലോ അവധി ദിവസങ്ങളിലോ ഇത് മാറ്റാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ജൈവ ഘടികാരം കൃത്യമാവുകയും ആ സമയമാകുമ്പോൾ തനിയെ ഉറക്കം വരികയും ചെയ്യും. 2, 20 മിനിറ്റ് റൂൾ. ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ലെങ്കിൽ ബെഡിൽ തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെറിയ വെളിച്ചമുള്ള മറ്റൊരു മുറിയിൽ പോയി ഇരിക്കുക. ഒരു പുസ്തകം വായിക്കുകയോ ശാന്തമായ പാട്ടുകൾ കേൾക്കുകയോ ചെയ്യാം. വീണ്ടും ഉറക്കം വരുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം ബെഡിലേക്ക് മടങ്ങുക. 3, കിടപ്പുമുറി ഉറങ്ങാൻ മാത്രം ഉപയോഗിക്കുക. ബെഡിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുക, സിനിമ കാണുക, ഭക്ഷണം കഴിക്കുക എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ബെഡ് കണ്ടാൽ ഉറങ്ങാനുള്ളതാണ് എന്ന് നമ്മുടെ തലച്ചോറിനെ ശീലിപ്പിക്കണം. അതുപോലെ കിടപ്പുമുറി എപ്പോഴും ഇരുട്ടുള്ളതും ശബ്ദശല്യമില്ലാത്തതും നല്ല വായുസഞ്ചാരമുള്ളതുമായിരിക്കാൻ ശ്രദ്ധിക്കുക. 4, ഭക്ഷണവും പാനീയങ്ങളുമാണ്. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം. വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നാൽ അസിഡിറ്റിയും നെഞ്ചരിച്ചിലും ഉണ്ടാവുകയും ഉറക്കം തടസ്സപ്പെടുകയും ചെയ്യും. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം കാപ്പി

0: കടുപ്പം കൂടിയ ചായ, കോളകൾ എന്നിവ ഒഴിവാക്കുക. ഇതിലെ കഫീൻ മണിക്കൂറുകളോളം ശരീരത്തിൽ തങ്ങി നിൽക്കുകയും ഉറക്കം കെടുത്തുകയും ചെയ്യും. 5. ഉറങ്ങുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങൾ. ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ് എന്നിവ പൂർണ്ണമായും മാറ്റിവെക്കുക. പകരം ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുകയോ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ശാന്തമായി ഇരിക്കുകയോ ചെയ്യാം. ഇത് ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ നൽകുകയും പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ സ്ലീപ്പ് ഹൈജീൻ ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് ഫലം തരുന്ന മാന്ത്രിക വിദ്യകളല്ല. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും കൃത്യമായി ഇത് പരിശീലിച്ചാൽ നിങ്ങളുടെ ഉറക്കത്തിൽ വലിയൊരു മാറ്റം കാണാൻ കഴിയും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിൽ ശ്വാസമുട്ടൽ, കൂർക്കം വലി എന്നിവ ഉണ്ടെങ്കിൽ സ്വന്തമായി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഉറക്ക ഗുളികകൾ വാങ്ങി കഴിക്കരുത്. പകരം നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൃത്യമായ പരിശോധനകൾ നടത്തുക. നല്ല ഉറക്കം മികച്ച ആരോഗ്യത്തിന്റെ തുടക്കമാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് നല്ല ഉറക്കശീലം അഥവാ സ്ലീപ്പ് ഹൈജീൻ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
4: ആ പറഞ്ഞത് 100% കറക്റ്റ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ വരികളെഴുതി ഇളയരാജ സംഗീതം പകർന്ന് യേശുദാസും രാധിക തിലകും പാടിയത് ചിത്രം ഗുരു.

0: തേന്മാവൻ കുമ്പത്ത് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: ACP-NDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है।
1: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी।
2: നമസ്തേ, അനന്തപുരി തുടരുന്നു. കാക്കക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി എബിജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന്, ബൽറാമും സുജാതയും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. ചിത്രം ഗ്രാമഫോൺ.

കുട്ടികൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 ഒരു നമ്പർ കൂടി 9495964321 ഓർക്കുക, കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: കനത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കൊല്ലത്ത് കൊല്ലം ഒന്നായി,
2: എന്തായാലും കെ കെ ചേട്ടന് വരവ് പൊടിച്ചു.
3: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷിക തുടരുവധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
4: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
3: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
5: നമസ്തേ. അനന്തപുരിയിൽ ഇനി തൊഴിൽ അന്വേഷകർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കൂ.
6: തൊഴിൽ ദർശനം.
7: പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്കാണ് അവസരം. 3,500 ഒഴിവുണ്ട്. ഇതിൽ 240 ഒഴിവ് കേരളത്തിലാണ്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. കേരളത്തിലെ ഒഴിവുകൾ സംവരണം തിരിച്ച് ജനറൽ 126, SC 24, ST 2, OBC 64, EWS 24. ലക്ഷദ്വീപിൽ 4 ഒഴിവുണ്ട്, ജനറൽ 3, ST 1. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ 1/1/2023 1/9/2026 നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. പ്രായം 2026 സെപ്റ്റംബർ 1, 20-28 വയസ്സിനും ഇടയിൽ. 500 രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കണം. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ https://nats.education.gov.in ൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി https://nats.education.gov.in. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ്, ഇടതുകൈയിലെ വിരലടയാളം, സ്വന്തം കൈപ്പടയിലെഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.canarabank.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.canarabank.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 17. മുംബൈ നേവൽ ഡോക്യാർഡിലെ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡോക്യാർഡ് അപ്രന്റീസ് സ്കൂളിലാണ് പരിശീലനം. 8-ാം ക്ലാസ്, 10-ാം ക്ലാസ്, ITI യോഗ്യതയുള്ളവർക്കാണ് അവസരം. 32 ട്രേഡുകളിലായി 283 ഒഴിവുണ്ട്. യോഗ്യത: റിഗർ ട്രേഡിലേക്ക് 8-ാം ക്ലാസും ക്രെയിൻ ഓപ്പറേറ്റർ ഓവർ ഹെഡ് SI ട്രേഡിലേക്ക് 10-ാം ക്ലാസ് യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷിക്കാം. മറ്റ് എല്ലാ ട്രേഡുകളിലേക്കും ബന്ധപ്പെട്ട ട്രേഡിൽ ITI, NCVT, SCVT യോഗ്യതയും ഉണ്ടായിരിക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.apprenticeshipregistration.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.apprenticeshipregistration.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 27. സുപ്രീംകോടതിയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. മിനിറ്റിൽ 35 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്, കമ്പ്യൂട്ടർ പ്രാവീണ്യം. പ്രായം 2026 സെപ്റ്റംബർ 1, 18, 30 വയസ്സിനും ഇടയിൽ. സംവരണാർഹരായ സമുദായങ്ങളിൽപ്പെട്ട

0: വർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. സ്വാതന്ത്ര്യസമര സേനാനികളുടെ ആശ്രിതർക്കും 5 വർഷത്തെ ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗക്കാർക്ക് 1500 രൂപയും SC ST OBC വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 750 രൂപയുമാണ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പും 10ാം ക്ലാസ്, 12ാം ക്ലാസ് ബിരുദ സർട്ടിഫിക്കറ്റുകളും സമ്മരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.sci.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.sci.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 28.
1: തൊഴിൽ ദർശനം.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം. 9496773444.
6: നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം. 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിപിൻ ലാലും സംഘവും പാടിയത്. രചന മോഹൻരാജൻ, സംഗീതം സിദ്ധാർത്ഥ് വിപിൻ.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: ജോനാസ്ബർഗിൽ നിന്ന് പ്ലേഗ് തീരെ അകറ്റുവാനുള്ള ഒരു പദ്ധതി മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ചു. അത് ഉടനെ നടപ്പാക്കുവാനും തീർച്ചപ്പെടുത്തി. ജോനാസ്ബർഗ് പട്ടണത്തിൽ നിന്ന് 13 നാഴിക അകലെ തുറന്ന കൂടാരങ്ങളടിച്ച് അവിടെ ഇന്ത്യക്കാരെ മാറ്റിപ്പാർപ്പിക്കുവാൻ തുടങ്ങി. വളരെ വിഷമമേറിയ ഒരു ഏർപ്പാടായിരുന്നു അത്. അങ്ങോട്ട് പോകുവാൻ ഇന്ത്യക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും ഗാന്ധിയുടെ ഉപദേശത്തിന് വഴിപ്പെട്ട് അവർ പോയി. അവരിൽ പലരും തങ്ങളുടെ സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചിടുകയായിരുന്നു പതിവ്. പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ഓരോ നാണയവും മരുന്നുകൊണ്ട് കഴുകി വെടുപ്പാക്കിയതിനു ശേഷമാണ് അവർ അത് സ്വീകരിച്ചത്. ചെമ്പ് നാണയങ്ങളും വെള്ളി നാണയങ്ങളുമായി 60,000 പവനോളം ബാങ്കിൽ നിക്ഷേപിച്ചു. ഈ സംഖ്യ അനേകം പേരുടെ ദീർഘകാലത്തെ സമ്പാദ്യമായിരുന്നു. കൂടാരങ്ങളിൽ പാർക്കുവാൻ ആദ്യം അവർ വിസമ്മതിച്ചു. എങ്കിലും കുറേ ദിവസം അവിടെ പാർത്തപ്പോൾ അവർ ആ പുതിയ ജീവിതം ഇഷ്ടപ്പെട്ടു. ദിവസേന അവിടെ ചെന്ന് അവരുടെ ആവശ്യങ്ങളെയും സൗകര്യങ്ങളെയും പറ്റി അന്വേഷിച്ചറിയുക ഗാന്ധിയുടെ പതിവായിരുന്നു. ഗാന്ധിയുടെ ഈ സേവനം ഇന്ത്യക്കാർ മാത്രമല്ല വെള്ളക്കാരും പ്രശംസിക്കുവാൻ തുടങ്ങി. അപരിഷ്കൃതരായ കൂലികൾ എന്ന നിലയിലാണ് തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാർ ഇന്ത്യക്കാരെ കരുതി വന്നിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇത്തരം മഹത്തായ ആദർശങ്ങളോടും സേവന തൽപരതയോടും കൂടിയ ഒരാളുണ്ടെന്ന് കണ്ടതിൽ അവർക്ക് അതിയായ ആശ്ചര്യമുണ്ടായി. ഗാന്ധിയോട് ആത്മാർത്ഥമായ ബഹുമാനം അവരിൽ വളർന്നു. ഗാന്ധി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് പോളക്കുമായി പരിചയപ്പെടുന്നതിന് അവസരമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുവല്ലോ. ഒരു ദിവസം പതിവ് പോലെ സസ്യഭക്ഷണശാലയിൽ ഗാന്ധി പോയിരുന്നപ്പോൾ പോളക്കും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗാന്ധി ഇരുന്ന സ്ഥലത്തേക്ക് വന്ന് തനിക്ക് ഗാന്ധിയുമായി പരിചയപ്പെടുവാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഗാന്ധി അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെയാണ് അവരുടെ പരിചയം ആരംഭിച്ചത്. സംഭാഷണം മധ്യേ പല കാര്യങ്ങളിലും പോളക്കുമായി അഭിപ്രായ ഐക്യം തനിക്കുണ്ടെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഇന്ത്യൻ ഒപ്പീനിയന്റെ സ്ഥിതിയെപ്പറ്റി ഡർബനിൽ നിന്ന് വെസ്റ്റിന്റെ ഒരു കത്ത് ഗാന്ധിക്ക് ലഭിച്ചത്. കത്തിൽ പത്രത്തിന്റെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അല്പം ഉത്കണ്ഠയുണ്ടെന്ന് ഗാന്ധിയെ അദ്ദേഹം അറിയിച്ചിരുന്നു. കത്ത് കണ്ടപ്പോൾ ഡർബനിൽ പോയി കാര്യങ്ങൾ ശരിപ്പെടുത്തുവാൻ വെസ്റ്റിനെ സഹായിക്കേണ്ടതുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നി. അതിനായി അവിടേക്ക് പുറപ്പെട്ടു. ഗാന്ധിയെ യാത്രയാക്കുവാൻ പോളക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. യാത്രയിൽ വായിക്കുവാനായി ഗാന്ധിക്ക് അദ്ദേഹം റസ്കിൻ എഴുതിയ അൻഡു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം കൊടുത്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.

0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി, ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, UK ബിസിനസ് ഇന്നൊവേഷൻ സയൻസ് ആൻഡ് ട്രേഡ് വകുപ്പ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ബഹിരാകാശം, സിവിലിയൻ ആണവോർജം, ശാസ്ത്രീയ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലയിൽ ഇന്ത്യയും UKയും തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്ന വഴികളാണ് ചർച്ച ചെയ്തത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വാണിജ്യവൽക്കരണ കാറ്റലോഗ് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പുറത്തിറക്കി. ഖനി മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് തുടങ്ങിയവ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളാണ് വാണിജ്യവൽക്കരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ ക്രമക്കേടുകൾ നടത്തിയെന്നാരോപിച്ചാണ് രാഹുൽഗാന്ധി അടക്കം ഹർജികൾ സമർപ്പിച്ചത്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൌൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കോഴിക്കോട്ട് കേസരി നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായ ജയരാജ് ചലച്ചിത്രോത്സവം നോവലിസ്റ്റ് PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. AIയുടെ കടന്നുവരവോടെ സിനിമയുടെ നിലനിൽപ്പ് പോലും ആശങ്കയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹീദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കളക്ടർ ശ്രീധന്യ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റണിൽ വനിതാ സിംഗിൾസ് മത്സരത്തിൽ ഇന്ന് ഇന്ത്യയുടെ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ ആൻസെയങ്ങിനെ നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മത്സരിക്കും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ചോദ്യം ഇങ്ങനെയായിരുന്നു:

മികച്ച കായിക താരങ്ങൾക്കുള്ള അർജുന അവാർഡ് 2026 കരസ്ഥമാക്കിയ മലയാളികൾ ആരെല്ലാമാണ്? ഉത്തരം: മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി. ഉത്തരം ഒരിക്കൽ കൂടി: മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി. അജ്മൽ അത്ലറ്റിക്സ് വിഭാഗത്തിലെയും ട്രീസ ബാഡ്മിന്റൺ വിഭാഗത്തിലെയും താരങ്ങളാണ്. കേരളത്തിന്റെ കായിക രംഗത്തിന് അടിത്തറ പാകിയ കേണൽ ഗോദവർമ്മരാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായി ആചരിച്ചു പോരുന്നു. ഇന്നത്തെ ചോദ്യം ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം.

നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനമാണ് അടുത്തത്. എസ് രമേശൻ നായർ വരികൾ എഴുതി വിദ്യാസാഗർ സംഗീതം പകർന്ന്, ചിത്രയും വിശ്വനാഥും ശ്രീരാമും പാടിയത്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം കാലം സാക്ഷി.
1: വി എം കുട്ടി. മാപ്പിളപ്പാട്ട് കലാകാരൻ വി എം കുട്ടി എന്ന വടക്കുംങ്ങര മുഹമ്മദ് കുട്ടി 1935 April 16 മലപ്പുറത്ത് ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ ചിത്രരചന, അഭിനയം, ഗാനാലാപനം എന്നിവയിൽ തൽപരനായിരുന്ന അദ്ദേഹം അധ്യാപകനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കോഴിക്കോട് ആകാശവാണിയിൽ മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ്. കേരളത്തിൽ സ്വന്തമായി മാപ്പിളപ്പാട്ടിന് ഒരു ഗാനമേള ട്രൂപ്പുണ്ടാക്കിയ അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വേദികളിൽ ഗാനമേളകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി, 14-ാം രാവ്, പരദേശി എന്നീ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. 3 സിനിമകൾക്കായി ഒപ്പന നൃത്ത സംവിധാനം ചെയ്ത അദ്ദേഹം മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്കായി ഗാനരചനയും നടത്തിയിട്ടുണ്ട്. 1000-ലധികം പാട്ടുകൾക്ക് ശബ്ദവും സംഗീതവും നൽകിയ അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. MN കാരശ്ശേരിയുമായി ചേർന്ന് മാപ്പിളപ്പാട്ടിന്റെ ലോകം എന്ന കൃതിയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിനെ പൊതുവേദികളിലൂടെ ജനകീയമാക്കിയ VM കുട്ടി 2021 October 13 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് VM കുട്ടിയുടെ ശബ്ദം കേൾക്കാം.
2: സ്നേഹഗീതികൾ പാടി സർവ മതങ്ങളെ എതിരേറ്റ നാട് ശാന്തിയൂട്ടി മനുഷ്യരെ പുളകം പുതച്ചൊരു നല്ല നാട് അറബി കപ്പൽ പായുയർത്തി തേടി വന്നൊരു നല്ല നാട് ആദരവൽ സർവരും വാഴ്ത്തിപ്പറഞ്ഞ മികച്ച നാട്
3: മലയാളക്കാരെയെന്ന് അല്ലേ?
4: അത് പീട്ടിയത്രയും
3: അതൊക്കെ മാഷ് ടീമിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ പാട്ടാണ്. കേരളത്തിന്റെ ഒരു ശരിക്കുള്ള ഒരു ചിത്രം തന്നെയാണ്. അപ്പൊ അതേപോലെ നമ്മളത് കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും നാടിന്റെ ഐക്യത്തെക്കുറിച്ചും
4: ഒക്കെ നമ്മൾ വിഷയം പറഞ്ഞു കൊടുത്തിട്ട് എഴുതിച്ചതാ.
3: കോഴിക്കോട്ട്
4: കടപ്പുറത്ത്
3: ഒരു അറബി കല്യാണം ഉണ്ടായപ്പോ മാഷ് പാടിയ ഒരു എഴുതിയ ഒരു മനോഹരമായ ഹിറ്റ്
4: കോഴിക്കോട്ട് കടപ്പുറത്ത്.
3: അതിന്റെ കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്ന്
4: സൂറ ബിബിയെ അറബി കെട്ടി കിഴവൻ അറബിയുടെ വെള്ളത്താടി കണ്ടപ്പോൾ പടച്ചോനെ പെണ്ണിന്റെ ഹൽബ പൊട്ടി. പിന്നെ പൂരം കാണണ ചേലിക്ക് നമ്മളെ തുറച്ചു നോക്കണ കാക്ക നിങ്ങളെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല.
3: നീ സ്വർണത്തിന്റെ പല്ലു
4: പല്ല തുറച്ചിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന
3: സ്വഭാവം
4: പാട്ട് പെട്ടി തോളത്തേറ്റി നടക്കണ കാക്ക പാട്ടില്ലാക്കാൻ ചുറ്റിപ്പറ്റി നടക്കണ കാക്ക തൽക്കാലം ഈ കട്ടിൽ കണ്ട് വനിക്കണ്ട നിങ്ങളെ കുഞ്ഞാരിക്കളി നമ്മളടുത്ത്
3: നടക്കൂല. മനോഹരമായ ഒരു പാട്ടായിരുന്നു.
4: മൈലാഞ്ചി കൊമ്പൊടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിടു പെണ്ണേ നീണ്ട മൈക്കണ്ണാൽ ഊഞ്ഞാലാടും പെണ്ണേ.
3: ഒരു എനിക്ക് തോന്നുന്നത് ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കുറിച്ചുള്ള പാട്ടിൽ അന്നിരൂപത്വം. അത് ആരാണ് എഴുതിയത്?
4: കമ്പളത്ത് പോയി.

ഇറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടിലെ വാരിയൻ കുന്നത്ത് വീര കുഞ്ഞഹമ്മദാജിയും വാശിമൂത്താമൂപ്പരുടെ കൂടെ കൂട്ടമായിയും കോഴികൊത്തും പോലെയെന്ന് ബാപ്പമാർ ഏളാപ്പമാർ കോഴിക്കോട്ടിൻ്റെ അപ്പുറം പോരൂതിയെ മൂത്താപ്പമാർ

0: ലാക്കീന് ഉപ്പാപ്പമാരെ താടിനുള്ളി സൂചി കയറ്റി കാലില്.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് വി എം കുട്ടിയുടെ ശബ്ദം.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾക്കാം നമുക്ക് ചുറ്റും. നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് രണ്ടാം ദിവസമായ ഇന്ന് വൈകിട്ട് 6 മണിക്ക് കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ രാധിക കണ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. തൃശൂരിൽ പുതുക്കാട്ടും എറണാകുളത്ത് ആലുവയിലും ട്രാക്കിൽ പണികൾ നടക്കുന്നതിനാൽ ഇന്ന് ട്രെയിനുകൾ വൈകും. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് 1 മണിക്കൂറും മംഗലാപുരം തിരുവനന്തപുരം നോർത്ത് അന്ത്യോദയ എക്സ്പ്രസ് 40 മിനിറ്റും രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് 20 മിനിറ്റും തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് 35 മിനിറ്റും തിരുവനന്തപുരം MGR സെൻട്രൽ ചെന്നൈ പ്രതിവാര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 15 മിനിറ്റുമാണ് വൈകുന്നത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് തൃശൂരിൽ യാത്ര അവസാനിപ്പിക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ സാങ്കേതിക വിദ്യകളിൽ മികവുറ്റ പ്രായോഗിക പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള മേക്കർ സ്പ്രിന്റിലേക്ക് അപേക്ഷിക്കാം. ഒക്ടോബർ 26 മുതൽ 31 വരെ ടെക്നോപാർക്ക് ഫേസ് 1 ക്യാമ്പസിലെ ഫാബ് ലാബ് കേരള ട്രിവാൻഡ്രത്തിലാണ് 6 ദിവസത്തെ പരിശീലനം. ആദ്യഘട്ടത്തിൽ 10 പേർക്ക് മാത്രമാണ് പ്രവേശനം. KSUM.in/MakerSprint എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 23. സാങ്കേതിക പരീക്ഷാ കൺട്രോളർ ഇന്നും 16-ാം തീയതിയും നടത്താൻ നിശ്ചയിച്ച ഡിപ്ലോമ പരീക്ഷകൾ നവംബറിലേക്ക് മാറ്റി. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽപ്പെടുന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് 2026-27 പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 7-ാം തീയതി. നമുക്ക് ചുറ്റും ഇവിടെ പൂർണ്ണമാകുന്നു. ധനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള.
2: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ. 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
3: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: നമസ്തേ അനന്തപുരിയിൽ. ഇനി മച്ചാട് വാസന്തിയും യേശുദാസും പാടിയ ഒരു ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, ചിത്രം ഓളവും തീരവും.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: 15 വയസ്സിൽ സ്വൽപ്പം ഒരു അനുരാഗത്തിന്റെ വികൃതിയും അമ്മാളു കുട്ടി കാണിക്കാതിരുന്നില്ല. അടുത്ത ശിവക്ഷേത്രത്തിൽ ശാന്തിക്ക് വന്ന ഒരെമ്പ്രാനായിരുന്നു കാമുകൻ. വെളുത്തു തുടുത്ത ആ മാണി സ്വൽപ്പം ലഹരിയുണ്ടാക്കി. ചുരുണ്ട മുടിയും വിടർന്ന കണ്ണുകളും കടഞ്ഞെടുത്ത പോലുള്ള ശരീരവും ചുവന്ന കല്ലുവെച്ച കടുക്കനും സ്വൽപ്പം മന്ത്രവാദവും ധാരാളം രസികത്വവുമുള്ള അദ്ദേഹം അമ്മാളുകുട്ടിക്ക് പ്രസാദം കൊടുക്കുമ്പോൾ കൈ കൂട്ടിത്തൊട്ട് ശുദ്ധം മാറ്റാൻ തുടങ്ങി. അവളാകട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സു തന്നെ മാന്തിയെടുത്ത് വരക്കുറിയിടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടുന്നെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അവൾ ആടിക്കുഴഞ്ഞു. കാണാൻ കഥകളിയുണ്ടോ?
6: അതുണ്ട്, പിന്നെ കൃഷ്ണനാട്ട യക്ഷഗാന, പിന്നെ എന്തപ്പാ നാടകം തന്നെ ഉണ്ട്, പിന്നെ അമ്മാളുകുട്ടി നമ്മൾ നോക്കി, നമ്മള് കണ്ണ് ഊണാക്കി.
5: കണ്ണ് ഉണ്ണാനോ?
6: നെയ്പായസം ഗതളിപ്പള എന്ന് വെച്ചാൽ ത്രിമധുര തണ്ണേ.
5: താനൊരു ത്രിമധുരമാണെന്ന ആ വാക്ക് അവളെക്കൊണ്ടൊന്ന് ആടിക്കുഴഞ്ഞ് ലജ്ജ നടിപ്പിച്ചു. ഈ ലജ്ജ അഭിനയം കുഞ്ഞിത്തായി അമ്മയ്ക്ക് പിടിച്ചില്ല. അവരുടെ തത്വശാസ്ത്രത്തിൽ സംബന്ധം, വ്യഭിചാരം എന്ന രണ്ടുൾപ്പിരിവേ ഉള്ളൂ. അനുരാഗം അസംബന്ധമാണ്. അവർ മകളോട് ചോദിച്ചു,
7: അപ്പോഴേ അമ്മാളുകുട്ടി, ഇത് നല്ല പോക്കല്ല.
6: ആ എംപ്രാശൻ സംബന്ധം തുടങ്ങണ്ടാവില്ല.
7: ഉണ്ടായാലും അതുകൊണ്ടൊരു ലഭ്യവുമില്ല.
6: നമുക്കത് പറ്റില്ല.
7: ഇനി ഇത് കണ്ടാൽ അമ്മയുടെ പ്രകൃതം മാറേ.
5: ഈ താക്കീത് അമ്മാളുകുട്ടി വകവച്ചില്ല. പക്ഷേ എംപ്രാശനെ കുഞ്ഞത്തായി അമ്മ നല്ല കണക്കിലൊന്ന് ശാസിച്ചു. ആ മനുഷ്യൻ ഈ ത്രിമധുരം വേണ്ടെന്നും വച്ചു. പ്രസാദം കൊടുക്കുമ്പോൾ ശുദ്ധം മാറാതെയുമായി. പ്രിയപ്പെട്ട ഒരു പതക്കം നൂല് കൈമോശം വന്ന പോലെ അമ്മാളുകുട്ടിക്ക് ഒരു വിമ്മിട്ടം. അത് കുറച്ചു ദിവസം നിന്നു. അപ്പോഴേക്കും പുതിയ പുതിയ മുഖങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയായി. വലിയവർക്ക് നടന്നു വരാനുള്ള ആനപ്പടി വാതിൽ കുഞ്ഞിത്തായി അമ്മ തുറന്നു വച്ചിട്ടുണ്ടായിരുന്നു.
7: മകളെ, അവരൊക്കെ വലിയ ആളുകളാ.
5: നമ്മുടെ സ്ഥിതി അഗാധമാണ്, അതോർത്തോ. അക്കാലത്താണ് കൃഷ്ണൻ

0: നമ്പിടിക്ക് തൻ്റെ കൈകൊട്ടിക്കളിപ്പാട്ടുകളോട് എന്തെന്നില്ലാത്ത കമ്പം തോന്നിയതെന്ന് അവരോർത്തു. ആ പാട്ടിൽ അദ്ദേഹം ലയിച്ചു, അവൾ ലയിപ്പിച്ചു. അദ്ദേഹം എന്നും അവൾക്ക് നന്മ വരണമെന്നേ കരുതിയിട്ടുള്ളൂ.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
7: ആര്യശാല സുബ്ബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കേട്ടു.
8: സുബ്ബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
7: സുബ്ബയ്യ ജ്വല്ലറി, ആര്യശാല.
9: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
10: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
11: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
13: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
14: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. രാജ്യസ്നേഹം എന്നത് പിഞ്ചു കുഞ്ഞു മുതൽ ഇന്ത്യൻ യുവജനതയിൽ തൊട്ട് വാർദ്ധക്യം വരെ ഒരുപോലെ നിലനിൽക്കേണ്ടതാണ്. ഓർക്കുക, രാഷ്ട്രമാണ് പരമപ്രധാനം. ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യം ഒന്നാമൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, അലക്സ് പോൾ, സുജാത എന്നിവർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. RRR എന്ന ചിത്രത്തിന് വേണ്ടി MM കീരവാണിയും സംഘവും പാടിയത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MM കീരവാണി.

0: മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ ജീവിതശൈലി രോഗങ്ങളും യോഗയും, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി VS സംസാരിക്കുന്നു.
5: ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗങ്ങൾ, കൊളസ്ട്രോൾ വർദ്ധിക്കൽ തുടങ്ങിയവ. തെറ്റായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ദീർഘനേരം ഇരുന്നുള്ള ജീവിത രീതി എന്നിവയെല്ലാം ഇത്തരം രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. യോഗയെ ഒരു രോഗത്തിനുള്ള മരുന്നിന് പകരമായി കാണേണ്ടതില്ല. എന്നാൽ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി യോഗ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. പ്രമേഹമുള്ളവർ സ്ഥിരമായ യോഗാഭ്യാസം ചെയ്യുന്നതിലൂടെ ശാരീരിക പ്രവർത്തനം വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിനും സഹായിക്കും. ഭുജംഗാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം, പവനമുക്താസനം തുടങ്ങിയവ അനുയോജ്യമായ രീതിയിൽ പരിശീലിക്കാം. ഇതിനൊപ്പം നാഡീശോധനം പോലുള്ള ലളിതമായ പ്രാണായാമങ്ങളും ഉൾപ്പെടുത്താം. എന്നാൽ പ്രമേഹത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ മരുന്നുകൾ സ്വയം നിർത്താതെ ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കണം. രക്തസമ്മർദ്ദമുള്ളവർക്ക് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. ശവാസനം, മകരാസനം, വജ്രാസനം പോലുള്ള ലളിതമായ ആസനങ്ങളും നാഡീശോധന, ബ്രഹ്മരി തുടങ്ങിയ ശ്വാസാഭ്യാസങ്ങളും ശാന്തത കൈവരിക്കാൻ സഹായിക്കും. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ശക്തമായ ശ്വാസം പിടിച്ചു വയ്ക്കുന്ന അഭ്യാസങ്ങളും അമിതമായ പ്രയാസമുള്ള ആസനങ്ങളും വിദഗ്ധ നിർദ്ദേശമില്ലാതെ ചെയ്യരുത്. അമിതവണ്ണത്തിന്റെ കാര്യത്തിൽ യോഗയോടൊപ്പം ഭക്ഷണ നിയന്ത്രണവും സ്ഥിരമായ ശാരീരിക പ്രവർത്തനവും ആവശ്യമാണ്. സൂര്യ നമസ്കാരം, ത്രികോണാസനം, ഉത്കടാസനം, സേതുബന്ധാസനം തുടങ്ങിയവ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമാണെങ്കിൽ പരിശീലിക്കാം. യോഗ മാത്രം ചെയ്താൽ പെട്ടെന്ന് ശരീരഭാരം കുറയണമെന്നില്ല. ശരിയായ ഭക്ഷണക്രമം, മതിയായ ഉറക്കം, ദിവസേനയുള്ള ശാരീരിക പ്രവർത്തനം എന്നിവയും അതോടൊപ്പം വേണം. മാനസിക സമ്മർദ്ദവും ജീവിതശൈലി രോഗങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. തുടർച്ചയായ സമ്മർദ്ദം ഉറക്കത്തെയും ഭക്ഷണശീലങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ബാധിക്കാം. അതിനാൽ ദിവസവും കുറച്ചു സമയം പ്രാണായാമത്തിനും ധ്യാനത്തിനുമായി മാറ്റിവെക്കുന്നത് നല്ലൊരു ശീലമാണ്. അതിനാൽ രോഗം വന്നതിനു ശേഷം മാത്രം ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതിനു പകരം ഇന്നു മുതൽ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാം. നല്ല ഭക്ഷണവും മതിയായ ഉറക്കവും സ്ഥിരമായ ശാരീരിക പ്രവർത്തനവും യോഗ, പ്രാണായാമം, മാനസിക ശാന്തത ഇവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമാക്കാം.
4: ജീവിതശൈലി രോഗങ്ങളും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറെന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: കൊല്ലത്ത് കൊല്ലൊന്നായി.
10: എന്തായാലും KK ചേട്ടന്റെ വരവ് പൊടിച്ചു.
11: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് October 18 to 21 വരെ വമ്പൻ ഓഫറുകൾ.
12: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആൻഡ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
13: 1 lakh rupees ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 pavan മുകളിലുള്ള ഓരോ പർച്ചേസിലും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുകുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
12: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, RP മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
14: PCPNDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वालों को 3 to 5 years तक की कैद और जुर्माने की सजा है. स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी.
9: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
15: രണ്ട് പവനിക്കൂടുതൽ.

0: ചേച്ചിയേ, എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
2: നമസ്തേ അനന്തപുരി തുടരുന്നു. അലിഭായ് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം അലക്സ് പോൾ.

നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എസ് രമേശൻ നായർ വരികളെഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും കലാഭവം മണിയും സംഘവും പാടിയത്. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:00.
1: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയ ഗീതം, പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: നമസ്കാരം. ഹലോ പ്രിയഗീതം, രാജീവ് ആലിങ്കലാണ് സംസാരിക്കുന്നത്. ഹലോ നമസ്കാരം. ഹലോ പ്രിയഗീതയിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് കോമളമെന്നാണ്, ഞാൻ യാവണാവി എന്ന് പറഞ്ഞ സ്ഥലമാണ്, കാഞ്ഞിരത്തിനടുത്താണ്.
0: ചേച്ചി എന്താ ചെയ്യുന്നത്?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാവുമ്പോ ഒരുപാട് പാട്ട് കേൾക്കാനുള്ള ഒരുപാട് നല്ല അവസരങ്ങളും സമയമുണ്ട്.
1: പ്രത്യേകിച്ച്
0: റേഡിയോ എവിടെ ഇരിക്കുന്നത്? പിന്നെ അടുക്കളയിലാണോ?
1: ഇല്ല ഇല്ല, ഞാൻ അടുക്കളയുടെ അടുത്ത് ഡൈനിങ് ടേബിളിന്റെ അടുത്ത്.
0: നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്?
1: എനിക്ക് മൂന്ന് മക്കളുണ്ട്, ഭർത്താവ് മരിച്ചു, മൂന്ന് മക്കളും കല്യാണം കഴിഞ്ഞ് മൂന്നിടത്തായിട്ട് താമസിക്കുന്നത്. ഞാനിപ്പം
0: ഒറ്റയ്ക്കാണ്. ആര് പറഞ്ഞു റേഡിയോ ഇല്ലേ?
1: മോന്റെ കൊച്ചു വന്ന് രാത്രി കിടക്കും.
0: ഞാനും എന്റെ റേഡിയോയും കൂടെ താമസിക്കണം എന്ന് പറയണം.
1: അതെ അതെ,
0: നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു ഭൗതിക വസ്തുവാണെന്ന്. പക്ഷേ അതിലൂടെ ഒഴുകി വന്ന പലതുമാണ് നമ്മളെ രൂപപ്പെടുത്തിയത്.
1: നല്ല പരിപാടികൾ.
0: അതെ അതെ, നമ്മള് ഭാവനയോടെ നമുക്കിനിയും ജീവിക്കണം എന്ന് തോന്നിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മൃഗശാലയ്ക്കടുത്ത് തത്തയുടെ ഒരു കൂടുണ്ടായിരുന്നു കേട്ടോ, ആഹാരം കൊടുക്കുന്നതിനിടയ്ക്ക് തത്തയുടെ കൂടടയ്ക്കാൻ മറന്നുപോയി. അപ്പൊ അടുത്തിരുന്ന് മൂങ്ങ പറയുകയാണ്, നിന്റെ കൂട് തുറന്ന് കിടക്കുകയാണ്, എങ്ങോട്ടെങ്കിലും ഓടിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തത്ത പറഞ്ഞു, കൂട് തുറന്നു കിടക്കുന്ന കാര്യം എനിക്കറിയാം, പക്ഷെ എനിക്ക് ചിറകുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ചിറക് ഓർമ്മിപ്പിക്കുന്നതാണ് പാട്ടുകൾ. നമ്മളെ പോലുള്ള കേവലരായ സാധാരണക്കാരായ പാവങ്ങളായ നമ്മളെ പോലുള്ള ഒരുപാട് പേർക്ക് ആയിരം ചിറകുകളുണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു പാട്ട് മതി.
1: നല്ല പാട്ടുകളാണ്.
0: അതെ അതെ, ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത്?
1: താങ്കളുടെ ഏതെങ്കിലും ഒരു നല്ല പാട്ട്.
0: ചട്ടക്കാരി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, ചട്ടക്കാരി,
1: പഴയ
0: സിനിമ. 74 എനിക്ക് അന്ന് ഒരു വയസ്സാണ് പ്രായം. എനിക്ക് 36 വയസ്സായപ്പോ ചട്ടക്കാരി വീണ്ടും ഇറങ്ങി. ലക്ഷ്മിയും മോഹനും അഭിനയിച്ച പഴയ ചട്ടക്കാരി വീണ്ടും ഷംന കാസിം ലക്ഷ്മിയുടെ റോളിൽ അഭിനയിച്ചു. ആ പഴയ കാലത്തെ ആ സംവിധായകൻ സേതുമാധവൻ സാറിന്റെ മകൻ സന്തോഷ് സേതുമാധവൻ അത് വീണ്ടും സംവിധാനം ചെയ്തു ചട്ടക്കാരി. ആദ്യ സിനിമയിലാണ് മന്ദസമീരനിൽ ആ പാട്ടൊക്കെ ഉള്ളത്. വയലാർ എഴുതിയ ആ മനോഹരമായ പാട്ടുകളുടെ സിറ്റുവേഷനിൽ ഏകദേശമൊക്കെ എഴുതി ഒപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു പാട്ടാണ് രണ്ടാമത്തെ ചട്ടങ്കാരിയിലെ ശ്രേയ ഘോഷാൽ പാടിയ ജൂലിയുടെ ധർമ്മസങ്കടങ്ങൾ നിറച്ച പാട്ട്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, എം ജയേന്ദ്രന്റെ ഈണമാണ്. ശ്രേയ ഘോഷാലിനോടൊപ്പം സുദീപ് കുമാറും അത് ആ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോ ഞാൻ താമസിക്കുന്നത് വയലാറിന്റെ അയൽ ഗ്രാമമായ കടക്കരപ്പള്ളി എന്ന സ്ഥലത്താണ്, ചേർത്തലയിൽ. അപ്പൊ പണ്ട് വയലാർ എഴുതിയ ഒരു സിനിമ വീണ്ടും ഉണ്ടായപ്പോ ചട്ടക്കാരി എന്ന പേരിൽ തന്നെ വീണ്ടും ഉണ്ടായ അതേ കഥ, അതേ കഥാപാത്രങ്ങള്, ഏകദേശം അതേ ഗാന സന്ദർഭങ്ങള്. അപ്പൊ വീണ്ടും എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു സുഹൃതമായും പുണ്യമായും ഒക്കെ ഞാൻ കരുതാറുണ്ട്
1: എപ്പോഴും.
0: അതിലെ ആ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്നാ പാട്ട് നമുക്ക് കേൾക്കാം.
1: നല്ല പാട്ട്.
0: ഹലോ പ്രിയതയിലേക്ക് വിളിച്ചതിൽ സന്തോഷം.
1: സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം.
0: ശരി ശരി, സന്തോഷം.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
5: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: ഒരുപാട് പ്രശസ്തരായ സംഗീത സംവിധായകരുമായിട്ട് ജോലി ചെയ്യാനുള്ള ഭാഗ്യം

0: ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുനൻ മാഷ് തൊട്ടിങ്ങോട്ട് നാടകത്തിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാർ. കാസറ്റ് രംഗത്താണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയും ജയ വിജയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും എം ജി രാധാകൃഷ്ണ സാറും ഒക്കെ ഉൾപ്പെടെയുള്ള മഹാന്മാർ. സിനിമയിലാണെങ്കിൽ വിദ്യാസാഗറും എം ജയേന്ദ്രനും ഔസേപ്പച്ചനും മോഹൻ സിത്താരയും ബിജിപാലും ഗോപിസുന്ദറും, അങ്ങനെ വളരെ പ്രഗത്ഭരായ സംഗീത സംവിധായകർ. എ ആർ റഹ്മാനുമായിട്ട് വള്ളവ് എന്ന ആൽബത്തിൽ സഹകരിക്കാനുള്ള ഭാഗ്യം. ആകാശ ഗോപുരത്തിൽ ജോൺ ആൾട്ട്മാൻ എന്ന ടൈറ്റാനിക്കിൻ്റെ സംഗീത സംവിധായകനോടൊപ്പമൊക്കെ. ഓരോ സംഗീത സംവിധായകരും ഓരോ ഫ്ലേവറുകളാണ്. എല്ലാവരും നമ്മളെ സ്നേഹപൂർവ്വമാണ് പരിഗണിച്ചത്, ബഹുമാനത്തോടെയാണ് സമീപിച്ചത്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പമൊക്കെയുള്ള പാട്ടെഴുത്ത് ജീവിതം വളരെ സ്നേഹത്തോടെയും വളരെ ആത്മഹർഷത്തോടെയും ഒക്കെയാണ് ഞാൻ ഓർക്കാറുള്ളത്.
1: ഹലോ
0: ഹലോ, പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: ഞാൻ ചിറയങ്കിൽ നിന്ന് വിജയകുമാറാണ് വിളിക്കുന്നത്.
0: ഓ, പ്രേം നസീർ സാറിന്റെ നാട്ടിൽ നിന്നല്ലേ വിളിക്കുന്നത്?
1: ആ, പ്രേം നസീർ സാറിന്റെ നാട്, അതാണ് നമ്മുടെ മേൽവിലാസം.
0: പിന്നെ ഒരുപാട് ഐ എസ് കാരും ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒത്തിരി പണക്കാരും ജീവിച്ച നാട്ടിൽ ഒരു കലാകാരന്റെ പേരിലെ ആ നാട് അറിയപ്പെടും.
1: പ്രേം നസീറിന്റെ നാടായത് കൊണ്ട് ഞാൻ ഒത്തിരി അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ
0: തീർച്ചയായും
1: അതാണ്, അത് നമുക്ക് അഭിമാനമാണ് സർ.
0: അദ്ദേഹം
1: അത് വലിയൊരു പ്രസ്ഥാനമാണ് സർ. മലയാള സിനിമയാ,
0: മലയാള സിനിമയിലെ ഏറ്റവും ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു
1: സർ. മലയാള സിനിമയിലെന്നാൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു. മലയാള സിനിമയെ ഇത്രയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന അതും ഒറ്റയ്ക്ക്.
0: തീർച്ചയായിട്ടും
1: മാത്രമാണ് സർ.
0: തീർച്ചയായിട്ടും
1: മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരനായ നടൻ,
0: ഏറ്റവും സുന്ദരനായ
1: അദ്ദേഹത്തിന്റെ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യവും സന്തോഷവുമാണ് നമുക്ക്.
0: ഏത് പാട്ടാണ് നസീർ സാറിന്റെ?
1: എനിക്ക് അല്ല, ഇപ്പൊ എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന പാട്ടെന്ന് പറയുന്നത് ഈ ജീവിതം ഒരു പാരാവാരം ഹിന്ദുന്ദ്രവാരം എന്നൊരു പാട്ടുണ്ടല്ലോ. ആ, ഇപ്പൊ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് കേൾക്കാൻ വേണ്ടി.
0: ആ പാട്ട് പണ്ട് തൊട്ടേ ഇഷ്ടപ്പെട്ട പാട്ടാണ് അല്ലേ?
1: പണ്ട് തൊട്ടേ ഇഷ്ടപ്പെട്ടല്ല സാറ, ജീവിത അനുഭവങ്ങൾ കൂടി അത് ഇഷ്ടപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഞാൻ.
0: ഓരോ പാട്ടും ചില അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കൂടുതൽ മിഴിവുള്ളതായിട്ട് തോന്നും
1: തന്നെ സാർ. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം.
0: ജീവിതം ഒരു പാരാവാരം തന്നെയാണ്
1: തന്നെ സാർ. അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും.
0: അതെ അതെ അതെ. ഞാന് ആകാശവാണിക്ക് വേണ്ടി ഒരു ലളിതഗാനം പണ്ട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. മുരളി സിതാരയാണ് അതിന്റെ സംഗീതം. അറിയുമ്പോൾ തീരുന്ന അനുഭവ കഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം എന്നാണ് തുടക്കം.
1: സന്തോഷം സർ, സന്തോഷം.
0: അറിഞ്ഞു കഴിയുമ്പോൾ ജീവിതം തീർന്നു പോകും.
1: സത്യമാണ് സർ, സത്യം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷമേ അവര് നമുക്ക് വേണ്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, കഴിച്ച ത്യാഗങ്ങൾ, അനുഭവിച്ച ദുഃഖങ്ങൾ, ഇതൊക്കെ മക്കൾക്ക് മനസ്സിലാവുള്ളൂ.
0: അച്ഛനമ്മയും മടിയിലിരുത്തി ഓമനിക്കാൻ തോന്നുന്ന ഒരു സമയം ഇപ്പൊ നമുക്കുണ്ട്. പക്ഷെ അവര് നമ്മുടെ അടുത്തില്ല. എല്ലാവരുടെയും ഒരു വികാരം എന്താ അറിയാമോ, അവരെ ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചിട്ട് വിടാമായിരുന്നു. അവര് ജീവിച്ചിരുന്നപ്പോ പലതും അവരിൽ നിന്ന് അറിയാനോ അവർ പറഞ്ഞിട്ടും മനസ്സിലാക്കാനോ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയുമായിട്ടായിരിക്കും എല്ലാ മക്കളും ജീവിച്ചത്.
1: പറഞ്ഞിട്ടും മനസ്സിലാകില്ലല്ലോ എന്നുള്ള ആ വേദനയോട് കൂടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്.
0: അതെ അതെ. അല്ല, അതെല്ലാവരിലും ഉള്ളതാണ് കാര്യം. നമുക്ക് നമ്മുടെ പ്രായത്തിന്റെയോ നമ്മുടെ പക്വതയില്ലായ്മയുടെയോ ഒക്കെ പ്രശ്നമാണ്. നമ്മൾ അച്ഛനോ അമ്മയാവുമ്പോഴേ ഇതൊക്കെ പിടികിട്ടുള്ളൂ.
1: നഷ്ടപ്പെടുമ്പോഴേ അത് അറിയുള്ളൂ.
0: നമുക്ക് ആ പാട്ട് കേൾക്കാം, ജീവിതം ഒരു പാരാവാരം എന്ന പാട്ട്. വളരെ സന്തോഷം വിളിച്ചത് കേട്ടോ.
1: സന്തോഷം, സന്തോഷം.

0: ഒരു പാട്ട് പുറത്തിറങ്ങിയ ശേഷം അത് വലിയ ഹിറ്റാകുമ്പോൾ സന്തോഷമുണ്ടോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഒരാളെ ഏറ്റെടുക്കുന്ന പാട്ട് ഏതാണെന്ന് എഴുതുമ്പോൾ ഒരാൾക്കും പറയാനാവില്ല. പക്ഷേ എഴുതിയതിന് ശേഷം ഒരുപക്ഷെ ആരും വിചാരിക്കാത്ത പല പാട്ടുകളും ജനം കൊണ്ടാടിയിട്ടുണ്ട്. ഇപ്പോൾ മല്ലു സിംഗിലെ എല്ലാ പാട്ടുകളും ഇത്രയേറെ ജനപ്രിയമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 10-30,000 ഭക്തിഗാനങ്ങൾ എഴുതിയ ചരിത്രത്തിൽ ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയെങ്കിലും ഈ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന 25 വർഷം മുമ്പ് എഴുതിയ പാട്ട് ഒരു സിനിമാ പാട്ടിനേക്കാൾ ഹിറ്റാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒത്തിരി ലളിതഗാനങ്ങൾ എഴുതിയപ്പോഴും 30 വർഷം മുമ്പ് എഴുതിയ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ് എന്ന പാട്ട് ഇപ്പോഴും ജനങ്ങൾ ഓർക്കത്തക്ക രീതിയിലാണോ എന്ന് വിചാരിച്ചല്ലോ എഴുതുന്നത്. റോമൻസിലെ പാട്ടുണ്ടല്ലോ അർത്തുങ്കല പള്ളിയിൽ, ആ പാട്ടേ സിനിമയുടെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അർത്തുങ്കല പള്ളി എവിടെ കിടക്കണു? റോമൻസിലെ കഥാപാത്രങ്ങൾ കിഴക്കൻ പ്രദേശത്തെ മലഞ്ചെരിവിൽ ജീവിക്കുകയാണ്. പടിഞ്ഞാറുള്ള പള്ളിയെക്കുറിച്ച് എഴുതേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ സിനിമയിലെ ഒരു ഗാനരീതാവിൻ്റെ സൂത്രമാണ്, എൻ്റെ അടുത്താണ് അർത്തുങ്കൽ പള്ളി, ആലിംഗൽ ജംഗ്ഷനിൽ നിന്നും അടുത്ത 3-ാമത്തെ ജംഗ്ഷനാണ് അർത്തുങ്കൽ പള്ളി. അപ്പം ഞാൻ എൻ്റെ നാടിനെ അടയാളപ്പെടുത്താൻ ഒരു സിനിമയെ ഉപയോഗിച്ചു. അതാണ് എൻ്റെ കൗശലം. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാനത് പിന്തുടർന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഏത് പാട്ടാണ് ഹിറ്റാകുന്നത് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഹലോ പ്രിയ, ഇതിലേക്ക് സ്നേഹ സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: വിമല തോമസ്, പൂഴ്നാട്.
0: നെയ്യാർ ഡാമിന് അടുത്ത പൂഴ്നാട് അല്ലേ?
1: അതെ അതെ.
0: ആ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കളുണ്ട്. സാർ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, സാറിന്റെ മുൻപ് സീരിയലിലെ ഒരു ഗാനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലിയാമ്പൽ പൊയ്കയിൽ അരയെന്നെ മുഴുകും, അങ്ങനെ ഒരു പാട്ട് സാർ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ?
0: ഞാൻ ഒരുപാട് സീരിയലിൽ എഴുതിയതുകൊണ്ടൊന്നും ഓർമ്മയില്ല. പാരിജാതം, ഹരിചന്ദനം, പട്ടുസാരി, ഇങ്ങനെ കൊറേ സീരിയലിൽ പാട്ട് എഴുതിയിട്ടുണ്ട്.
1: ഈ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും, പക്ഷെ ബാക്കി വരികളും കിട്ടുന്നില്ല.
0: ഞാനും അതൊന്നും ഓർമ്മിക്കുന്നില്ല കേട്ടോ. പല ഗാനരചയിതാക്കളും അവരുടെ പാട്ടുകൾ ഇങ്ങനെ കാണാപാഠം പറയുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും. പക്ഷെ ഞാൻ പലതും 2-ാമത്തെ വരി ഓർക്കില്ല. കാര്യം എന്നിലൂടെ കടന്നുപോയി എന്നല്ലാതെ എന്റെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നേ ഇല്ല. അതുകൊണ്ടാണ്
1: കുട്ടിക്കാലം മുതലേ ആരാധികയാണ്.
0: ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: ഞാൻ ഇന്ന് ചോദിക്കുന്നത് താലപ്പൊലി തകിലടി പടകം എന്നുള്ള ഒരു ഗാനമാണ്. അടിക്കം തിരുമൽ ആരോഗ്യ ശ്രീമാൻ
0: ചിത്രത്തിലെ
1: അതിരി ഇഷ്ടപ്പെട്ടു
0: സാറ്.
1: എസ് പി വെങ്കടേഷ് സാറാണ് സംഗീതം. സാറിന്റെ പാട്ടുകളും കേൾക്കാറുണ്ട്, ഇഷ്ടമുണ്ട്.
0: ഓ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഗിരീഷേട്ടന്റെയും എസ് പി വെങ്കടേഷിന്റെയും പവിത്ര സ്മരണകൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്.

0: ബിർള ഓപസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
4: 41 വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
5: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
6: ഒരു ഗാനത്തിന്റെ ജനപ്രീതി വരികളുടെയും സംഗീതത്തിന്റെയും മാത്രം ഗുണമേന്മയിൽ നിന്നാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് പല ഘടകങ്ങളാണ്. ജനപ്രീതിയിലെത്താൻ കാവാലം വള്ളംകളിയിൽ ജയിച്ചവരോട് പറഞ്ഞ ഒരു കവിതയുടെ മറുപടിയുണ്ട്. ജയിച്ചെന്നൊരുവട്ടം വീമ്പിളക്കും തുഴക്കാരെ, ജയത്തിന്റെ കയ്യടിയിൽ വിനീതരാകൂ എന്നാണ്. ജയിച്ചത് വള്ളംകളിയിൽ കരക്കാരാണോ തുഴക്കാരാണോ വള്ളം തച്ച തച്ചനാണോ, അതുമല്ല മോളിലെങ്ങോ മാഞ്ഞിരിക്കും വിശ്വശ്രുതി ചേർക്കുന്നവനാണോ വിധി കർത്താവായി. കവാലം തന്നെ അവസാനത്തെ വരിയിൽ പറയുന്നുണ്ട്, ആരാകിലും എറിയും 1000 തുഴകൾ ഒറ്റ താളമാകണം എന്ന്. അപ്പോൾ എവിടെയോ ഇരുന്ന് ഞാൻ എഴുതിയ വരി ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകർ ഈണത്തേൻ പുരട്ടി എന്നതുകൊണ്ട് മാത്രം ഹിറ്റാണോ എന്നില്ല. യേശുദാസിനെ പോലെയുള്ള ചരിത്ര പുരുഷന്മാർ നമ്മുടെ പാട്ട് പാടണം, അത് 100 ദിവസം ഓടിയ ഒരു സിനിമയിലുണ്ടാവണം. എന്നാലും ഓർക്കാത്ത പാട്ടില്ലേ? 100 ദിവസം ഓടിയ സിനിമയിലെ ഒരു പാട്ട് പോലും അറിയാൻ പാടില്ലാത്ത എത്രയോ പേരാണുള്ളത്. അപ്പോഴാണ് കഷ്ടിച്ച് ചിലപ്പോൾ 20-ഓ 25-ഓ ദിവസമൊക്കെ കഷ്ടിച്ചോടിയ പടത്തിലെ പാട്ടൊക്കെ നമ്മൾ ഓർക്കുന്നത്, പുറത്തിറങ്ങാത്ത സിനിമയിലെ പാട്ട് ഓർക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഒരു തലയെഴുത്തുണ്ടെന്ന് പറഞ്ഞതുപോലെ ഓരോ പാട്ടിനും തലയെഴുത്തുണ്ടെന്ന് മാത്രമേ അതിനൊരു മറുപടിയുള്ളൂ. നമസ്കാരം.
7: നമസ്കാരം.
6: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
7: നമസ്കാരം സാർ.
6: ആരാ സംസാരിക്കുന്നത്?
7: ശ്രീകല.
6: ശ്രീകല ചേച്ചി, പിന്നെ എവിടുന്ന വിളിക്കുന്നത്?
7: നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്.
6: ആ, നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വയലിനിസ്റ്റ് ഉണ്ട്, നെടുമങ്ങാട് ശിവാനന്ദ എന്ന് പറയും.
7: അദ്ദേഹം ഇപ്പോ
6: നെടുമങ്ങാട് ശിവാനന്ദ സാറ് താമസിക്കുന്നത് ചേർത്തലയിലാണ്. അദ്ദേഹം അവിടെ സ്ഥിര താമസമാക്കി.
7: കൊച്ചുമക്കളൊക്കെ അവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇപ്പൊ വലുതായപ്പോ പോണില്ല, വയലിലൊക്കെ പഠിക്കാൻ പോയിരുന്നു.
6: സുഖമായിരിക്കുന്നല്ലോ?
7: സുഖമായിട്ടിരിക്കുന്നു സാർ.
6: എന്ത് ചെയ്യുന്നു?
7: സാറിന് സുഖം തന്നെയല്ലേ?
6: ആ, സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു.
7: വീട്ടമ്മ ആണ്.
6: വീട്ടമ്മ.
7: വളരെ ചെറുതിലും റേഡിയോ ആരാധകയാണെന്ന് കൂടെ കൂടെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ബ്രേക്ക് എടുത്ത് വെച്ചായിരുന്നു. സാറിന് കിട്ടിയത് ഒരു ഭാഗ്യം. കവിതകളാണ് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. വളരെ ചെറുതിലേ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കവിതകളോട് ഭയങ്കര
6: ആരാധന.
7: മൃഗങ്കാട്ടാക്കടയിലേക്ക് കവിതയൊക്കെ കേൾക്കും.
6: അപ്പൊ
7: സാറാണെന്ന് പറഞ്ഞതുകൊണ്ട് സാറിന്റെ ഒരു പാട്ട് വെക്കാൻ വേണ്ടി
6: കേൾക്കാം. അത് മൃഗങ്കാട്ടാക്കടയുടെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയിലും ചട്ടക്കാരിയിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പാട്ട്
7: എഴുതിയിട്ടുണ്ട്.
6: ഈ വീട്ടമ്മമാരുടെ കൂട്ടുകാരിയാണ് റേഡിയോ.
7: രാവിലെ 6 മണിക്ക് കഴിക്കും സാർ.
6: നമ്മള് വീട്ടില് ഒറ്റയ്ക്കാണെന്ന് തോന്നലുണ്ടാവാത്ത റേഡിയോകാരനാണ്. എത്രയോ പേരാണ് വീട്ടിലേക്ക് കയറി വരുന്നത് റേഡിയോയിലൂടെ. അപ്പൊ ഏതായാലും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷം. ഒരു പാട്ട്, ഭാര്യ 1, മക്കൾ 3 ഒരു സിനിമയുണ്ട്. ആ സിനിമയില് യേശുദാസ് പാടിയ അച്ഛനെ കുറിച്ചൊരു മകൻ പാടുന്ന പാട്ട്, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ. ഞാൻ എഴുതിയ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത് യേശുദാസ് പാടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അച്ഛനെ കുറിച്ചൊരു മകന് സമർപ്പണ ഗാനമാണത്.
7: വളരെ നല്ല സാർ.
6: അതെ അതെ,
7: പാട്ടി തന്നെ. ഞാനൊരു ദിവസം അച്ഛന്റെ കാര്യം ഓർമ്മിക്കാത്ത ദിവസമില്ല.
6: ഇത് പാടിയ ഗാനഗന്ധർവനോട് കഴിഞ്ഞ ദിവസവും ഞാൻ അമേരിക്കയിലേക്ക് വിളിച്ചപ്പോ പറഞ്ഞു, ദാസേട്ടാ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അച്ഛൻ പോയി കഴിയുമ്പോഴാണ്. അത് പറഞ്ഞപ്പോഴത്തേക്ക് 85 വയസ്സ് കഴിഞ്ഞ ഗാനഗന്ധർവൻ പോലും വിതുമ്പിപ്പോയി. കാര്യം എല്ലാവർക്കും മിസ് ചെയ്യും അച്ഛനും അമ്മയൊക്കെ, പക്ഷേ ജീവിച്ചിരിക്കുമ്പോ അവരുടെ വില മനസ്സിലാവുകയില്ല. അപ്പൊ ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നമുക്ക് എം ജയേന്ദ്രന്റെ ഈണത്തിൽ ഞാൻ

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ, പ്രിയത്തിലേക്ക് സ്വാഗതം. ഓ, എന്ത് ചെയ്യുന്നു? ഓ, ശരി. സാധാരണ റേഡിയോ എല്ലാ ദിവസവും കേൾക്കുമല്ലേ? ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊണ്ടാടുന്ന കുറെ പാട്ടുകളുണ്ടാവും. ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഒരുപാട് പാട്ട് കേട്ട എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഒന്നാം നമ്പർ പാട്ട് തിരഞ്ഞെടുക്കാൻ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടാടുന്ന പാട്ടുകളിൽ ഒരെണ്ണം ആദ്യം പറയാൻ പറയുമ്പോൾ ഓടിവരുന്ന പാട്ടേതാ? ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു കവി എഴുതിയ പാട്ടാണ് വയലാർ രാമവർമ്മ. മഹത്തായ കവിതകളിലൂടെ നമ്മൾ വായിക്കാത്ത ജീവിത മൂല്യങ്ങളെ വയലാർ ഒരു പാട്ടിൽ ഒതുക്കി, എന്നിട്ട് സാധാരണക്കാരായ നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ ഗരിമയുള്ള കവിതകളെ അദ്ദേഹം വളരെ ലളിതമായി ഗാനവൽക്കരിച്ചു. ഒരിക്കലും മറക്കാനാവാത്ത പാട്ടാണ് ഇത്. ഓരോ മനുഷ്യജീവിയെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ പാട്ടിലൂടെ. അതാണ്, സിനിമ റിലീസായി കടന്നുപോയിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അരനൂറ്റാണ്ട് കഴിഞ്ഞാലും പാട്ട് മരിക്കില്ല, കാര്യം പാട്ടിന് ഒരു ചിരഞ്ജീവിത്വമുണ്ട്, സവ്യസാജിത്വമുണ്ട്. പുതിയ ഒരുപാട് സിനിമകൾ അറിയാലോ, മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പരിശീലിച്ച പാട്ടുകളുടെ ഒരു സ്റ്റൈല് അതിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. കുറെ പാട്ടുകൾ യേശുദാസും ചിത്രയും അതുപോലെ തന്നെ വേണുഗോപാലും എം ജി ശ്രീകുമാറും ജയേന്ദ്രനും ഒക്കെ പാടിയ ഒരുപാട് ഓണപ്പാട്ടുകളും ലളിതഗാനങ്ങളും ഒക്കെ എഴുതാനുള്ള ഭാഗ്യം കിട്ടി. സിനിമാ പാട്ടുകളിലും നല്ല പാട്ടുകൾ ഉണ്ടായി. ഗാനഗന്ധർവനും ജയേട്ടനും ചിത്ര ചേച്ചിയും ഒക്കെ പാടിയ നല്ല പാട്ടുകൾ, എം ജി ശ്രീകുമാറും ഒക്കെ പാടിയ പാട്ടുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ ഏത് പാട്ടാണ്? കുയിലിന്റെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത്

0: മോളുടെ പേരില്, ഇത് പൊന്നുമോളുടെ പേരില്.
1: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
2: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനിയാക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
0: അരുതത്ത് പറയല്ലേ, എന്തത്?
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: सुनती हो, कमाल ही हो गया.
6: क्या हो गया ऐसा?
5: सिलेंडर आने में देरी हो रही थी ना, देखो आज आ गया.
6: ये कमाल कैसे हो गया?
5: मैंने www.tgportal.gov.in पर जाकर अपनी कंप्लेंट को बोलकर दर्ज किया और देखो तुरंत एक्शन हुआ.
6: ये तो बहुत बढ़िया पोर्टल है.
5: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं, अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं, जैसे हमने पाया. सारी शिकायतों का समाधान CP ग्राम्स की समाधान दीदी.
7: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
8: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: കൊല്ലം സുപ്രീം.
9: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽസ് സ്റ്റുഡിയോ.
10: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
11: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
12: ചലച്ചിത്ര ഗാനവും നാടകഗാനവും ലളിതഗാനം തുടങ്ങിയവയുടെ രചനയിൽ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ മാധ്യമവും ഓരോ തരത്തിലും വ്യത്യാസം ആവശ്യപ്പെടുന്നുണ്ട്. നാടകഗാനത്തിൻ്റെ ഒരു ക്യാൻവാസ് അല്ലല്ലോ സിനിമയുടെ, ലളിതഗാനത്തിനതല്ല, ഭക്തിഗാനത്തിനതല്ല. ഓരോന്നിനും ഓരോ ശൈലിയുണ്ട്, പക്ഷേ ഒന്നും സ്റ്റേറ്റ്മെൻ്റ് ആവരുത് എന്നൊരാഗ്രഹമുണ്ട് എപ്പോഴും. കവിത എന്ന് പറയുന്നത് കാൽപ്പനികതയുടെ തേരിലേറി സഞ്ചരിക്കേണ്ട ഒന്നാണ്. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓ മലയാളേ എന്ന് ആർക്കും എഴുതാം, പക്ഷേ യൂസഫലിക്ക് മാത്രം എഴുതാൻ കഴിഞ്ഞതാണ് അടുത്ത വരി, മകരസൂര്യനോമിനിക്കും മഞ്ഞുതുള്ളി പോലെ. അപ്പം അതുപോലെ ആർക്കും പറയാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയണം എന്ന് ഏത് പാട്ടെഴുതുമ്പോഴും ചിന്തിക്കാറുണ്ട്. സാമവേദം നാവിൽ നടത്തിയ സ്വാമിയെ എന്ന പാട്ടിൽ സ്വാമിക്ക് പമ്പ ഒരു പൂണൂലാണെന്നും എൻ്റെ ആത്മാവ് ഒരു കോവിലാണെന്നും മഞ്ഞണി മാമലമേലെ കർപ്പൂരത്തിൻ്റെ കടലാണെന്നും ഒക്കെ എഴുതാൻ കഴിഞ്ഞതിൽ വല്ലാതെ അഭിമാനിക്കുന്നുണ്ട് ഞാൻ ഈ കാൽനൂറ്റാണ്ടിനിപ്പുറം ആ പാട്ട് പറഞ്ഞതിന് ശേഷം. ആദ്യത്തെ സിനിമയിൽ തന്നെ തിങ്കൾ നിലാവിൽ മാനത്തെ മട്ടുപ്പാവിൽ സ്നേഹപ്പൂക്കാലം, മോഹങ്ങൾക്കെന്നും കൗമാരം എന്നെഴുതിയത് ഒരു കവിത അതിൻ്റെ അകത്ത് വരാൻ ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിലും വന്നു എന്നുള്ളത് സന്തോഷിച്ചിട്ടുണ്ട്. പ്രിയതമേ ശകുന്തള എന്ന ആ പാട്ടിൽ ഓർമ്മകളെല്ലാം ചന്ദന വിരലിൽ മോതിരമായി അണിയാമെന്ന കാളിദാസ കവിതയിലെ ആ മൂല്യം അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാമെന്ന ആ പാട്ടിൽ വൃശ്ചികക്കാറ്റ് പോലെ അച്ഛനെന്നെ തലോടിയാൽ ഞാനൊരു പിച്ചകപ്പൂവായി ഉണരാം എന്നെഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അർത്തങ്കല പള്ളിയിൽ എന്ന പാട്ടിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിനോടൊപ്പം ജീവിത കുന്നുകയറാമെന്നും ശലമോൻ്റെ മുന്തിരിത്തോപ്പിലെ കീർത്തനക്കാറ്റായി ചുറ്റിപ്പറക്കാമെന്നും അതുപോലെ തന്നെ വീടായ വീടുകൾ ഓരോന്നും വ്യഞ്ചരിച്ച് നമ്മെ പുതുക്കാമെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. വ്യഞ്ചരിക്കുമ്പോൾ വീടല്ല പുതുക്കപ്പെടുന്നത്, പുരോഹിതനാണ്. പാട്ട് കേൾക്കുമ്പോൾ ഓരോ കേൾവിക്കാരനും പുതുക്കപ്പെടുന്നുണ്ട് എന്ന സന്ദേശമാണ് അതിൽ നിന്നും നൽകാൻ ശ്രമിച്ചത്. അങ്ങനെ ഓരോ തരത്തിലും തിരിഞ്ഞു നോക്കുമ്പോൾ പാട്ടെഴുത്തിൻ്റെ 34th വർഷത്തിൽ എൻ്റെ 53rd വയസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നമസ്കാരം, ഹലോ പ്രിയതയിലേക്ക് സ്വാഗതം.
13: ഞാൻ ഗായകൻ PC ജോബി മാസ്റ്റർ പത്തനംതിട്ട.
12: ഹാ ഹാ, എന്തൊക്കെയുണ്ട് വിശേഷം?
13: വിശേഷങ്ങൾ ഇപ്പോ പ്രോഗ്രാംസ് ഒക്കെ വളരെ പോകണം, നല്ല ഇടയ്ക്കും തിരക്കൊക്കെ കിട്ടുന്നുണ്ട്. പണ്ടത്തെ മാറി ഇല്ല,
12: ഇല്ല
13: ജനറേഷനൊക്കെ മാറില്ല, ജനറേഷനൊക്കെ മാറി ന്യൂ ജനറേഷൻ ആയില്ല,
12: അതുകൊണ്ട്
13: വളരെ കുറഞ്ഞു പോകണു.
12: പാട്ടിന്റെ ഒരു പുഷ്കലകാലം ഇല്ലെന്ന പരിഭവം അങ്ങേപോലെ ഒരുപാട് പേർക്കുണ്ട്.
13: ഒരുപാട് പേർക്കുണ്ട്, കാരണം ആ പഴയ രീതിയിലുള്ള ഓർക്കസ്ട്രേഷനും പോയി ഒക്കെ പുതിയ,
12: അതെ അതെ, സമകാലിക സിനിമാ പാട്ടില് നല്ല പാട്ടുകൾ ഇല്ലാതാകുന്നു, ഗാനമേളയിൽ പാടാനുള്ള പാട്ടില്ലാതാകുന്നു, ഓർമ്മിക്കാവുന്ന പാട്ടില്ലാതാവുന്നു എന്നൊക്കെ പരിഭവവും പരാതിയും ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്. അത് വളരെ ശരിയുമാണ്, വാസ്തവമാണ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ജ്യോതിച്ചേട്ടന് ഇഷ്ടപ്പെട്ട ഏതാണ് പാട്ട്?
13: ഇഷ്ടപ്പെട്ട പാട്ട് പിന്നണി ഗായകൻ KC വർഗീസ് പാടിയ നീലയമ്മിന് സ്നേഹയമ്മൻ എന്ന ഗാനം. ഈ ഗാനത്തിന്റെ ഒരുപാട് ആരാധകരെ കേരളത്തിനകത്ത് പുറത്തുണ്ട്. 1977 സ്നേഹയമ്മൻ എന്ന പടത്തിന് വേണ്ടി യൂസഫലി KC എഴുതി, KJ ജോയ് സംഗീതം കൊടുത്തുള്ള ഒരു
12: പാട്ടാണ്.
13: അന്നും അന്നും ഇന്നും അന്നും ഇന്നും ഹിറ്റ് പാട്ടാണ്.
12: പുതിയ കാലത്തെ ഒത്തിരി പേര് കേൾക്കാത്തൊരു പാട്ടാണ്, പക്ഷേ ഒരു നല്ല ഗാനമാണ്. ആ ഗാനം ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ സന്തോഷം. യൂസഫലി സാറിന്റെ

0: ഹലോ.
1: ഹലോ പ്രിയതിലേക്ക് സ്വാഗതം.
0: നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാ വിളിക്കുന്നത്?
0: ഞാൻ തിരുനെല്ലിന്നാ വിളിക്കുന്നത്, ശൈലജ.
1: ആ, ശൈലജ. ശൈലജ എന്ന ഈ പേരുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എന്താ അറിയോ, ഞാൻ ആദ്യമായി പാട്ട് എഴുതിയത് ചേർത്തല ശൈലജ എന്ന് പറയുന്ന ഒരു നാടക സമിതിക്കാണ്.
0: ഓ, അത് ശരി.
1: അപ്പൊ എനിക്ക്
0: ഞാൻ
1: ശൈലജ മറക്കാൻ ഒക്കുമോ?
0: സാറ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 2024 സാർ അതിഥിയായിട്ട് വന്നില്ലേ പ്രിയത്തില്, അനന്തപുരത്തില്?
1: ആ, വന്നിരുന്നു വന്നിരുന്നു.
0: അന്ന് സാറിന്റെ പാട്ട് ആവശ്യപ്പെട്ട് ആലിന്റെ ലോലെ കൃഷ്ണന്റെ ചട്ടക്കാരില്ലേ.
1: ആ പാട്ട് ഒരുപാട് പേര് ആവശ്യപ്പെടാത്ത പാട്ടാണ്. പക്ഷേ ചട്ടക്കാരിയിലെ നിലാവേ നിലാവേ എന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ചിത്ര ചേച്ചി പാടിയ ആനന്ദ ലോലകൃഷ്ണ എന്ന് പറഞ്ഞ പാട്ടിനും വല്ലാത്തൊരു ഭക്തിമയമുണ്ട്.
0: ഉണ്ട് സാർ, ഉണ്ട് ഉണ്ട്. ഞാൻ സിനിമ കാണുന്ന ആളല്ല, പക്ഷേ ഞാൻ റേഡിയോ മാത്രമേ കേൾക്കൂ. അത് അനന്തപുരി എഫ്എം സ്റ്റേഷൻ മാറ്റത്തില്ല സാർ.
1: ഒരു വലിയ സന്തോഷം കേട്ടതില്ല. കാര്യം ഞങ്ങളെപ്പോലുള്ളവരെ സിനിമ കാണാതെയും തിരിച്ചറിയാൻ പാട്ട് വയ്ക്കുന്നതിന് മുൻപ് അത് എഴുതിയ ഒരു മുറിയിലിരുന്ന് ആദ്യം കൊണ്ടാടിയ പാട്ടെഴുത്തുകാരന്റെ പേര് പറയുന്ന ഒരു അഭിജാതമായ മര്യാദ,

0: കാണിക്കുന്ന ആകാശവാണിയോടാണ് എനിക്ക് നന്ദി.
1: സത്യമാണ് സാർ, ഞാൻ ജനിക്കുന്നതിനും പേരുള്ള പാട്ട് ഞാൻ അനന്തപുരിയിലാണ് കേട്ടിട്ടുള്ളത് സാർ.
0: അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ് ചേച്ചി ആവശ്യപ്പെട്ടത്. കാര്യം ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്, എം ജയേന്ദ്രന്റെ ഈണമാണ്, ചട്ടക്കാരി എന്ന സിനിമയിലെ പാട്ടാണ്. അതുമാത്രമല്ല, അതില് വലിയ കടിച്ചാൽ പൊട്ടാത്ത ഒരു പദവും ഇല്ലാതെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനെ മനം നിറഞ്ഞും ഉരുകിയും പ്രാർത്ഥിക്കുകയാണ്. ആനന്ദലോല കൃഷ്ണ.
1: സാറിന്റെ പേരും ആ പാട്ടിലുണ്ട്.
0: അയ്യോ, തിരിച്ചറിഞ്ഞല്ലോ.
1: കുറച്ചു പേരുണ്ട്, എന്റെ മോളെ ഹസ്ബൻഡിന്റെ പേരും അജയ് കൃഷ്ണൻ എന്ന ആ പേരും ഉണ്ട് സാർ അതിനകത്ത്.
0: രാജീവ ലോചന എന്ന് ഞാൻ അതിന്റെ അകത്ത് മനഃപൂർവ്വം എഴുതി ചേർത്തതാണെന്ന് സംശയമുണ്ടല്ലേ.
1: മനസ്സിലായതല്ല.
0: അപ്പോ നമുക്ക് ആനന്ദ ലോല കൃഷ്ണ എന്ന ആ പാട്ട് കേൾക്കാം. ആ പാട്ട് എഴുതാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ അഭിമാനകരമായ നിമിഷമായി ഞാൻ ഈ നിമിഷത്തെ കൊണ്ടാടുന്നു.
1: ഓക്കേ സാർ, ഓക്കേ.

കഴിഞ്ഞു പോയ 34 വർഷം പാട്ടെഴുത്തിൻ്റെ സാർത്ഥകമായ വർഷമാണ്. കാര്യം നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങളുടെ ജ്വാലാവിശുദ്ധിയിലൂടെ കാലം എന്നെ നടത്തിക്കൊണ്ടുപോയി. ആഗ്രഹിച്ചതിനപ്പുറത്തുള്ള എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ പാട്ടാണ് നൽകിയത്. ചേർത്തല എന്ന പട്ടണത്തിലെ കടക്കരപ്പള്ളി എന്ന കുഗ്രാമത്തിൽ ഒരുപക്ഷെ ആരും അറിയാതെ കഴിഞ്ഞുകൂടാമായിരുന്ന ഒരാൾ, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായി മാറിയ ഒരു സ്നേഹ വാത്സല്യം, ആ വാത്സല്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് പാട്ടാണ്. ആ പാട്ട് സമ്മാനിച്ച എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കുകയാണ്. അത് സംഗീത സംവിധായകരുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, കേൾവിക്കാരായ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പോൾ എല്ലാ

അവരോടും നന്ദി പറയുകയാണ്. ഹലോ പ്രിയഗീതം, എനിക്ക് ഒരുപാട് സ്നേഹമുള്ള കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചു. ഞാൻ മറന്നുപോയ ഒത്തിരി പാട്ടുകൾ ഒത്തിരി പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തി, പലരും കൊണ്ടാടുന്നു. അപ്പോൾ എൻ്റെ ഹൃദയ ചില്ലയിൽ നിന്നും പറന്ന് നിങ്ങളുടെ ഹൃദയ ചില്ലയിൽ വന്നിരുന്ന് വല്ലാതെ സല്ലപിക്കുന്ന പാട്ടുകളെ ഞാൻ ഈ നിമിഷം തിരിച്ചറിയുകയാണ് കേട്ടോ. താലോലിച്ച് പറത്തിവിട്ടതാണ്, പിന്നെ ഓർത്തെടുത്തിട്ടില്ല. കാര്യം വേറെ കിളികൾ നമ്മുടെ ചില്ലയിൽ വന്നിരുന്നതുകൊണ്ടേ. അപ്പോൾ എനിക്ക് ഹലോ പ്രിയഗീതം വല്ലാതെ ഇഷ്ടം തോന്നി. കാര്യം പങ്കെടുത്തവരും ഒരു പക്ഷേ വിളിച്ചിട്ട് കിട്ടാത്തവരുമൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ, അവരുമായിട്ടൊക്കെ ഞാൻ എൻ്റെ സ്നേഹം പങ്കിടുകയാണ്. രാജീവ് ആലിങ്കൽ എന്ന വളരെ സാധാരണക്കാരനായ ഒരു പാട്ടെഴുത്തുകാരൻ, വളരെ ഗരിമയുള്ള പാട്ടെഴുത്ത് ലോകത്ത് ഒരു ചെറിയ പൊട്ടുപോലെ, ഒരു ചെറിയ ഇളം തന്നൽ പോലെ കടന്നുപോയി എന്ന് കാലം പറയണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹലോ പ്രിയഗീതത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുത്ത സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. നിർവഹണം ഫഹദ് രാജ. നിർവഹണ സഹായം ഷിബിന.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി B മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495956321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. ഗ്രാമവികസന മന്ത്രാലയവും സൊസൈറ്റി ഫോർ എലിമിനേഷൻ ഓഫ് റൂറൽ പോവർട്ടിയും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും സംയുക്തമായാണ് നഗരത്തിലെ ആദ്യ ദേശീയ സരസ് മേള ഒരുക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനം അനുഷ്ഠിക്കുന്ന ഓം പ്രകാശ് മാഥൂർ കേരളത്തിലെ പുതിയ ഗവർണറാകും. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പനയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയെ അറിയിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃശൂരിൽ സ്കൂൾ കായികമേള പന്തൽ തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തുലാമാസ പൂജകൾക്ക് ശബരിമല നട ശനിയാഴ്ച വൈകിട്ട് 5 തുറക്കും. മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി ശ്രീലകത്ത് ദീപം തെളിയിക്കും. ഞായറാഴ്ചയാണ് മേൽശാന്തി തിരഞ്ഞെടുപ്പിന്റെ നറുക്കെടുപ്പ്. കോഴിക്കോട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ തുടക്കമാവും. 17 ഉപജില്ലകളിൽ നിന്ന് 90 ഇനങ്ങളിൽ 4000+ കായിക താരങ്ങൾ പങ്കെടുക്കും. തൃശൂർ ജില്ലയിൽ കുന്നംകുളം പന്നിത്തടത്ത് കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഗുരുതരമായി പരിക്കേറ്റ 5 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗവർണേഴ്സ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ സെമിയിൽ ഗോകുലം കേരളം ഇന്ന് ആക്രമണ എസ് സി സിക്കിമിനെ നേരിടും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 1980 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. ആദ്യ ഗാനം ആഭിജാത്യം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മാർ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. വയലാറിൻ്റെ രചന, ദേവരാജൻ്റെ സംഗീതം. പാടിയത് മാധുരി. ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം കെ അർജുനൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി ഗാനോപഹാരത്തിൽ കേൾക്കാം. ചിത്രം ചട്ടമ്പി കല്യാണി.

0: തട്ടമ്പിക്കല്യാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇനി. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,600.

0: 85 രൂപയും പവന് 1,09,480 രൂപ എന്ന നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

പി ഭാസ്കരന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഗാനം ആലപിച്ചത് യേശുദാസും എസ് ജാനകിയും. ചിത്രം അശ്വതി.

വയലാർ വരികൾ എഴുതി സലിൽ ചൗധരി സംഗീതം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തുലാവർഷം.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
5: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
7: ഗാനോപഹാരം തുടരുന്നു. ശ്രീദേവി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന യൂസഫലി കെച്ചേരി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഗാനോപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ബിജു തിരുമല വരികൾ എഴുതി, എ ടി ഉമാർ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയത്, ചിത്രം കരിമ്പന.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സിപിഎമ്മിലെ കെ വി സുമേഷാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ പറയത്തക്ക പ്രശ്നങ്ങൾ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മരുന്നുക്ഷാമമടക്കം പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ചതായും മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു.

കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് സ്ഥായിയായ ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിന് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഭീകരതയെയും ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. തീവ്രവാദികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ കൃത്യമായി പ്രതിഫലിക്കണമെന്ന് ഇന്ത്യയുടെ യു എൻ കൌൺസിലർ ആർ മൈഥിലി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മുട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റുമുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ട് താഴംപറമ്പിൽ കടവ് പറമ്പിൽ ബസാർ വഴി ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 ഗ്രാം MDMA രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കൊഴുത്താനം സ്വദേശികളായ ഷോൺ ജോസഫ്, എബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്. ശ്രോതാക്കളെ, നമുക്കിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടാലോ. ആദ്യം എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും ചിത്രയും പാടിയ ഗാനമാണ്. ഗാനശില്പികൾ ബിച്ചു തിരുമലയും ഇളയരാജയും.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: അടുത്ത പാട്ട് മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ്. ഒ എൻ വി കുറിപ്പിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം കരയിലേക്ക് ഒരു കടൽ ദൂരം.

0: നിസത ജണു ധിമ ജണു ദസ നിസത്ത ധിമ പത്തനം കോ നിസത ജണു ധിമ ജണു ദസ നിസത്ത ധിമ പത്തനം കോ നിസത ജണു ധിമ ജണു ദസ നിസത്ത ധിമ പത്തനം കോ നിസത ജണു ധിമ ജണു ദസ നിസത്ത ധിമ പത്തനം കോ നിസത ജണു ധിമ ജണു ദസ നിസത്ത ധിമ പത്തനം കോ.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഉസ്താദ് എന്ന ചിത്രത്തിലെ പാട്ടാണിനി. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ശ്രീനിവാസം രാധിക തെലകം പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ഗണതം തതിഗണതം തതിഗണതം തജം തജം തതിഗണതം തതിഗണതം തതിഗണതം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ പാട്ടുകൂടെ നമുക്ക് കേട്ടാലോ? മാധവ് ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ് ഗാനം. ഗാനമൊരുക്കിയിരിക്കുന്നത് കൈതപ്രവും എം ജയചന്ദ്രനും ചേർന്നാണ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 13 സെക്കൻഡും.

തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ഇന്നത്തെ തിരയിപ്പൂക്കളിൽ ആദ്യ ഗാനമിത ഇളയരാജയുടെ സംഗീതത്തിൽ. ചിത്രം വീരാ.

0: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
2: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷിക തുടരവധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
4: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറാപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറാപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറാപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം. 9496778344.
5: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
6: ആരിശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാർ കേട്ടോ.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആരിശാല.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
9: തിരയിപ്പൂക്കളിലെ അടുത്ത പാട്ട് SA രാജ്കുമാർ സംഗീതം പകർന്ന് ഉണ്ണികൃഷ്ണൻ പാടിയതാണ്. ഇന്നിസൈ പാടി വരും ഈ പാട്ട് തുള്ളാതമനവും തുള്ളും എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് KV സുമേഷാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി K മുരളീധരൻ. യുദ്ധസാഹചര്യം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ 26 ഇനം മരുന്നുകൾക്ക് ക്ഷാമമുണ്ടായെന്നും എന്നാൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്നും K മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ മരുന്നുക്ഷാമം ഇല്ലെന്നും ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായും K മുരളീധരൻ. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ക്വാറി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡൽഹിയിലെ സമരത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹി

ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ബൊമ്മക്കൊലു ചന്തത്തിന്റെ നിറവിൽ. തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയാണ് അഗ്രഹാര വീടുകളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. ശബരിമല ദർശനത്തിനിടെ കളവുപോയ ഫോണുകൾ വീണ്ടെടുത്ത് നൽകി പമ്പ പോലീസ്. മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് കണ്ടെടുത്ത് ഉടമകൾക്ക് തിരികെ നൽകിയത്. തെയ്യം കലാകാരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിജ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ചെയർമാൻ ബദരി നാരായണനാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.

0: ഹരിതവാണിയിൽ ഇന്ന് തണ്ണീർത്തടങ്ങളും സംരക്ഷണവും. പരിസ്ഥിതി പ്രവർത്തകനായ പീറ്റർ പ്രദീപ് സംസാരിക്കുന്നു.
1: കേരളം കേരളമാക്കുന്നത് എന്താണ്? നമ്മുടെ നദികള്, പുഴകള്, കായലുകള്, നെൽവയലുകള്, തണ്ണീർത്തടങ്ങൾ, തീരങ്ങൾ, ഇതെല്ലാമാണല്ലോ കേരളത്തെ കേരളമാക്കുന്നത്. കേരളത്തിന്റെ ജീവനാഡിയല്ലേ ഇത്? ഇവയൊന്നുമില്ലാത്ത ഒരു കേരളത്തെ സങ്കല്പിക്കാമോ? ഈ ഒരു പ്രകൃതി സംവിധാനം, അതില്ലാത്ത കേരളം ദുഷ്കരമായിരിക്കും. തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ നമുക്ക് ആദ്യമേ നോക്കാം. എന്താണ് തണ്ണീർത്തടങ്ങൾ? ആറുമാസം വെള്ളം കെട്ടിക്കിടക്കുന്ന ഏത് സ്ഥലവും നമുക്ക് തണ്ണീർത്തടം എന്ന് വിശേഷിപ്പിക്കാം. കായലുകൾ, വയലേലകൾ, നദികൾ, ചതുപ്പുകൾ, കുളങ്ങൾ, എന്തും, ആറുമാസം വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തും നമുക്ക് തണ്ണീർത്തടം എന്ന് വിശേഷിപ്പിക്കാം. നമുക്ക് ഈ തണ്ണീർത്തടങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഗഹനമായി നോക്കാം. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദനം എടുത്ത് തന്നെ നോക്കാം. സഹ്യനിൽ നിന്ന് 41 നദികൾ ഒഴുകി കായലിൽ പതിച്ച്, നമ്മൾ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയും, അതിൽ പതിച്ച് കടലിലേക്ക് ഒഴുകുന്ന ഒരു സംവിധാനമാണ്. കൊല്ലം ജില്ലയിലെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. ഒന്ന്, ഇത്തിക്കരയാറ് 56 കിലോമീറ്റർ ഒഴുകി വന്ന് പരവൂർ കായലിൽ പതിച്ച് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. രണ്ട്, കല്ലടയാറ് അഷ്ടമുടിക്കായലിൽ പതിച്ച് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങളും നമുക്കെടുക്കാം. ഇത്തിക്കരയാറ് ഒഴുകി വന്ന് പരവൂർ കായലിൽ പതിക്കുന്നിടത്ത് പൊഴി താനേ മുറിയുന്നൊരു സംവിധാനമുണ്ടായിരുന്നു. പൊഴി എന്ന് പറയുമ്പോൾ കടലിലേക്കുള്ള ഒരു തുറവിയാണ്. പൊഴി ഒരു സാധാരണ പ്രക്രിയയാണ്. ഇന്ന് ആ പൊഴിയുടെ സ്ഥാനത്ത് അവിടെ റോഡ് വരികയും അത് അടച്ചു വയ്ക്കുകയും ഒരു സ്പിൽവേ അല്ലെങ്കിൽ ഒരു ചീപ്പ് ഉണ്ടാക്കി അതിലെ വെള്ളം കടലിലേക്ക് പോകുന്നൊരു പ്രക്രിയ ആണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത്തിക്കരാറിൽ ഒഴുകി വരുന്ന മണ്ണും വെള്ളവും എക്കലും എല്ലാം ആ കായലിൽ കെട്ടിക്കിടന്ന് ആ കായൽ നികന്ന് കായലിൽ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും തകിടം മറിഞ്ഞു. നമുക്കിനി അഷ്ടമുടിക്കായലിലേക്ക് പോകാം. കല്ലടയാർ വലിയ നദിയാണ്. അത് ഒഴുകി കല്ലടയാറിൽ വരുമ്പോൾ ശക്തി കുളങ്ങര, അവിടെ ഈ പൊഴി എന്നുള്ളത് മാറ്റി അഴിയാക്കി. അപ്പോൾ എപ്പോഴും അത് തുറന്നു കിടക്കുകയാണ്. എന്തിനാണ്? നമ്മളുടെ മത്സ്യബന്ധന ഹാർബറിലെ തുറമുഖമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലടയാറ് അങ്ങനെ നിർബാധം കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. അപ്പം ഈ ഒരു സംവിധാനം മലയിൽ നിന്നും കാടിൽ നിന്നും നദി ഉത്ഭവിച്ച് തണ്ണീർത്തടങ്ങളായി അതിൽ വന്ന് അത് കടലിലേക്ക് പോകുന്നു. നമുക്കൊന്നുകൂടെ കടന്ന് ചിന്തിക്കാം. ഈ കടലിലെ വെള്ളം ഉപ്പ് വെള്ളമാണ്, അല്ലെങ്കിൽ ഓരു ജലമെന്ന് നമ്മൾ പറയും. നമ്മളെ തണ്ണീർത്തടങ്ങൾ, നമ്മളെ കായലും കുളവും എല്ലാം ശുദ്ധജല സ്രോതസ്സുകളാണ്. ഇതാണ് നമ്മുടെ കിണറുകളിലേക്ക് ഊറിയിറങ്ങുന്നത്, നമ്മളെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുന്നത്, നമുക്ക് കുടിവെള്ളം തരുന്നത്, നമ്മളെ കാലാവസ്ഥയെ നിലനിർത്തുന്നത്, നമ്മളെ വായു കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ ജൈവവൈവിധ്യം കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെല്ലാം ഈ ശുദ്ധജല സ്രോതസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളുടെ ഈ രണ്ട് ഉദാഹരണങ്ങളിൽ, ഉണക്ക മാസങ്ങളിൽ കടലിൽ നിന്ന് വെള്ളം അഷ്ടമുടിക്കായലിൽ കയറി കല്ലടയാറ്റിലേക്ക് ഒഴുകി തിരിച്ചു കയറുകയാണ്, റിവേഴ്സ് പ്രോസസ് നടക്കുകയാണ്. അപ്പോൾ ഈ ഓരോ ജലം കടലിൽ നിന്നും അഷ്ടമുടിക്കായൽ മൊത്തത്തിൽ നിറഞ്ഞത് കല്ലടയാറ്റിൽ 5 കിലോമീറ്റർ വരയ്ക്കും സാലിനിറ്റി കയറുന്നു, അല്ലെങ്കിൽ ഉപ്പ് കയറുന്നു. അപ്പം നമ്മളെ ആ ഒരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, ശുദ്ധജല ആവാസ വ്യവസ്ഥിതി, അതിനെ തകിടം മറിച്ചു.

ഇത് നമ്മളുടെ ഡെവലപ്മെന്റ് ഭാഗമാണ്. അതേസമയം പരവൂർ കായലിലോ, പരവൂർ കായലില് അത് അടച്ചു വെച്ചത് കാരണം കായൽ നീങ്ങുന്നു. പകരം 65 ഡിഗ്രിയിൽ ഒരു സ്പിൽവേ കൊടുത്തു. ആ സ്പിൽവേയിലൂടെ വെള്ളം കൃത്യമായിട്ട് പിടിച്ച് പുറത്ത് പോകത്തില്ല. പകരം വേലിയേറ്റ സമയത്ത് കടലിൽ നിന്ന് മണ്ണും വെള്ളവും ഇങ്ങോട്ട് കയറുന്നു. അപ്പം നമ്മളെ സുജല സ്രോതസ്സുകളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ നശിക്കാൻ വിട്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മളെ സുജല സ്രോതസ്സുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, കയ്യേറ്റം. കയ്യേറ്റം വളരെ വലുതാണ്. കയ്യേറി സ്ഥലം നികത്തി തരം മാറ്റി കായലിനെ വെച്ചുകൊണ്ടിരിക്കുക. ചെമ്മീൻ കെട്ടുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം പ്രൈവറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കായലിനൊരു ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി, ആ അതിര് പതിയെ പതിയെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അഷ്ടമുടിക്കാൽ എടുക്കുകയാണെങ്കിൽ 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ചുറ്റുമുണ്ട്. ഈ 13 പഞ്ചായത്തിൽ നിന്നും കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നിർബാധം ഒഴുകി വരെയാണ്. വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്, സ്നഗ്ഗി പാഡ്സ്, കോഴി വേസ്റ്റ്, ഇതെല്ലാമാണ് കായലിൻ്റെ അടിത്തട്ടിൽ. അപ്പം കായലിൻ്റെ അടിത്തട്ട് മൊത്തം പ്ലാസ്റ്റിക്കാൽ നിറഞ്ഞു കിടക്കുകയാണ്. മീനിന് മുട്ടയിടാൻ പറ്റാത്ത അവസ്ഥ. ഒരു മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ പങ്കായം വെച്ച് ഒന്ന് തറയിലേക്ക് കുത്തിയാൽ അവിടെ മൊത്തം പ്ലാസ്റ്റിക് നിരന്ന് കിടക്കുകയാണ്. പിന്നെ അടുത്തെന്താണ്, ഈ പൊല്യൂഷൻ കാരണം വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പി എച്ച് ആകെ മാറി. അപ്പം ഫ്രഷ് വാട്ടർ എന്നുള്ള നിന്നും അത് സാലനായി ബ്രാക്കിഷായി മാറിക്കഴിഞ്ഞു. പിന്നെ വേറൊരു വിഷയം തണ്ണീർത്തടങ്ങളിൽ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോ, അതായത് പലവിധ ഡ്രഡ്ജിങ്, ശാസ്ത്രീയമല്ലാത്തതും പാലം കെട്ടാൻ ഡ്രഡ്ജ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ മണ്ണ് അവിടെ ഇവിടെയും വാരിയും കോരിയും അതിരുകൾ തിരിച്ചുമൊക്കെ വിട്ട് അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോ, ആ ഒരു ഈ ഫ്ലോ തടസ്സപ്പെട്ടു. അപ്പം കായലിൻ്റെ സ്വാഭാവിക ആ ഒരു സംവിധാനം പലയിടത്തും മുറിഞ്ഞും തടസ്സപ്പെട്ടും കിടക്കുകയാണ്. പിന്നെ നമ്മൾ അഷ്ടമുടി കായൽ എടുക്കുകയാണെങ്കിൽ 61 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ ക്യാച്ച്മെൻറ്റ്, അതിൻ്റെ വൃഷ്ടി പ്രദേശം. ഇന്നത്തെ രേഖകൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അത് 34 സ്ക്വയർ കിലോമീറ്റർ ആയി എന്ന് കാണാൻ കഴിയുന്നു. അപ്പം അത്രയും ആ കായൽ കയ്യേറി ശോഷണം നടന്നു കഴിഞ്ഞു. ആ കായലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അത് തുലവും കുറഞ്ഞിട്ടുണ്ട്, നേരെ പാതി കൂടുതലായി. ഒരു നാച്ചുറൽ വാട്ടർ ബോഡി, ഒരു തണ്ണീർത്തടം, അത് നിലനിൽക്കണമെങ്കിൽ അതിനൊരു ആവാസ വ്യവസ്ഥയുണ്ട്, എക്കോസിസ്റ്റമുണ്ട്. ആ എക്കോസിസ്റ്റം അത് നിലനിന്നില്ലെങ്കിൽ ആ കായൽ നശിച്ചു പോകും. അപ്പം നമ്മൾ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ബാധിക്കും, അവിടുത്തെ ജീവജാലങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. അത് തകർന്നുകൊണ്ടിരിക്കും. അപ്പം ഉപ്പുവെള്ളം കയറി അഷ്ടമുടി കായലിൻ്റെ ആ ശുദ്ധജല ആവാസ വ്യവസ്ഥിതി ഇന്ന് ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ കായലിനെ ഡിപ്പെൻഡ് ചെയ്ത് മത്സ്യത്തൊഴിലാളികൾ, അവർക്കിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയാൽ അവരുടെ ഒരു ദിവസത്തെ കൂലി കിട്ടാണ്ടായി. കാരണം കായലിൽ മത്സ്യം ഉണ്ടാവുന്നില്ല, കായൽ നികന്നു, സ്വാഭാവിക ഒഴുക്ക് മാറി, ശുദ്ധജലം എല്ലാണ്ടായി, ഉപ്പുജലമായി, കായലിന് മൊത്തം അടിയിലെല്ലാം പ്ലാസ്റ്റിക് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അത് കോരി മാറ്റാനോ കായലിൽ ആഴം കൂട്ടാനോ ഒന്നും പറ്റുന്നില്ല, ആ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. നമ്മൾ അടുത്ത് നേരിടുന്നൊരു പ്രശ്നം ടൂറിസം. ടൂറിസം ഒരു റെഗുലേഷനും ഇല്ലാതെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ഡേ ടൂറിസ്റ്റും ഹൗസ് ബോട്ട്സും സ്റ്റേയും എല്ലാം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം, വേസ്റ്റും എണ്ണയും മറ്റു വിധ സംവിധാനങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് തള്ളുകയാണ്. പിന്നെ അതുകൂടാണ്ട് മൈനിങ്, മണ്ണെടുപ്പ്, ചേറെടുപ്പ്, നമ്മളുടെ ഹൈവേ കൺസ്ട്രക്ഷന് മണ്ണെടുപ്പ്, യാതൊരു തത്വദീക്ഷണമില്ല, മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണെടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? മണ്ണെടുക്കുമ്പം അതിൻ്റെ തീരങ്ങൾ വീണ്ടും ഇടിയാണ്. തീരങ്ങൾ ഇടിഞ്ഞ് കായൽ നഗരയാണ്. പിന്നെ ഇൻവേസീവ് സ്പീഷീസ്. ഇപ്പം ശുദ്ധജലാവാസ വ്യവസ്ഥ മാറി ഒരു ജലാവാസ വ്യവസ്ഥയായപ്പോഴത്തെ അവിടെ ഇല്ലാത്ത പലവിധ സ്പീഷീസ് ആ മേഖല കൈയടക്കി. ഇതെല്ലാം ഉപരി നമ്മുടെ പോളിസീസാണ്. നമുക്ക് പോളിസീസ് ഇല്ലാത്തതല്ല, ആ പോളിസീസ് പേപ്പറിലേ ഉള്ളൂ, അത് നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് കേരളം കേരളമാകണമെങ്കിൽ നമ്മളെ തണ്ണീർത്തടം നിലനിർത്തിയേ പറ്റുള്ളൂ. ഈ തണ്ണീർത്തടങ്ങൾ നിലനിന്നാൽ മാത്രമേ നമ്മളീ പറയുന്ന ഒരു ഹെൽത്തി എക്കോസിസ്റ്റം ഉണ്ടാവത്തുള്ളൂ. കായലും ചതുപ്പും. ഇപ്പം കൊല്ലം ജില്ലയിൽ എന്താണ് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവാത്തത്? എത്ര വെള്ളം ഒഴുകി വന്നാലും അഷ്ടമുടിയും പരവൂരും ശാസ്താംകോട്ട തടാകമൊക്കെ ഉള്ള അത് ഇതിനെ സഖിയും, ഇതിനെ അബ്സോർബ് ചെയ്യും. അതാണ് കൊല്ലം ജില്ലയിൽ നമ്മൾ വെള്ളപ്പൊക്കം രക്ഷപ്പെടുന്നത്. അപ്പം എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ആദ്യമേ നമുക്ക് ഈ കായലിനെ സംരക്ഷിക്കണം. സംരക്ഷിക്കണമെങ്കിൽ ഈ 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കൺസേർവ്

ചെയ്യാൻ പറ്റും. കൺസർവേഷൻ മെഷേഴ്സ് തുടങ്ങിയാൽ പിന്നെ നമുക്കതിൻ്റെ ആവാസ വ്യവസ്ഥിതി പുനർനിർമ്മിക്കാം. ഇത് ഇന്ന് നാളെ നടക്കുന്നൊരു സംവിധാനമല്ല. തകർന്നു കഴിഞ്ഞു നമ്മളുടെ വെറ്റ്ലാൻഡ്സ്, ആ എക്കോസിസ്റ്റം. എന്താണ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ്? നമുക്ക് അഷ്ടമുടിയിൽ തന്നെ നിൽക്കാം. 61 സ്ക്വയർ കിലോമീറ്റർ എന്ന ആ വൃഷ്ടി പ്രദേശം അതാദ്യമേ തിരികെ പിടിക്കണം. കേസൊക്കെ കൊടുത്തിന്റെ ഭാഗമായി 200 കൈയേറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് ഒഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിന്നും ഗ്രൗണ്ടിൽ അത് തിരിച്ച് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കായല് എത്രത്തോളം റീക്ലെയിം ചെയ്യാൻ പറ്റിയോ അത് അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് വെജിറ്റേഷൻ, വെറ്റ്ലാൻഡ് വെജിറ്റേഷൻ വേണം. കണ്ടലും മരോട്ടിയും പുന്നയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വെജിറ്റേഷൻ സംവിധാനം അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് നിലനിന്നിരുന്നല്ലോ. അപ്പം അത് തിരികെ കൊണ്ടുവരണം. അത് തിരികെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ആവാസ വ്യവസ്ഥ പുനർനിർമ്മിക്കാൻ പറ്റുക. ഇത് ആര് ചെയ്യും? പൊതുജനം ഇതിനിറങ്ങണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് ഏറ്റെടുക്കണം. ഏറ്റവും എളുപ്പമാണ് നമ്മളെ ഈ കായലേലകളെ, നമ്മളെ വയലുകളെ, നമ്മളെ കുളങ്ങളെ, നമ്മളെ ചതുപ്പുകളെ തിരിച്ചു കൊണ്ടുവരാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവിടുത്തെ സിവിൽ സൊസൈറ്റി, അവിടുത്തെ കുട്ടികൾ, ഒരു സ്കൂൾ, അവർക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാം ഒരു വെറ്റ്ലാൻഡിനെ. അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ വിസ്തൃതി കുറയാൻ നോക്കുക, അതിലേക്ക് വേസ്റ്റ് വരാൻ നോക്കുക, അതിൻ്റെ ജൈവവൈവിധ്യം അടയാളപ്പെടുത്തുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക, പഞ്ചായത്തുമായിട്ട് ചേർന്ന് അതിന് സ്ട്രെങ്തനിങ് മെഷേഴ്സ് കൊണ്ടുവരിക. ഇങ്ങനെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ഓരോ ക്ലബ്ബുകളോ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടുത്തെ എക്കോ ക്ലബ്ബുകളോ, അവർ മുന്നോട്ട് വന്നാൽ നമുക്കിത് നിലനിർത്താൻ പറ്റും. കാര്യം നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഹെൽത്ത് ഫൗണ്ടേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. പരവൂർ കായലിൽ ഞങ്ങൾ കണ്ടൽ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഒരു ദശകത്തിലേറെയായി മൈനാട് പഞ്ചായത്തുമായിട്ട് ചേർന്ന് കണ്ടൽ വെച്ച് പിടിപ്പിച്ച് തുടങ്ങി. അത് വിജയിച്ചില്ല. കാരണം പൊതുജനം അത് ഏറ്റെടുത്തില്ല. തൊഴിലുറപ്പിൽപ്പെടുത്തി, അവരെ കൊണ്ടത് വെപ്പിച്ചു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നിട്ടും ആ പദ്ധതി വിജയിക്കാതെ പോയി. ഒരു ദശകം മുന്നുള്ള പരീക്ഷണമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞങ്ങളോടൊപ്പം ടെക്നോ പാർക്കിലെ ഒരു കമ്പനി ജോയിൻ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് ചെയ്യാനുള്ളൊരു ത്രാണി കിട്ടി. അപ്പം ഞങ്ങൾ തൊഴിലുറപ്പിലെ 8 വാർഡ്, മയനാട് പഞ്ചായത്തിലെ 8 വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ട്രെയിൻ ചെയ്തു. കൃത്യമായി അവർക്കത് പറഞ്ഞു കൊടുത്തു. ഓരോ വാർഡിലും 2000 തൈ വെച്ച് ഞങ്ങൾ കൊടുക്കുകയാണ് അവർക്ക്. 2000 വെച്ച് കൊടുക്കുമ്പം 16,000 തൈ മയനാട് പഞ്ചായത്തിൽ വെക്കാനാണ് ഞങ്ങളും പഞ്ചായത്തും ചേർന്ന് ട്രൈസെൻസിന് സഹായത്തോടെ മുന്നോട്ട് പോകുന്നത്. ഈ കണ്ടൽക്കാട് എന്താ ചെയ്യുക? അനിയന്ത്രിതമായി മണ്ണെടുത്ത് ഈ കായലിൻ്റെ കരയിടിഞ്ഞു. പൊഴി മൂടി വെച്ച് മണ്ണ് നികന്ന് കായലിന് ആഴമില്ലാണ്ടായി. അപ്പം കായലിലെ മത്സ്യങ്ങളില്ല. 10 മണി കഴിഞ്ഞ് വെള്ളം ചൂടാകുമ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയാണ്. ഒന്ന്, മണ്ണെടുപ്പ്. അത് ഹൈവേക്കായാലും വികസനത്തിനായാലും മണ്ണ് കായലിൽ നിന്ന് എടുക്കണം. പക്ഷേ അത് മെക്കനൈസ്ഡ് രീതിയിൽ എടുക്കരുത്, പഠനങ്ങളില്ലാതെ എടുക്കരുത്. ഇപ്പൊ കായലിൽ ഇപ്പം മെക്കനൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു മണ്ണ് മാത്രമുള്ള ചേറും അടിച്ച് മാറ്റിയാണ്, ചേറും മെഷീനിൽ അടിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് അത് ഹൈവേ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുകയാണ്. അപ്പം ആ കായലിൻ്റെ അടുത്തിട്ട് അതിൻ്റെ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി പോവുകയാണ്. അങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ പൂർവികരെ എന്നും മണ്ണെടുത്തിരുന്നു ആ കായലിൻ്റെ ആഴം നിലനിർത്തുക. അത് മാനുവലിയാണ് ചെയ്തിട്ടുള്ളത്. മണ്ണും ചേറും മാനുവലി എടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി ആവശ്യത്തിന് എടുക്കുക. അപ്പം സ്വാഭാവികമായിട്ടും ആ ആഴം ഇന്ന് നിലനിർത്തി പോരുന്നു. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഹൈവേ വേണം, വികസനം വേണം, പക്ഷേ തണ്ണീർത്തടങ്ങളെ അതിൻ്റെ ആവാസ് നശിപ്പിച്ചുകൊണ്ടല്ല. അപ്പം കണ്ടൽക്കാടുകൾ ഒരു വലിയ പ്രൊട്ടക്ടറാണ്. അപ്പം അതിന് തീരമിടിയുക മാത്രമല്ല, ഈ ഉപ്പുവെള്ളം, ടോക്സിസിറ്റി ഇതെല്ലാം ഇത് സഖിയും. ഈ മീനിന് മുട്ടയിടാൻ ഇടം കിട്ടും, മീൻ കുഞ്ഞുങ്ങൾക്ക് വളരാൻ സ്ഥലം കിട്ടും, ഇതെല്ലാം നടന്നു പോകണം. ഈ കണ്ടൽക്കാടുകൾ നമ്മളെ കടലിൻ്റെ നേഴ്സറികളാണ്. സ്വാഭാവികമായി പൊഴി മുറിയുമ്പോൾ ശുദ്ധജലം കടലിലേക്ക് ഒഴുകുമ്പോൾ കടലിലെ മത്സ്യങ്ങൾ നൻവെള്ളം നക്കി ഉള്ളിലേക്ക് വന്ന് സ്വച്ഛന്ദമായ കായൽ വെള്ളത്തിൽ അതിര് ചേർന്ന് സ്റ്റില്ലായെടുത്ത് കോറയുടെയും കണ്ടലിൻ്റെയും ഇടയിൽ മുട്ടയിട്ടിട്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ കായലിൻ്റെ ജൈവവൈവിധ്യവും കായലിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തേണ്ടത്. എന്തുകൊണ്ടാണ് തണ്ണീർത്തട സംരക്ഷണം ഏറ്റവും മുഖ്യമാവുന്നത്? ഇതൊരു ക്ലാരിയൻ കോളാണ്. നമുക്ക് കാലാവസ്ഥ ഇല്ലല്ലോ, വ്യതിയാനമൊക്കെ മാറി, നമുക്ക് കാലാവസ്ഥയില്ല എന്ന് തന്നെ പറയാം. കേരളം കേരളമായി നിലനിൽക്കണമെങ്കിൽ നമ്മളെ പുഴകളും നമ്മളെ നദികളും നമ്മളെ കായലേലകളും വയലേലകളും നമ്മളെ കുളങ്ങളും ഇതെല്ലാം തിരികെ കൊണ്ടുവരണം. പുതിയ തലമുറ ഇത് ഏറ്റെടുക്കണം. ടെക്നോ പാർക്കിലെ കമ്പനികൾ, കേരളത്തിലെ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ, ഇവരൊക്കെ മുന്നോട്ട് വന്ന് ഓരോ ജലാശയങ്ങളെ, ഓരോ തണ്ണീർത്തടങ്ങളെ ഏറ്റെടുത്ത് പരിപാലിക്കാൻ സന്നദ്ധത കാണിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുത്തൊരു കേരളമുണ്ട്, ആ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ, കുട്ടികളാകട്ടെ, ആബാലവൃദ്ധൻ ജനങ്ങളും ഇത് മനസ്സിലാക്കി
പ്രവർത്തിക്കണം.

0: ണമെന്ന് അപേക്ഷിക്കുന്നു.
1: തണ്ണീർത്തടങ്ങളും സംരക്ഷണവും പരിസ്ഥിതി പ്രവർത്തകനായ പീറ്റർ പ്രദീപ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഹരിതവാണി സമാപിക്കുന്നു.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321 അല്ലെങ്കിൽ 9496559631. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നമുക്ക് സിന്ദൂരരേഖ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീനിവാസും സുജാതയും പാടിയതാണ് ഈ പാട്ട്. ശരത്തിൻ്റെ സംഗീതമാണ്. കൈതപുരം ദാമോദരൻ നമ്പൂതിരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

വി കുറുപ്പിന്റെ വരികൾക്ക്. ഔസേപ്പച്ചന്റെ സംഗീതം ശ്രീനിവാസും ബാലുവും കല്യാണയും ചേർന്ന് ആലപിച്ച ഗാനമിത. ചിത്രം തസ്കരവീരൻ.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: സ്തന പരിശോധന നടത്തേണ്ടതെപ്പോൾ, എങ്ങനെ? പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യതയുണ്ടോ? കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു.
2: സ്തനാർബുദം ഇന്ന് ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ്. സ്തനാർബുദം ഒരു സ്തനത്തിനെയോ രണ്ട് സ്തനങ്ങളിലോ ഉണ്ടാകാം. സ്ത്രീകളിൽ മാത്രമല്ല, 1 മുതൽ 2% വരെ പുരുഷന്മാരെയും ബാധിക്കുന്നു. സമയബന്ധിതമായി കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ സ്തനാർബുദ കോശങ്ങൾ അടുത്തുള്ള ലിംഫ് നോഡുകളിലേക്കും ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലേക്കും വ്യാപിച്ചേക്കാം. എന്താണ് സ്തനാർബുദം? സ്തനത്തിലെ കോശങ്ങൾ നിയന്ത്രണാതീതമായി വളരുന്ന രോഗാവസ്ഥയാണ് സ്തനാർബുദം എന്ന് വിളിക്കുന്നത്. ആർക്കൊക്കെ സ്തനാർബുദം വരാം? രോഗനിർണയത്തിന്റെ ശരാശരി പ്രായം 50 ആണെങ്കിലും ചെറുപ്രായത്തിലുള്ള സ്ത്രീകളെയും പ്രായമായ സ്ത്രീകളെയും പുരുഷന്മാരെയും സ്തനാർബുദം ബാധിച്ചേക്കാം. പ്രായം, നേരത്തെ തുടങ്ങുന്ന ആർത്തവം, വൈകി വരുന്ന ആർത്തവ വിരാമം, ജീവിതശൈലി, ചുരുങ്ങിയ മുലയൂട്ടൽ കാലാവധി, ഹോർമോൺ ചികിത്സ, ജനിതക ഘടന എന്നിവ ഒരു വ്യക്തിയുടെ സ്തനാർബുദ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. BRCA1, BRCA2 എന്ന ജീനുകളുടെ തകരാറു മൂലമാണ് പാരമ്പര്യമായി സ്തനാർബുദം ഉണ്ടാവുന്നത്. കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ എന്നിവ വന്നിട്ടുണ്ടെങ്കിൽ BRCA ജീൻ ടെസ്റ്റിംഗിലൂടെ സ്തനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്തനത്തിലോ

കക്ഷത്തിലോ ഉണ്ടാകുന്ന മുഴകൾ, മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിഞ്ഞു പോകുക, സ്തനത്തിന്റെ ചർമ്മത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, മുലക്കണ്ണിൽ നിന്ന് സ്രവമോ രക്തമോ വരിക, ഇവയെല്ലാം സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ ആയേക്കാം. എന്താണ് സ്തനാർബുദത്തിന്റെ സ്ക്രീനിംഗ്? സ്തനാർബുദം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് സ്ക്രീനിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. പൂർണമായി ചികിത്സിച്ചു ഭേദമാക്കുന്നതിന് ശരിയായ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. സ്തനം അഥവാ ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് ധാരാളം മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സ്വയം സ്തന പരിശോധനയാണ്. സ്വയം സ്തന പരിശോധന എങ്ങനെ ചെയ്യാം? സ്തനങ്ങളുടെ കൃത്യമായ ഘടന കണ്ണാടിയുടെ സഹായത്തോടെ പരിശോധിക്കുക. സ്തനങ്ങളിൽ നിറവ്യത്യാസം, രൂപമാറ്റം, മുഴകൾ, പാടുകൾ, സ്തനത്തിലെയോ കക്ഷത്തിലെയോ വീക്കം എന്നിവ പരിശോധിക്കണം. മുലക്കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത് ഒരു അപകട സൂചനയാണ്. ശേഷം കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. എന്തെങ്കിലും വ്യത്യാസങ്ങൾ സ്തനങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കണം. മുലക്കണ്ണുകളിൽ നിന്ന് വെള്ളം പോലെയോ മഞ്ഞ നിറത്തിലോ രക്തം പോലെയോ ദ്രാവകങ്ങൾ കണ്ടാൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ സമീപിക്കണം. അതിനുശേഷം ഒരു കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിയ ശേഷം മറ്റേ കൈ ഉപയോഗിച്ച് സ്തനങ്ങളിൽ തടവി പരിശോധിക്കുക. അസ്വാഭാവികമായ മുഴകളോ കട്ടിയായി നിൽക്കുന്നതോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ശേഷം അടുത്ത കൈ ഉയർത്തി മറുഭാഗവും പരിശോധിക്കണം. നിന്നുള്ള പരിശോധനയ്ക്ക് ശേഷം മലർന്നു കിടന്നുള്ള പരിശോധനയാണ്. വലതു കൈ ഉയർത്തി ഇടതു കൈകൊണ്ട് വലതുവശത്തെ സ്തനത്തിന് മുകളിൽ തടവി നോക്കുക. ഇതുപോലെ മറുവശവും പരിശോധിക്കുക. കട്ടിയുള്ളതോ ഉൾവശത്ത് മുഴകൾ പോലുള്ള ഭാഗങ്ങളോ തോന്നിയാൽ ശ്രദ്ധിക്കണം. ആർത്തവമുള്ള സ്ത്രീകൾ ആർത്തവം തുടങ്ങി ആദ്യ ദിവസം തുടങ്ങി 7-ാം നാൾ മുതൽ 10-ാം നാളിനുള്ളിലാണ് സ്വയം സ്തന പരിശോധന നടത്തേണ്ടത്. ഇനി ആർത്തവവിരാമം എത്തിയ സ്ത്രീകളാണെങ്കിൽ മാസത്തിലെ ഒരു ദിവസം നിശ്ചയിച്ച ശേഷം എല്ലാ മാസവും അതേ ദിവസം സ്വയം പരിശോധന ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് ധാരാളം ഇമേജിംഗ് രീതികളും ഉണ്ട്. മാമോഗ്രാം, അൾട്രാസോണോഗ്രാം, MR മാമോഗ്രാം, ഡിജിറ്റൽ ബ്രസ്റ്റ് ടോമോസിന്തസിസ് എന്നിവയാണവ. ഇവയിൽ എക്സ്റേ ഇമേജിംഗ് രീതിയായ മാമോഗ്രാം ആണ് സ്തനാർബുദം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. ഒരു ഡയഗ്നോസ്റ്റിക്കും സ്ക്രീനിംഗ് ടൂളും എന്ന നിലയിൽ മാമോഗ്രാം വളരെ കുറവളവ് റേഡിയേഷൻ മാത്രമേ സ്ത്രീകളെ വിധേയരാക്കൂ. 20 വയസ്സ് മുതൽ സ്തനം സ്വയം പരിശോധന മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യേണ്ടതാണ്. 30 വയസ്സ് മുതൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് സ്തന പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ അൾട്രാസോണോഗ്രാം കൂടെ ചെയ്യാവുന്നതുമാണ്. മാമോഗ്രാം ചെയ്തു തുടങ്ങുന്നത് 40 വയസ്സ് മുതലാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ 40 വയസ്സിനു മുൻപേ തന്നെ മാമോഗ്രാം അല്ലെങ്കിൽ MR മാമോഗ്രാം ചെയ്തു തുടങ്ങാവുന്നതാണ്. സ്തനാർബുദം കണ്ടെത്തുന്നതിനുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനം കോർ ബയോപ്സിയാണ്. തുടർന്നു ചെയ്യേണ്ട ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ടെസ്റ്റിലൂടെ സ്തനാർബുദം ഏത് തരമാണെന്നുള്ളതും കണ്ടെത്താൻ സാധിക്കുന്നു. ചികിത്സാ രീതിയിൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നിവ ഉൾപ്പെടുന്നു. സ്തനാർബുദത്തിന്റെ സ്റ്റേജ്, ട്യൂമറിന്റെ സൈസ് എന്നിവ അനുസരിച്ചാണ് സ്തനം പൂർണമായി നീക്കം ചെയ്യുന്ന സർജറി അഥവാ മാസ്റ്റെക്ടമി ചെയ്യണോ അതോ സ്തനം സംരക്ഷണ സർജറി അഥവാ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, അതായത് ട്യൂമറിനെ മാത്രം നീക്കം ചെയ്യുന്ന സർജറി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. രണ്ടു സർജറിയുടെയും കൂടെ തന്നെ കക്ഷത്തിലെ കഴലകളും നീക്കം ചെയ്യുന്നതാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സ്ഥിരകളിലൂടെയോ ഗുളികകളിലൂടെയോ നൽകുന്ന മരുന്നാണ് കീമോതെറാപ്പി. ട്യൂമറിന്റെ സ്റ്റേജ്, തരം എന്നിവ അനുസരിച്ചാണ് സർജറിക്ക് മുൻപേ ആണോ അതോ സർജറിക്ക് ശേഷമാണോ കീമോതെറാപ്പി കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. കീമോതെറാപ്പിയുടെ കാലാവധിയും ഇതിനെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. നിരവധി മാസങ്ങൾ മുതൽ 1 വർഷം വരെയാകാം കീമോതെറാപ്പിയുടെ കാലാവധി. ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി ഫലപ്രദമാണെങ്കിലും ഇതിന് പാർശ്വഫലങ്ങളുണ്ട്. മരുന്ന് അതിവേഗം വിഭജിക്കുന്ന കോശങ്ങളെ ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യമുള്ള കോശങ്ങളെ, പ്രത്യേകിച്ച് മജ്ജ പോലുള്ള കോശങ്ങളെ താൽക്കാലികമായി ബാധിക്കുന്നു. ക്ഷീണം, മുടികൊഴിച്ചിൽ, ഓക്കാനം, ഛർദി, അണുബാധ, വായിലെ വ്രണങ്ങൾ, വിശപ്പിലെ മാറ്റങ്ങൾ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയാണ് സാധാരണ സ്തനാർബുദ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ. ഓക്കാനം, ഛർദി എന്നിവ തടയാനുള്ള മരുന്നുകൾ, വിശപ്പ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഭക്ഷണ ക്രമീകരണം, ക്ഷീണം നേരിടാനായിട്ടുള്ള ക്രമീകരണങ്ങൾ എന്നിവ പാർശ്വഫലങ്ങളെ ഫലപ്രദമായി മാനേജ് ചെയ്യാനും ചികിത്സാ സമയത്തുള്ള ജീവിത നിലവാരം നിലനിർത്താനും നിർണായകമാണ്. ഹെർ2 പോസിറ്റീവ് കോശങ്ങളെ ആക്രമിക്കുന്നതിനായിട്ടുള്ള ആന്റി ഹെർ2 ടാർഗറ്റഡ് തെറാപ്പിയും ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കുന്നതിനായി രോഗിയുടെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തെ സജ്ജമാക്കുന്ന ഇമ്യൂണോതെറാപ്പിയും ഇന്ന് സ്തനാർബുദ ചികിത്സയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഉയർന്ന ഊർജ്ജ

0: സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കുക, ഒന്നിലധികം ലിംഫ് നോഡുകൾ കാണുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസ്ക് ഫാക്ടറുകൾ സർജറിക്ക് ശേഷം കാണുക എന്നിങ്ങനെയുള്ള കാരണങ്ങൾ വരുമ്പോഴാണ് റേഡിയേഷൻ തെറാപ്പി പൊതുവെ സ്തനാർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. സർജറിക്ക് ശേഷം കീമോതെറാപ്പി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായി 3 മുതൽ 6 വരെ ആഴ്ചകളായാണ് റേഡിയേഷൻ ചികിത്സ നൽകുന്നത്. ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസമാണ് ചികിത്സ. ശനി ഞായർ ദിവസങ്ങളിൽ ചികിത്സ ഒഴിവാക്കും. ഓരോ ദിവസത്തെ ചികിത്സയും 5 മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. CT സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നത് പോലെ തീർത്തും വേദനാരഹിതമായ ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി. രോഗിക്ക് ചികിത്സ മൂലം റേഡിയോ ആക്റ്റീവത കൈവരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുമായും കുട്ടികളുമായും ഇടപഴകുന്നതിൽ നിയന്ത്രണമൊന്നുമില്ല. ചെറുതായുള്ള വീക്കം, തൊലിപ്പുറത്തുള്ള ചെറിയ നിറവ്യത്യാസം, ക്ഷീണം എന്നിവയാണ് ഹ്രസ്വകാല പാർശ്വഫലങ്ങൾ. ഇത് 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ മെച്ചപ്പെടും. സ്തനാർബുദ ചികിത്സയുടെ വിജയസാധ്യത എങ്ങനെയാണ്? രോഗാവസ്ഥ സ്റ്റേജ് 1 തന്നെ കണ്ടെത്തുകയാണെങ്കിൽ 90 മുതൽ 95% വരെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണിത്. എന്നാൽ വൈകിയാണ് കണ്ടെത്തുന്നതെങ്കിൽ പലപ്പോഴും ചികിത്സ അതികഠിനമായിരിക്കും, കൂടെ ചികിത്സയുടെ സക്സസ് റേറ്റും കുറവായിരിക്കും. ചികിത്സയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, വ്യായാമം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക, കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും ദിവസവും നടക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, BMI കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. ചികിത്സയ്ക്ക് ശേഷം ശരീരഭാരം അമിതമായി വർദ്ധിക്കുന്നത് ക്യാൻസർ തിരിച്ചു വരുന്നതിന്റെ റിസ്കിനെയും കൂട്ടുന്നു. സ്ഥിരമായി ഡോക്ടറുമായുള്ള ഫോളോ അപ്പും നിർബന്ധമാണ്. സ്തനാർബുദം ഭയപ്പെടേണ്ട രോഗമല്ല. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ വിജയകരമായി ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്നു.
1: സ്തന പരിശോധന നടത്തേണ്ടതെപ്പോൾ, എങ്ങനെ? പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യതയുണ്ടോ? കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രകാശധാരയ്ക്ക് ശേഷം വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ശ്രീനിവാസൻ സുജാതയും പാടിയൊരു ഗാനമിത വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ. ഗിരീഷ് പുതഞ്ചേരിയാണ് തൂലിക. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഡൽഹി ജന്തർ മന്ദറിലേക്ക് കടക്കാൻ ശ്രമിച്ച CGP നേതാക്കളായ സൗരവ് ദാസ്, അശുതോഷ് ചങ്ക എന്നിവരുടെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജന്തർ മന്ദറിനെ പ്രതിഷേധങ്ങളുടെ അംഗീകൃത സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഇന്നലെ ഒഴിവാക്കിയിരുന്നു. പൌരന്മാരുടെ 2 വയോജന ബില്ല് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. മുതിർന്ന ജീവിത പരിചയവും അറിവും സിൽവർ ഇക്കണോമിക് പ്രയോജനപ്പെടുത്തുക എന്നതും ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതായി ബില്ല് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്നും മുഖ്യമന്ത്രി. ഒരാളും വീടുകളിൽ ഒറ്റയ്ക്കാകാൻ പാടില്ലെന്നതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ മരിക്കാനിടയായ സംഭവത്തിലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ആശങ്ക മനസ്സിലാക്കുന്നുവെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. ഗണ്യമായി വർദ്ധിപ്പിക്കുകയെന്ന 6 രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം ലക്ഷ്യത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ ഇടുക്കിയിൽ സംഘടിപ്പിക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും വ്യവസായ പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് മേള. സംസ്ഥാന കായികമേളയുടെ മുന്നോടിയായി കോഴിക്കോട് ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് ഒക്ടോബർ 16-17 തീയതികളിലായി

ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തും. എസ് എസ് കെ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ നിസാർ ചേലേരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് മത്സരത്തിൽ രണ്ട് തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ പി വി സിന്ധു, ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യനും ലോക ഒന്നാം നമ്പർ താരവുമായ ആൻ സേയങ്ങിനെ ഇന്ന് നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വികായി രാജ് റാങ്കിറെഡ്ഡി സഖ്യം മത്സരിക്കും.

0: പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.
1: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. അനന്തപുരി FM കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന പുതിയ പരിപാടിയാണ് ക്യാമ്പസ് കളേഴ്സ്. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇനി ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
2: ഹായ്, എന്റെ പേര് അലീന ബിനോയ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. MSc മറൈൻ ബയോളജി കുഫോസിന് റീസെന്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. കുഫോസ് സത്യം വന്ന ഫസ്റ്റ് ഞാൻ അറിയുന്നത് എന്റെ അമ്മയിൽ നിന്നാണ്. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുഫോസിലും പഠിക്കണമെന്ന്. ഇപ്പൊ ബാച്ചിലേഴ്സ് കഴിഞ്ഞപ്പോ എന്റെ ഒരു പ്രോജക്റ്റിന്റെ സമയത്താണ് കുഫോസിന്റെ എൻട്രൻസ് എക്സാം നടക്കുന്നത് പോലും. അപ്പൊ എൻട്രൻസ് എക്സാം എഴുതിയപ്പോ ലൈക്ക് ഇവർ കോൺഫിഡന്റ് ഇല്ലായിരുന്നു, ബിക്കോസ് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. എഴുതി റിസൾട്ട് എന്നപ്പോ റാങ്ക് ലിസ്റ്റിലേക്ക് എന്നപ്പോ ഭയങ്കര ഹാപ്പിയായി. എന്റെ അഡ്മിഷൻ ടൈം വന്നപ്പം എനിക്ക് ഭയങ്കര നെർവസ് ആണ്, ബിക്കോസ് ഞാൻ പഠിച്ച ഫീൽഡിന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടാണ് ഞാൻ MSc എടുത്തത്. അപ്പൊ എനിക്ക് അതിന് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്ത് സംഭവിക്കുന്നു. അപ്പൊ ഞങ്ങള് സീനിയേഴ്സിനെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഒന്നും പ്രശ്നമില്ല, കാമാണ്, നമ്മുടെ ഫാക്കൾട്ടി എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം, ഒന്നും പേടിക്കരുത്, ധൈര്യമായിട്ട് എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ കുഫോസിലെ MSc മറൈൻ ബയോളജി 2024 ജോയിൻ ചെയ്തു. അഡ്മിഷൻ എടുത്തപ്പോ കുഫോസ് വന്നപ്പോ ഞങ്ങള് പനങ്ങാട് വന്നപ്പോ വലിയ ക്യാമ്പസ് ആണ്, യങ് യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. അപ്പം 2 വർഷത്തായിട്ടുണ്ട്, ഒരു വെസ്റ്റേൺ ക്യാമ്പസ് ഉണ്ട്, പിന്നെ മെയിൻ ക്യാമ്പസ് ഉണ്ട്, പിന്നെ MBA-യുടെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വേറെ ബസ്. അപ്പൊ ഞങ്ങൾ ഈ മൂന്നായിട്ട് കേൾക്കുമ്പോൾ വലിയ ക്യാമ്പസ്, അപ്പൊ നല്ല നെർവസ് ഉണ്ടായിരുന്നു. ഇത്ര വലിയ ക്യാമ്പസ് ഒത്തിരി ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട്, അത് ഫിഷറീസും ഓഷൻ സ്റ്റഡീസും മാത്രം ഇട്ട് യൂണിവേഴ്സിറ്റി വന്നപ്പോ ഭയങ്കര നെർവസ് ആയിരുന്നു. എന്നിട്ട് അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയ 2 ദിവസം മുമ്പ് ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഞങ്ങൾ എല്ലാവരും ആഡ് ചെയ്ത് തുടങ്ങി. ഞങ്ങളുടെ പ്രൊഫസർ ഡോക്ടർ ലിംന മാം ആണ്. ഡോക്ടർ ലിംന മാമിനെ വിളിക്കുകയാണ്, ലൈക്ക് എന്റെ പേര് ലിംന എന്നാണ്, ഐ എം യുവർ പ്രൊഫസർ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഒരു ടാസ്ക് തന്നത് ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ്. എനിക്കാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര നെർവസ് ഉള്ള കൂട്ടത്തിലായിരുന്നു. മാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നോവ് പറയാൻ പറ്റാത്തതിന്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ യെസ് പറഞ്ഞു, ഞാൻ മാം പറഞ്ഞെല്ലാം ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ ക്ലാസ്സിലൊക്കെ വന്നു. എന്താണല്ലോ വീട്ടിൽ കയറി വന്നൊരു ഫീല്, നമ്മൾ കുറെ നാള് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു ഹാപ്പിനെസ് ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. പെട്ടെന്നൊക്കെ ഫ്രണ്ട്സ് ആയി, ഞങ്ങൾ 27 ടോട്ടൽ സ്ട്രെങ്ത്. ഞങ്ങൾ 27 പേരൊരു ഫാമിലി പോലെ പെട്ടെന്ന് ബോണ്ടായി. പിന്നെ മാം ഒക്കെ വന്നു, ഞങ്ങളിങ്ങനെ ഓരോ ഫാക്കൽറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തി, PhD സ്കോളേഴ്സിനെ പരിചയപ്പെടുത്തി. ഇവരൊക്കെ പരിചയപ്പെടുത്തുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു, ബിക്കോസ് ഇവരെല്ലാം ഇത്രയും വലിയ വലിയ ആക്കാൻ, നമ്മളെല്ലാം കുഞ്ഞു പിള്ളേർ, ഇവരോട് എങ്ങനെ ഫ്രീഡത്തോടെ നമുക്ക് പെരുമാറാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാനില്ല, ഇത്രയും ഫ്രീഡം ഞാൻ ഒരിടത്തും കിട്ടിയിട്ടില്ല. ലിംന മാം അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് ഒരു മദറിന്റെ അടുത്ത് ഇറക്കണ അത്രയും ഫ്രീഡം ഞങ്ങൾക്ക് ഇപ്പോഴും ഇറക്കാൻ പറ്റും. എന്തുണ്ടെങ്കിലും മാം എത്ര നൈറ്റായാലും നമുക്ക് എമർജൻസി എന്തൊരു ഹെൽപ്പൊക്കെ വേണമെങ്കിൽ എന്തോ വിളിക്കാം, മെസ്സേജ് അയക്കും. ഒരു പ്യുവർ ജെമ്മാണ് ഞങ്ങൾക്ക് ലിംന മാം. പിന്നെ ഞങ്ങളുടെ ബാക്കി എംപാനൽ ഫാക്കൽറ്റി ബൈജു സാർ ഉണ്ട്, പിന്നെ എമിൽഡ മാം ഉണ്ട്, പിന്നെ ഞങ്ങളുടെ PhD സ്കോളേഴ്സ്. അവരൊക്കെ PhD സ്കോളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവരൊക്കെ നല്ല പഠിച്ച് ഇങ്ങനെ നല്ല തലപ്പത്തൊക്കെ നിൽക്കുന്ന ഇതൊക്കെയാണ് ചേട്ടനും ചേച്ചിമാരാണ്. അപ്പൊ ഇങ്ങനെ മിണ്ടുമ്പോ ഞങ്ങൾ പിള്ളേരല്ലേ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായാലും അവരുടെ മിണ്ടിയപ്പോ എനിക്ക് പ്രത്യേകിച്ച് കാമെന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കോഴ്സ് മാറി വന്നോണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്റെ ടെൻഷൻ മാറ്റി പേടിക്കണ്ട, നീ കാമാ, ഞങ്ങളില്ലേ, എന്തുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എപ്പോ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര കാമ. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ബാക്കി ഡീൻ

വീണൊക്കെ പറയുമ്പോ ഇത്രയും തലപ്പത്തിരിക്കുമ്പോ നമുക്ക് സംസാരിക്കുമ്പോ തന്നെ ഇങ്ങനെ ടെൻഷനൊക്കെ കേറി വരും. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ മിണ്ടനം പറഞ്ഞപ്പോ ഞാൻ ക്ലാസ് റെപ്രസെന്റേറ്റീവ് മാം എന്നെ ആക്കിയപ്പോ ദീൻ്റെ അടുത്തൊക്കെ സംസാരിക്കും, ഡീൻ ലൈക്ക് നീ കാമാവ ടെൻഷൻ ആവണ്ട ഫ്രീഡം ആയിട്ട് സംസാരിക്കും. ഇത്രയും തലപ്പത്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഒന്നും അങ്ങനെ അത്ര ഫീഡത്തോടെ സംസാരിക്കാൻ എനിക്ക് ഇതുവരെ കിട്ടിയിരുന്നു. എസ്പെഷ്യലി വിസി, ഞങ്ങളുടെ ഇപ്പോഴത്തെ വിസി ഡോക്ടർ ബിജുകുമാർ സർ, സച്ച് എ കാം ആൻഡ് ഫ്രണ്ട്ലി പേഴ്സൺ. ഞങ്ങളുടെ കുഫേഴ്സി ഇരിക്കാതെ തന്നെ ഞങ്ങൾക്ക് നാക്കിന്റെ പ്രോഗ്രാം വന്നു. എന്റെ തേർഡ് സെമ്മിന്റെ ഇടയ്ക്കാണ് കോൺഫറൻസ് ഒക്കെ വരുന്നത്. ഈ കോൺഫറൻസ് ഒക്കെ വരുമ്പം എന്നെ ഓരോ പ്രോഗ്രാമിലും ഞങ്ങളുടെ ലിംന മാം എന്നെ ഓരോ പ്രോഗ്രാം ഇൻവോൾവ് ചെയ്യിപ്പിച്ച് വിസി ആയിട്ടൊക്കെ നമുക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യാനൊക്കെ വന്നപ്പോ ഇത്രയും കാം ആയി ഫ്രണ്ട്ലി ആയിട്ട് ഒരു പേഴ്സൺ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വാസ്റ്റാണ്, വാസ്റ്റായിട്ടുള്ള ഗ്രൗണ്ടും ഇതെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ക്യാമ്പസിലാണെങ്കിൽ ഞങ്ങൾക്ക് ഫിഷറീസ് ഉള്ളതുകൊണ്ട് അവിടെ ചെറിയ ഫാമുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ആയിട്ടൊക്കെ ഒരു ചെറിയ മാംഗ്രൂവ് പോലെ ഒരു എസ്റ്റുറിയും വീടുന്നുണ്ട്. അതൊക്കെ അവിടെയൊക്കെ പോയി ഒരു ഇതൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാം എഫക്റ്റ് ആണ്. പിന്നെ എനിക്ക് ക്ലാസ് ഒരുപാട് റീസെന്റ് ഇപ്പൊ ഞാൻ ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. ഇപ്പൊ ക്ലാസ്സിലെ ഓരോ ഫങ്ഷൻസ് വരുമ്പം ക്ലാസ്സായിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാമിങ് ഇൻവോൾവ് ചെയ്ത്, പിന്നെ യൂണിവേഴ്സിറ്റി ഇന്നുകൊണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എക്സ്പോഷർ. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും കിട്ടുന്ന അത്ര എക്സ്പോസ്ഡ് അല്ല. കുഫോസ് ഇന്നപ്പോ ഇങ്ങനെ കിട്ടിയ എക്സ്പോഷർ ലൈക്ക് ഡിഫറെന്റ് സയന്റിസ്റ്റ്, ഓരോ സയന്റിസ്റ്റായിട്ട് മിംഗിൾ ചെയ്യാനും അതൊക്കെ മാം ഞങ്ങൾക്ക് ഒരു അവസരം തന്നെ. നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന ഫ്രീഡം, എവിടെ ചെന്നാലും ഏത് സയന്റിസ്റ്റിനൊക്കെ നമ്മൾ സംസാരിക്കാം കുഫോസിലെ സ്റ്റുഡന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് ആണ്. കുഫോസിലെ സ്റ്റുഡന്റ് ആണ് ആഹാന്നൊക്കെ പറയാം അവര്. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സസ് ആണെങ്കിലും ഞങ്ങൾ ഫാമിലി പോലെയാണ്. ഞങ്ങൾ ടൂർ പോയ സമയത്തൊക്കെ ലിന്ന മാമും ബൈജു സാറും ഞങ്ങളുടെ പി എച്ച് ഡി സ്കോളർ ചേട്ടനും ഉണ്ട്. ഞങ്ങളൊക്കെ ലൈക്ക് ഒരു വേറെ ലെവലായിരുന്നു. ഇവര് നമ്മുടെ ക്ലാസ്സിലേക്കാളും കുറെ ഫീഡും കുറെ ബോണ്ടും വന്നത് ഞങ്ങളുടെ ഐ വി ടൂറിന്റെ ഇടക്കാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇതൊക്കെ വന്നപ്പോൾ മാമും സാറും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഞങ്ങളെ തന്നെ. ഞങ്ങളൊക്കെ അവിടെ ഒരു മന്തി ഷോപ്പ് ഉണ്ട് മനാകിഷ്. അവിടെ നിന്ന് ഞങ്ങളെ ക്ലാസ്സിൽ എന്ത് പോകാൻ ഞങ്ങൾ എന്തെങ്കിലും ഹാപ്പി ഇവന്റ് ഉണ്ടോ ഞങ്ങളെല്ലാവരും മന്തി ഓർഡർ ചെയ്ത് ക്ലാസ്സിൽ നിന്ന് കഴിക്കും. ഞങ്ങൾ ഒരു ഫുൾ സെറ്റ് മന്തി ഓർഡർ ചെയ്ത് ഞങ്ങൾ ക്ലാസ്സിൽ ചെയറും ബെഞ്ചൊക്കെ ഒരു റോ ഒക്കെ അടുപ്പിച്ച് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. ഞങ്ങൾ മിസ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്, മിസ്സൊക്കെ വന്നിരുന്ന് ഹാപ്പി ആയിട്ട് കഴിക്കും. പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ ബ്രിഡ്ജ് കഫേ ഉണ്ട്. അവിടെ നിന്ന് തീരം ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ ഒരു രാവിലത്തെ 9:00 to 10:30 വരെ ക്ലാസ് ഉണ്ടെങ്കിൽ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ബ്രിഡ്ജ് കഫേയിലേക്ക് നൈസായിട്ട് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് സ്കിപ്പ് അടിക്കും. ആ 5 മിനിറ്റ് സ്കിപ്പ് നല്ല രസമായിരിക്കും. അദ്ദേഹം ഉള്ളത് ചിലപ്പോൾ ലിന്ന മാമിന്റെ ക്ലാസ് ആയിരിക്കും. പക്ഷെ 5 മിനിറ്റ് സ്കിപ്പിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പതി വരുമ്പോൾ മാമിന് അറിയാം ഞങ്ങൾ ചായ കുടിക്കാൻ മുങ്ങിയതാണ്. ഞാൻ പെട്ടെന്ന് വരാറുണ്ട്. ചായ കുടിക്കും, വെറൈറ്റി വെറൈറ്റി സ്നാക്സ് ആയിരിക്കും ചിലപ്പോൾ ഓരോ മാസം. ഞങ്ങൾ ആ സ്നാക്സ് ഒക്കെ കഴിച്ച് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എൻജോയ് ചെയ്ത് ഓരോ സ്ഥലങ്ങളൊക്കെ പോകാൻ ഞങ്ങൾ പ്ലാൻ ഒക്കെ ഇടും. പക്ഷെ ഒരിക്കലും നടന്നിട്ടില്ല. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഞങ്ങൾക്ക് ഫുള്ളി ലോക്ക്ഡ് അല്ല, ഒരു സൈഡ് മൊത്തം ഞങ്ങൾ എന്തെങ്കിലും എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ആ നല്ല മഴ വരുമ്പോൾ നല്ല തണുത്ത കാറ്റ്, പെട്ടെന്ന് ചൂടായിരിക്കുമ്പോ മഴ വരുമ്പോൾ കിട്ടുന്ന കാറ്റ്. ഞങ്ങളുടെ തന്നെ ഗ്രൗണ്ട് സൈഡും കൂടിയാണ്. മഴ വരുമ്പോൾ ഗ്രൗണ്ട് നിറച്ചെങ്കിൽ വെള്ളമൊക്കെ വന്നിട്ട് കളിക്കാതൊക്കെ തൊരയൊക്കെ ഇങ്ങനെ എല്ലാവർക്കും വരും. അപ്പൊ ഞങ്ങൾ മിസ്റ്റൊക്കെ പറയും, കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നൊക്കെ അറിയാം. ബട്ട് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ മഴയൊക്കെ കഴിയുമ്പം ഒന്ന് ഓടിക്കളിക്കാൻ ചാടും. പിന്നെ ഏറ്റവും വലിയ ഒരു ദിവസം ഈവനിങ് ഒരു 4:30 കഴിഞ്ഞപ്പോൾ തന്നെ വിട്ട് നല്ല മഴയായിരുന്നു. ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഫ്രണ്ട് വശം നല്ല രസമാണ് കാണാം. ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെടിയൊക്കെ വെച്ചിട്ട് അപ്പൊ ഞങ്ങളവിടെ വെള്ളമൊക്കെ കെട്ടി നിൽക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ തന്നെ മുമ്പിൽ തന്നെ ഒരു കുഫോസിനൊരു ലോ മറ്റേ ഇങ്ങനെ സിമെന്റിന്റെ ലോഗൊക്കെ ഉണ്ട്. അപ്പം ആ ഏരിയയിൽ കുറച്ച് വെള്ളം കെട്ടി നല്ല രസമാണ്. അതിന് തൊട്ട് പോലെ തന്നെ കുഞ്ഞു കല്ല് വെച്ച് കെട്ടിപ്പണത് ചെറിയ പോണ്ട് പോലെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഫിഷ് ഉണ്ട്. അപ്പം ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അവിടെ വെള്ളം വീഴാനും കാണാൻ ഭംഗി. പ്ലസ് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. ഞങ്ങളപ്പം മഴയായപ്പം നല്ല ഡാൻസ് കളിക്കായിരുന്നു. ഞങ്ങൾ ഡാൻസ് കളിച്ചു ഓടിക്കാ ചാടി വാടിയായി ഉണ്ടായി തള്ളായി. അസോ ഞങ്ങൾ ഇന്ന നമ്മൾ കണ്ടപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്നിച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് മഴ. പിന്നെ ഞങ്ങളുടെ ആ ഒരു മെമ്മറി മഴ പെയ്ത ഫേവറേറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ഓടി ചാടി മഴയത്ത് നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. പക്ഷെ ഞാനൊക്കെ തന്നെ ഡേ സ്കൂൾ, എനിക്ക് ബസ്സും കൂടി കയറിയതാണ്. ആർട്സ് ഫെസ്റ്റിവൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി തന്നെയാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അത്ര വലിയ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ കുറെ ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഫസ്റ്റ് ഇയർസ് ഒരു ഗ്യാങ്ങും സെക്കൻഡ് ഇയർസ് ഒരു ഗ്യാങ്ങും ഓഷൻസ് ആയി പിള്ളേര് ഫസ്റ്റ് ഇയർസ് സെക്കൻഡ് ഇയർസ് അങ്ങനെ 2 ഗ്യാങ്. ഫിഷറീസിലെ ഓരോ വർഷം ഓരോ ഗ്യാങ്. അങ്ങനെയാണ് ഞങ്ങളുടെ കോമ്പറ്റീഷൻ. ഫസ്റ്റ് ഇയർ സമയത്ത്

എനിക്ക് അധികം പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോ ഞാൻ എല്ലാത്തിലും ആക്റ്റീവ്, ഞങ്ങളെല്ലാം പിടിച്ച് ഞങ്ങളെല്ലാരും ആക്റ്റീവ്. ബിക്കോസ് ഫസ്റ്റ് ഇയർ നമ്മൾ വന്നതേ ഉള്ളപ്പോ കുറെ പേര് ഡേ സ്കോളേഴ്സ് ആയതുകൊണ്ട് ബാക്കി ഡിപ്പാർട്ട്മെന്റായിട്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇവിടെ ആരാ ഉണ്ടാകുന്ന അറിയാം. പക്ഷെ നമ്മൾ എണ്ണൽ വന്നപ്പോ കട്ടക്ക് കട്ടക്ക് ഞങ്ങൾ നിന്ന്. പക്ഷെ സെക്കൻഡ് ഇയർ അതിനേക്കാൾ ഒന്നും കൂടി ബോണ്ട്, ബിക്കോസ് ഒരു വർഷത്തെ പരിചയമുണ്ട്. നമുക്ക് എങ്ങനെ അത് കളിച്ച് ജയിക്കണം, എങ്ങനെയൊക്കെ ഡാൻസ് ഡ്രാമ സ്കിറ്റ് എന്തൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഫസ്റ്റ് എടുക്കണം എന്നത് ഫുൾ ഡാമേജ്. ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് എല്ലാം ലേറ്റ് നൈറ്റ്. പക്ഷെ ഡേ സ്കോളേഴ്സിന് ഇന്ന ടൈമിൽ ബെസ്റ്റ് ആ റൂട്ട് ഭയങ്കര സീനായതുകൊണ്ട് ഞങ്ങള് എന്ത് ചെയ്യുന്ന ഡേ സ്കോളേഴ്സിൽ ആദ്യമേ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങും. ഹോസ്റ്റലേഴ്സ് ആണ് 10 മണിയുടെയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് ഓരോ ഇതൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഒന്ന് പഠിക്കും. കോമ്പറ്റീഷൻ തുടങ്ങിയപ്പം നൈറ്റൊക്കെ ആ ലൈറ്റ് സെറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി എനിക്ക് കിട്ടേണ്ടത്. ഞാൻ ഡാൻസ് ഒക്കെ ഉണ്ട്, ഡാൻസ് കോമ്പറ്റീഷൻ പതിവില്ലാതെ രാത്രി 12 മണിവരെയൊക്കെ അത്രയും ലേറ്റ് ഒക്കെ വന്നു. ആ ഇന്ന് ഒരു നൈറ്റും സ്റ്റേ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ടിന്റെ അവര് സ്റ്റേ ചെയ്ത ഒരു വീട് പോലെ മേല് അവിടെയൊക്കെ ഞങ്ങൾ നൈറ്റ് ആരും അറിയാതെ കയറി സ്റ്റേ ഒക്കെ അടിച്ച് പിറ്റേ ദിവസം അതേപോലെ രാവിലെ എണീച്ച് ഫ്രഷ് ആയി പിന്നെയും കോമ്പറ്റീഷനൊക്കെ ഇറങ്ങി. ആ ഒരു ഇത് മൈൻഡ് സെറ്റപ്പിന് പ്രത്യേകിച്ച് സേഫ് ആണ്. ബോയ്സ് ഒക്കെ ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുത്ത, ഗേൾസ് എല്ലാം സേഫ് ആയിരുന്ന സെറ്റ് ആയിട്ട് മതി ബോയ്സ് ഹോസ്റ്റലിലേക്ക്. ആ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ നല്ല എൻജോയബിൾ ഡേയും കൂടെ ആയിരുന്നു ഞങ്ങളുടെ ആർട്ട് ഫെസ്റ്റിവലും. പ്ലസ് ഞങ്ങൾക്ക് ചിലർക്ക് ആർട്ട് ഫെസ്റ്റിവലിനൊക്കെ വന്ന് നമുക്ക് കൺസേൺസ് ഉണ്ട്, സേഫ്റ്റി ഇഷ്യൂസ്. ഇപ്പൊ പെമ്പിളാരൊക്കെ പൊതുവെ പെമ്പിളാർക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. ബിക്കോസ് ഞങ്ങളെ പിള്ളേർ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ആരുമില്ല. പ്ലസ് അവരെല്ലാവർക്കും പ്രായത്തിൽ ഗേൾസിന്റെ സേഫ്റ്റി ആണ്. ഇത്രയൊരു നല്ലൊരു ആർട്ട് ഫെസ്റ്റിവൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്ലസ് പോയിന്റ് തന്നെ ഞങ്ങളിവിടെ അടിയും പിടിയും പരസ്പരം ഭയങ്കര വാക്ക് ഇറക്കും ഒന്നുമില്ല, എല്ലാം കാം ആൻഡ് ക്വയറ്റ് ആണ്. ഫസ്റ്റ് അടിക്കും സെക്കൻഡ് അടിക്കും, ചിലപ്പോൾ ചില തോക്കുമ്പോഴുള്ള ഒരു വിഷമൊക്കെ ഉണ്ടാകും. പക്ഷെ പരസ്പരം ഇങ്ങനെ നമ്മൾ ബാക്കി കളേഴ്സ് കാണുന്നല്ലേ, അധികം വഴക്ക് ഒന്നും കാണില്ല ഇതില്. അത് ഇതായിട്ട് ഞാൻ കാണുന്നത് അതൊക്കെ പ്ലസ് പോയിന്റ് പോലെയാണ് കാണുന്നത്. നല്ലൊരു ഈവെന്റ് നടക്കാൻ നമ്മളെപ്പോഴും വേണ്ട കാം ആൻഡ് പീസ് ആണല്ലോ. ക്യാമ്പസ് ലാസ്റ്റ് ഡേത് അതെ ഞങ്ങളെ ഫെയർവെൽ ആണ്. ഞങ്ങൾ ക്ലാസ് ആയത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പസിൽ പോവും. എനിക്ക് വീട്ടിലേക്ക് ഭയങ്കര വിഷമം കയറുമ്പോൾ ഞാൻ പോവും. ഞാൻ അമ്മയുടെ പറഞ്ഞ് പിറ്റേ ദിവസമൊക്കെ പോവും, എനിക്ക് പോകണം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ആസ് എ വോൾ ക്ലാസ് ഞങ്ങൾക്ക് ഫെയർവെൽഡ് അന്നായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര ഇമോഷണൽ. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും ഫാമിലി പോലെയായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സിന് പരസ്പരം കുറെ പേർക്ക് കുറെ പ്രശ്നങ്ങൾ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ടിന് പോലീസിലൊക്കെ ജോബ് ഇട്ട് അവിടെ ട്രെയിനിങ് ഒക്കെ പോയി. എല്ലാവർക്കും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ലൈക് പെട്ടെന്ന് വിട്ടു പിരിയുന്നതിൻ്റെ ഭയങ്കര വിഷമവും ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീലായത്. ഫെയർവെൽ രാവിലെ വന്നപ്പോ ഒരുങ്ങി പിടിച്ചൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് ആർക്കും ഒരു ഇതല്ലായിരുന്നു. പക്ഷെ ഫോട്ടോ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഒരു ഫോട്ടോ, ലൈക് ഞങ്ങളുടെ മാമും മിസ്സും ഞങ്ങൾ എല്ലാവരും ഇരുന്നൊരു ഫോട്ടോ എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇമോഷൻ ശരിക്കും വന്നത്. പിന്നെ മെമ്മറീസ് ഞങ്ങൾക്ക് മെയിൻ ഉള്ളത് ഞങ്ങളുടെ ഐ വി ടൂറാണ്. അതും എല്ലാം കൂടി ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ആകെ ഇമോഷണലായി. എനിക്ക് പ്രത്യേകിച്ച് ഇമോഷണൽ ഞാൻ ഇവിടെ ക്ലാസ് റെപ്പായിരുന്നു, അതെല്ലാവരും പറയും ഭയങ്കര കെയറിങ്ങിട്ട്. അപ്പം എനിക്ക് അത്രയൊരു ബോണ്ട് പെട്ടെന്ന് ഇങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ, ഇനി ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ക്ലാസ്സിൽ ഒറ്റൊരു ഈവെൻറ്റോ അല്ലെങ്കിൽ നമ്മളെല്ലാം കാണാൻ ഗ്രാജുവേഷൻ ആയിരിക്കും. ഞങ്ങൾ ഗ്രാജുവേഷൻ ഫെബ്രുവരി ആ ഒരു ടൈമായിരിക്കുമല്ലോ. ഞാൻ ടൈമിലായിരിക്കും എനിക്ക് കാണണം ഓർത്ത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എല്ലാവരും ലാസ്റ്റ് ഇമോഷണൽ ആയെങ്കിലും നമ്മൾ കരയാടകി പിടിച്ചു നിന്നു. ഞങ്ങളെല്ലാവരും പരസ്പരം പല സ്ഥലത്താണെങ്കിലും നമ്മൾ അവസാനം ഫോൺ കോള് ചാറ്റ് നമ്മളെല്ലാവരും റീകണക്ട് ആവുന്ന ഞങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. അങ്ങനെ ഒരു ശരിക്കും നല്ല ഇമോഷണൽ ആയിരുന്നു ഞങ്ങളെല്ലാവരും. ലാസ്റ്റ് ഹഗ് ഒക്കെ കൊടുത്ത് പരസ്പരം കാര്യങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഇമോഷണൽ ആയി. എനിക്ക് ഓംഷാന്റെ ഓഷാനിലെ ഗാനം കേൾക്കാൻ ആഗ്രഹവും

0: ACP NDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है।
1: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी।
2: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496778344.
3: KK ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
4: ആ പറഞ്ഞത് 100% കറക്റ്റ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: ആന്റിക്, ചെട്ടിനാട്, നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
8: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർ. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
9: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
11: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
12: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
10: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4859017-9986.
13: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
14: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
15: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
16: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
17: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
18: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ക്യാമ്പസ് കളേഴ്സ് തുടർന്ന് കേൾക്കൂ.
2: ക്യാമ്പസ് കളേഴ്സ്.
3: എന്റെ പേര് കാർത്തിക് രാജു, കൊല്ലം അഞ്ചലാണ് എന്റെ സ്വദേശം. പ്ലസ് ടുവിന് ശേഷം അധ്യാപകനാവണമെന്നുള്ള വലിയ ആഗ്രഹത്താൽ ഡി എൽ എൽ എടുത്ത് കംപ്ലീറ്റ് ആക്കി ഗവൺമെന്റ് ഡി ടി ഐ കൊല്ലത്തായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി ആണ് കഴിഞ്ഞത്. അതും എച്ച് എസ് ഐ സ്വിംഗ് ഡീസന്റെ പോസ്റ്റിലേക്ക് വേണ്ടുന്ന കോഴ്സായിരുന്നു. അധ്യാപനം എന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ്. മാതാപിതാക്കളെയും അതുപോലെ തന്നെ എന്റെ ഗുരുക്കന്മാരെയും കണ്ട് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അധ്യാപന രീതിയും കണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ അധ്യാപനം എടുത്തത്. അതുപോലെ തന്നെ എന്റെ കുടുംബാംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരും ഹിന്ദി ടീച്ചേഴ്സാണ്. അതുകൊണ്ട് കേരള ഹിന്ദി പ്രചാരസഭയായിട്ടുള്ള എന്റെ ബന്ധം വളരെ കാലങ്ങൾ മുമ്പുള്ളതാണ്. കേരള ഹിന്ദി പ്രചാരസഭ ആചാര്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഒന്നാം വർഷ ബി എഡ് വിദ്യാർത്ഥിയാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അധ്യാപനാകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ ഭാരതത്തിന്റെ തന്നെ ഒരു നാഴികക്കല്ലായ അല്ലെങ്കിൽ ഒരു ദീപ്തസ്പന്ദമായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് കേരള ഹിന്ദി പ്രചാരസഭ. കേരള ഹിന്ദി പ്രചാരസഭയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച അതേ അധ്യാപകൻ തന്നെ എനിക്ക് ബി എഡിൽ എന്റെ ക്ലാസ് ടീച്ചറായിട്ട് വന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഒരു കുഞ്ഞു കുട്ടിയായിട്ടിരിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വലിയ ഒരാളായി അല്ലെങ്കിൽ അധ്യാപകൻ ആകാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ഇരിക്കാനും കഴിഞ്ഞു. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. സ്കൂൾ ജീവിതത്തിൽ അദ്ദേഹത്തിന് മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചത്. സാറിന്റെ അധ്യാപന രീതി, സാർ ഹിന്ദി ഭാഷയായിരുന്നു എടുക്കുന്നത്, സാറിന്റെ അധ്യാപന രീതിയിൽ തന്നെ ഒരു അധ്യാപകനാകണമെന്നൊരു ചിന്ത എനിക്കുണ്ടായി. സാറിന്റെ ഓരോ ക്ലാസ് എടുക്കുന്ന രീതിയായാലും സാറിന്റെ ടി എൽ എംസ് ആയാലും അല്ലെങ്കിൽ സാറ് ഒരു ആശയം ഞങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയായാലും വളരെ വ്യത്യസ്തമായിരുന്നു. ആ സ്കൂൾ അനുഭവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കോളേജ് അനുഭവത്തിലേക്ക് എത്തുമ്പോൾ സാറിന്റെ കുറച്ചുകൂടി മികച്ച ഒരു ഭാഗമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എങ്ങനെ ഒരു മികച്ച അധ്യാപകനായി നമുക്ക് കുട്ടികളുടെ മുന്നിലേക്ക് എത്താം, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനാവാം എന്നുള്ള കാര്യങ്ങളെല്ലാം സാറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെ ഒരു മികച്ച അധ്യാപകനായി നമുക്ക് കുട്ടികളുടെ മുന്നിലേക്ക് എത്താം, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനാവാം എന്നുള്ള കാര്യങ്ങളെല്ലാം സാറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് തികച്ചും വലിയൊരു അസറ്റാണ് എന്റെ ജീവിതത്തിൽ. അത് ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പഴമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വൈശാഖ സന്ധ്യ എന്നുള്ള മലയാള സോങ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലേക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.

എന്റെ പേര് അഭി വിജയ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ആചാര്യ ടീച്ചേഴ്സ് കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്കും ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ പല രീതിയിലുള്ള കോഴ്സുകൾ നമുക്ക് തരുന്നുണ്ട്. പ്രധാനമായിട്ടും ബി എഡ് കോഴ്സാണ് തരുന്നത്. കുട്ടികളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. ഇവർ പല രീതിയിലുള്ള എക്സാംസ് നടത്തുന്നുണ്ട്. ഈ എക്സാംസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഭാഷ എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാമെന്നും നമുക്ക് എന്തൊക്കെ തെറ്റുണ്ടെന്നും പല പല ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോഴത്തേക്കും കുട്ടികളുമായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, അവരുമായിട്ട് എങ്ങനെ അറ്റാച്ച്മെന്റ് കാണിക്കണം എന്നൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കേൾക്കണമെന്ന് തോന്നിയ പാട്ടെന്ന് പറഞ്ഞാൽ അന്ന എന്ന മൂവിയിലെ യമന കഥയിലെ സോങ്ങാണ്.

നമസ്കാരം, എൻ്റെ പേര് ആൻ്റണി നിർമ്മൽ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പനങ്ങാടാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ MSc മറൈൻ ബയോളജിയാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സാണിത്. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായി ഫൈനൽ ഇയർ പ്രൊജക്റ്റിന് ഞാനും എൻ്റെ ഫ്രണ്ട്സും പോയത് ലക്ഷദ്വീപിലെ കവരത്തി എന്ന ഐലൻഡിലാണ്. ഒരു വലിയ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് പോവാൻ പറ്റിയത്. കാരണം ലക്ഷദ്വീപിൽ പോവാൻ പെർമിറ്റ് വേണം, പോലീസ് ക്ലിയറൻസ് വേണം, അതുകൂടാതെ ഞങ്ങൾ റിസർച്ച് പർപ്പസിന് പോയതുകൊണ്ട് തന്നെ സാമ്പിൾ എടുക്കാൻ പ്രത്യേകം പെർമിഷൻ വേണമായിരുന്നു. ഞങ്ങൾ ലക്ഷദ്വീപിൽ പോയത് ഗോവയിൽ നിന്ന് അഗത്തിയിലേക്ക് ഫ്ലൈറ്റിനാണ്. അഗത്തിയിൽ നിന്ന് പിന്നീട് കവരത്തിയിലേക്ക് പോയത് ഒരു സ്പീഡ് ക്രാഫ്റ്റിനുമായിരുന്നു. സ്പീഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 50 പേരുടെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ചെറിയൊരു വെസലാണ്. അങ്ങനെ ഞങ്ങൾ കവരത്തിയിലെത്തി, പ്രൊജക്റ്റ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സിമ്പിളായ കുറച്ച് ആൾക്കാരാണ് കവരത്തിയിലുള്ളത്. ഞങ്ങൾ ഏകദേശം 6 മാസം അവിടെ ഉണ്ടായിരുന്നു. ചെറിയ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ കമ്പനിയായി. ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തത് അവിടുത്തെ DST ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡോക്ടർ ഇദ്രീസ് ബാബു സാറിൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലക്ഷദ്വീപിലെ ഫുഡ് ഐറ്റംസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് അവിടെയുണ്ട്. നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ എന്തായാലും ലക്ഷദ്വീപിലെ ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവണം. ഞങ്ങൾ 7 പേര് അവിടെ ചെറിയൊരു വീട് റെൻറ്റിനടുത്താണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ കടലിൽ നിന്ന് സാമ്പിളുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ലക്ഷദ്വീപിലെ മനോഹരമായ കോറൽ റീഫുകൾ കണ്ടു, ഭംഗിയുള്ള ഒത്തിരി ഫിഷുകളെ കണ്ടു. അത് മാത്രമല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കടലാമകളെ കാണാൻ പറ്റിയെന്നാണ്. ലക്ഷദ്വീപ് ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ക്ലാസ് റൂമിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റി. കടലിലെ കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇനിയും ഒത്തിരി പേർ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് മറൈൻ ബയോളജി. കാരണം ഒത്തിരി ജോലി സാധ്യതകൾ ഈ ഫീൽഡിലുണ്ട്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, അല്ലെങ്കിൽ എക്കോ ടൂറിസം പോലെയുള്ള ഓപ്പർച്യൂണിറ്റീസും ഇതിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് ലിംന മിസ്. മിസ് ഞങ്ങളുടെ കോഴ്സിൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. മിസ്സാണ് ഞങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ. മിസ്സിന് എപ്പോഴും എല്ലാ കാര്യങ്ങളോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴും മിസ് നമ്മളെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും മിസ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ ടീച്ചേഴ്സിനും പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിംന മിസ്സിനും വേണ്ടി മിസ്സിന് ഇഷ്ടപ്പെട്ട ശ്രീരാഗമോ എന്ന സോങ്ങാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്.

0: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ?
1: അതിനെന്താ
0: മോളോ? ഇത് നിന്റെ പേരില്,
1: ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
3: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനിയാക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
0: അരുതാത്ത് പറയല്ലേ, എന്താ അത്?
4: ആർ ബി ഐ പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: सुनती हो कमाल ही हो गया
3: क्या हो गया ऐसा
2: सिलेंडर आने में देरी हो रही थी ना देखो आज आ गया
3: ये कमाल कैसे हो गया
2: मैंने www.tgportal.gov.in पर जाकर अपनी कंप्लेंट को बोलकर दर्ज किया और देखो तुरंत एक्शन हुआ
3: ये तो बहुत बढ़िया पोर्टल है
2: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं जैसे हमने पाया सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी
4: ഹായ്, എന്റെ പേര് മീനാക്ഷി. ഞാൻ കൊട്ടാരക്കര സുദേശിനിയാണ്. ക്യാമ്പസ് ഓർമ്മകളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് കാര്യവട്ടം ക്യാമ്പസ് ആണ്. ഇപ്പം കാര്യവട്ടത്തെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിലേക്ക് വരുന്നത് കുറെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ക്ലാസ് മുറികളോ വഴികളോ അങ്ങനെയൊന്നുമല്ല. പകരം ഒരുപാട് ചിരികളും കൂട്ടുകാരുടെ ഇടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും അതിലുപരി ഏറ്റവും വലിയ സൗഹൃദങ്ങളും തീരാത്ത സംസാരങ്ങള് ആ സമയത്ത് പരീക്ഷക്കാലത്തെ ചെറിയ ചെറിയ ടെൻഷനുകള് ഹോസ്റ്റലിലെ രാത്രികൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് തിരിച്ചുകൊണ്ട് കണ്ടു നിറയുന്ന ഒരുപാട് ഓർമ്മകൾ എനിക്ക് കാര്യവട്ടം ക്യാമ്പസ് തന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര ഓർമ്മകളാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും എനിക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സംസ്കരണ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ക്യാമ്പസ് ലങ്ക എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തിനടുത്ത് നല്ല ഉൾക്കാടിനേക്ക് പോകുന്ന വഴിയിലാണ് സംസ്കരണ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പം പുതിയ ബിൽഡിംഗ് ഒക്കെ ആയപ്പോ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നിരുന്നാൽ തന്നെയും കാര്യവട്ടത്തെ കുറിച്ച് പറയുമ്പോൾ വരുന്ന ഓർമ്മകള് എന്നും ആ പഴയ ഡിപ്പാർട്ട്മെന്റും ആ ക്യാമ്പസ് ലങ്കയുമാണ്. അവിടുത്തെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. അധ്യാപകരുടെ സ്നേഹവും കരുതലും അതിലുപരി ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുപറച്ചിലുകളുമൊക്കെ അന്ന് നമുക്കൊരു സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ ആലോചിക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അതെന്ത് നന്നായി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു അധ്യാപകരുടെ ആ ഒരു കരുതലും സ്നേഹവും എനിക്ക് തോന്നിയിട്ടുള്ളത്. അധ്യാപക കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്റെ ഏറ്റവും നല്ല അധ്യാപകനെ കുറിച്ച് എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ജയശങ്കർ സാറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ക്യാമ്പസിലേക്ക് വരുമ്പോൾ വലിയൊരു അക്കാദമിക് ലെവലൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. പിന്നീട് സാറിന്റെ മോട്ടിവേഷനും ഗൈഡൻസും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുള്ളത്. ഇങ്ങനൊരു അധ്യാപകനെ മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കാറ്റോട്ടം ക്യാമ്പസിലെ എനിക്ക് അധ്യാപകനെ കിട്ടിയത് തന്നെയാണ്. ഏറ്റവും കഠിനമായ വിഷയങ്ങൾ നമ്മൾക്കിപ്പം എത്ര അറിവുള്ള അധ്യാപകർ പഠിപ്പിച്ചാലും മനസ്സിലാകാത്ത ചെറിയ ചെറിയ പാഠഭാഗങ്ങളെ വളരെ ലളിതമായിട്ടും കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലും അവരിൽ ഒരാളായിട്ട് പഠിപ്പിക്കാനും ഏറ്റവും നല്ല കഴിവ് ജയശങ്കർ സാറിനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയും വലിയ വലിയ ന്യായങ്ങളും സാഹിത്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പോലും വളരെ ലളിതമായിട്ട് ഏറ്റവും കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ ജയശങ്കർ സാറിനോളം ആർക്കും പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുമ്പം സാധാരണ എല്ലാ കുട്ടികൾക്കും അനുഭവപ്പെടുന്ന ഒരു ടെൻഷനും പേടിയും മാർക്ക് കുറഞ്ഞു പോകുമോ അധ്യാപകർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ ടെൻഷൻ ആ സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു. അതും നമ്മളുടെ PG കാലഘട്ടമാണ്. രാത്രികളിൽ എനിക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് മറ്റുള്ള കുട്ടികൾ ഉറങ്ങുമ്പോഴും ആ ഹോസ്റ്റലിന്റെ കൊറിഡോറിലൂടെ 1 മണിക്കും 2 മണിക്കും ഇങ്ങനെ പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ടടക്കുക, പിറ്റേന്ന് രാവിലെ ഇപ്പോൾ എക്സാം എഴുതുക. അതിലേറ്റവും എനിക്ക് ഒട്ടും മറക്കം കഴിച്ച അനുഭവം എന്ന് പറയുന്നത് സാഹിത്യം എക്സാമിൻ്റെ അന്ന് തലേന്ന് രാത്രി ഉറക്കമൊഴിഞ്ഞ് പഠിച്ചതുകൊണ്ടായിരിക്കാം പിറ്റേന്ന് രാവിലെ എനിക്ക് എക്സാം എഴുതിയപ്പോൾ ഒന്നും ഓർമ്മ വന്നില്ല. എക്സാം കഴിഞ്ഞ് ഞാൻ കഴിയുകയും പിന്നെ ടീച്ചർമാരെ സമാധാനിപ്പിക്കുകയും അങ്ങനെ അങ്ങനെ പോയ ഓർമ്മകളും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാമ്പസിൽ നിന്ന് തിരിച്ച് ഞങ്ങളൊരു 6 കൂട്ടുകാരുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാറുള്ളത്. ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ലോകമാണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ. ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾക്കറിയാം ഹോസ്റ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഫുഡ് പ്രിപ്പയർ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. എങ്കിലും കൂടുതൽ സ്വിഗ്ഗിന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ട് ഓർഡർ ചെയ്യുന്നു, അതും സമ്മതിച്ചില്ലെങ്കിൽ പുറത്തുപോയി വാങ്ങിക്കുക. അതൊക്കെയായിരുന്നു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അവിടുത്തെ ഓർമ്മകൾ. നമ്മൾ സ്വിഗ്ഗിന്ന് പ്രത്യേകിച്ച് ഓർഡർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ തരുന്ന ഓഫറുകളാണ്. അപ്പൊ നമ്മൾ 6 പേരുണ്ടെങ്കിൽ അധികം കഴിക്കുന്ന ആരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ 3 പേർക്കുള്ള ഫുഡ് 3 തരത്തിൽ നമ്മൾ വാങ്ങിക്കാറ്. അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാനുള്ള പതിവ്, അങ്ങോട്ടും ഇങ്ങോട്ട് വാരി കൊടുക്കുക. ചിലപ്പോൾ അതിലൊരു കുട്ടി പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവൾക്ക് പോയി വാരി കൊടുത്ത് സമാധാനിപ്പിക്കുക, അങ്ങനെ പിണക്കം മാറ്റുക. അങ്ങനത്തെ ഓർമ്മകളും ഹോസ്റ്റലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ശനിയും ഞായറും അധികം വീട്ടിലേക്ക് പോവാറില്ല. പോവാറുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ വീട്ടിലേക്ക് പോവാറുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ മിക്കവാറും വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരിക്കും. വെള്ളിയാഴ്ച ക്ലാസ് കഴിയും. അപ്പൊ ശനിയാഴ്ച നമുക്ക് നേരത്തെ എണീക്കണ്ടല്ലോ.

അധ്യാപകർ ജനൽ തുറന്നിട്ട് കിടക്കുമ്പോൾ പലപ്പോഴും പല ആത്മാക്കളാണോ എന്താണെന്നറിയില്ല, അവർ വന്ന് അവിടെ നോക്കുന്നതായിട്ടും മറ്റു പല ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതായിട്ടും ഒരു കൂട്ടുകാരി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നടന്നതാണോ കെട്ടുകഥയാണോ എന്നറിയില്ല, എങ്കിലും അത് വളരെ പേടിപ്പെടുത്തുന്ന അതേ കൗതുകത്തോടു കൂടി നമ്മൾ കേട്ടിരുന്നിട്ടുണ്ട്. ചിലപ്പോൾ സത്യമല്ലായിരുന്നിരിക്കാം, പക്ഷെ ആ കൂട്ടുകാരി നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ എല്ലാ പേരും ഒന്ന് പേടിയോടെ വളരെ കൗതുകത്തോടെ കേട്ടിരുന്നിട്ടുള്ളത്. അതിനുശേഷം എന്റെ രണ്ടു കൂട്ടുകാർക്ക് ഇതിൽ വിശ്വാസമില്ല, പക്ഷെ ഇത് കേട്ട് കേട്ട് കേട്ട് ഉള്ളിലൊരു പേടി തട്ടിയിട്ട് ഒറ്റയ്ക്ക് കിടക്കാതിരിക്കുക, നമ്മളെ കൂട്ടു പിടിച്ച് കിടത്തുക, രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, അതേപോലെ പെട്ടെന്നൊരു ഫോൺ കോൾ വിടുമ്പോൾ ഞെട്ടി എണീക്കുക, പിന്നെ ഡോറ് നല്ലപോലെ ലോക്ക് ചെയ്തിട്ടിരിക്കുക, വാർഡൻ വന്ന് തട്ടിയാലും തുറക്കാതിരിക്കുക, അങ്ങനത്തെ അങ്ങനത്തെ രസകരമായ ഓർമ്മകളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊട്ടാരക്കര സ്വദേശിനി ആയതുകൊണ്ട് തന്നെ എവിടെ പോയാലും നാട് ചോദിക്കുമ്പോൾ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ചേർന്ന് വരുന്ന ഒരു വാക്കാണ് ഉണ്ണിയപ്പം കൊണ്ടുവരാണ്. അതേ അനുഭവം എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും പല അധ്യാപകരും എന്നോട് പറയാറുമുണ്ട്, അന്ന് കൊണ്ടുവന്നിട്ട് ഉണ്ണിയപ്പം കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ഇനി കൊണ്ടുവരണമെന്നൊക്കെ. അപ്പൊ എന്റെ സുഹൃത്തുക്കളും പറഞ്ഞയക്കാറുണ്ട്, ഞാൻ പലപ്പോഴും കൊണ്ടുപോയിട്ടുമുണ്ട്. അത് അവർക്ക് ഇന്നും ഏറ്റവും മധുരമുള്ള ഓർമ്മകൾ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ ഉണ്ണിയപ്പത്തേക്കാൾ ഉപരി ഞാൻ വളരെ ലളിതമായിട്ട് പരീക്ഷിച്ച് എനിക്ക് വിജയിച്ചു എന്ന് തോന്നിയ ഒന്ന് രണ്ട് റെസിപ്പീസ് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് എന്റെ കൂട്ടുകാരികളോട് പറയുകയും അത് അവർക്ക് വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്തപ്പോൾ ഒരു തവണ അവരോട് പറയാതെ തന്നെ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ വളരെ ടേസ്റ്റോടുകൂടി അവരത് കഴിക്കുകയും എന്താണ് ഇനിയും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പലതവണ വീണ്ടും വീണ്ടും ചെല്ലുമ്പോഴൊക്കെ ക്ലാസ് റൂമുകളിലേക്കാണെങ്കിലും ഹോസ്റ്റലിലേക്കാണെങ്കിലും പ്രത്യേകം സമയം കണ്ടെത്തി ഞാൻ അവർക്കത് കൊണ്ടു കൊടുക്കുന്നതും എന്റെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നാണ്. ഞങ്ങളോടൊപ്പം അതേ സൗഹൃദമുള്ള ഞങ്ങളുടെ പി എച്ച് ഡി ചേട്ടന്മാരും ഉണ്ടായിരുന്നു. അവങ്ങൾ എം എക്കാരി പി എച്ച് ഡി അങ്ങനെയില്ല, നമ്മളെല്ലാവരും ഒരേപോലെയാണ്, ചേട്ടന്മാരാകുമ്പോൾ കുറച്ച് ബഹുമാനം കാണും എന്നത്രേ ഉള്ളൂ, നമ്മൾ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. ഒരു ദിവസം എനിക്കൊന്നൊരു വ്യാഴാഴ്ചയാണെന്നാണ് തോന്നുന്നത്, ക്ലാസ് നേരത്തെ 2 മണിക്ക് കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും കൂടെ കാര്യൊട്ടെന്ന് പറയുമ്പോൾ അതിനോടൊപ്പം കേൾക്കുന്ന പേരാണ് ഹൈമവതി കൊളം, ഹൈമവതിയുടെ കൊലപാതക കഥ, അതൊക്കെ അങ്ങോട്ട് പോകാമെന്ന് നമ്മൾ യാദൃശ്ചികമായിട്ട് പ്ലാൻ ചെയ്യുകയും നമ്മൾ ക്ലാസ് ഒന്നടങ്കം ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെ ഉടൻ പുറപ്പെടുകയും ചെയ്തു. ഇത് വലിയൊരു കാടാണെന്നറിയാം, അതിന്റെ നടവഴിയിലായിട്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നത്. ഞങ്ങൾ രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ ഹൈമവതിയിലേക്ക് പുറപ്പെട്ടു എന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാടുകൾ നടന്ന് നടന്ന് ഏതൊക്കെയോ ഊര് വഴികളിലോ എത്തിയിട്ടും നമ്മൾക്ക് ഹൈമവതിയിൽ എത്താൻ പറ്റിയില്ല. നമ്മൾ ഒരുമിച്ചാണ് പോയത്, നേരത്തെ പോയവരും ഉണ്ട്, പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് ഹൈമവതി കുളം കാണാനും അവിടെ എത്താനും പറ്റില്ല. ഞങ്ങൾ തിരിച്ച് നിരാശയോടെ തിരിച്ച് പോരുകയാണ് ചെയ്തത്. വന്ന വഴി പോലും മറന്ന് വേറെ ഏതൊക്കെയോ വഴിയിലൂടെ കടന്നാണ് ഞങ്ങൾ തിരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയത് തന്നെ. കാര്യവട്ടം ക്യാമ്പസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണ് നനയ്ക്കുന്ന, അത്രയും സങ്കടം തോന്നുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവസാനത്തെ എക്സാം ആയിരുന്നു, 4ാം സെമസ്റ്ററിന്റെ എക്സാം ആയിരുന്നു. വളരെയധികം സന്തോഷത്തോടെ എക്സാം എഴുതാൻ പോകുന്നു. തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കുന്നത് നാളെ മുതൽ ഇങ്ങനെയൊരു ക്യാമ്പസ് ഇല്ലല്ലോ, ഇങ്ങനൊരു സൗഹൃദം ഇല്ലല്ലോ, ഒരു ഹോസ്റ്റൽ ലൈഫ് ഇല്ലല്ലോ. അപ്പൊ ഞങ്ങള് അന്ന് ഒരുമിച്ച് പഠിച്ചതും പുറത്ത് ഫുഡ് കഴിക്കാൻ പോയതും പല പല ഓർമ്മകളാണ് മനസ്സിലൂടെ കടന്നു പോയത്. പിറ്റേന്ന് രാവിലെ ബസ് കയറി വരുമ്പോഴാണെങ്കിലും ബസ്സിന്റെ സൈഡ് സീറ്റിലൂടെ ഇരുന്ന് ഇങ്ങനെ ഓർമ്മകൾ ഓർത്തതും കണ്ണ് നിറഞ്ഞതും എല്ലാവർക്കും ഒരുപോലെ. നമ്മൾക്ക് നമ്മുടെ ഒരു സർക്കിൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കന്ന് തോന്നിയത് ചിലപ്പോൾ പിന്നെ കണ്ടില്ലെന്ന് വരാം, അത് കഴിഞ്ഞ് ബി എഡൊക്കെ ഒരുമിച്ച് പഠിച്ചവരുണ്ട്, എന്നിരുന്നാൽ തന്നെയും നമ്മളുടെ ഒരു ആ കൂട്ടം ഇല്ലല്ലോ, ഈ ഞങ്ങളുടെ ഓർമ്മകൾ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം തന്നെയാണ്. ആ എക്സാം കഴിഞ്ഞതും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജയലക്ഷ്മി ടീച്ചർ ലാസ്റ്റ് ഫുഡ് വാങ്ങിച്ചതൊക്കെയാണ് ഇപ്പോഴും സങ്കടപ്പെടുത്തുന്നതും അതേപോലെ കണ്ണു നിറയ്ക്കുന്നതും മറ്റുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. എനിക്കൊന്നും ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കുറച്ചും കൂടെ അധ്യാപകരുമായിട്ട് സൗഹൃദം ഉണ്ടാവുന്നത് ജയലക്ഷ്മി ടീച്ചറൊക്കെ വന്നതിന് ശേഷമാണ്. നമ്മുടെ ഒരു വേവ് ലെങ്തിന് അനുസരിച്ച് നിൽക്കാനും ആ വൈബ് സെറ്റ് ആവാനും ഒക്കെ ബാക്കി അധ്യാപകരുണ്ട്. പക്ഷെ ഒരു അധ്യാപകർ എന്ന നിലയിൽ തന്നെ നിന്നുകൊണ്ടാണ്, വേദനിപ്പിക്കാതെ തന്നെ സ്നേഹത്തോടുകൂടി തന്നെയാണ് നമ്മളെ ഒരു കരുതിയിരുന്നത്. എങ്കിൽ കൂടിയും കുറച്ചും കൂടി ഒരു വൈബ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വന്നത് ജയലക്ഷ്മി ടീച്ചറിന് വരവോടുകൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് നമ്മളെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് ജയലക്ഷ്മി ടീച്ചറിനോട് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമുക്കൊരു സങ്കടം വരുമ്പോൾ നമുക്ക് സംസാരിക്കാനും ഒരു തമാശ പറയാനും നമ്മളെ ചെറിയ ചെറിയ കുറ്റങ്ങളെയൊക്കെ കണ്ണടയ്ക്കാനും നമുക്ക് ചെന്ന് പറയാനും തോന്നുന്ന ഒരിടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജയലക്ഷ്മി ടീച്ചറിന്റെ അടുത്താണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വാങ്ങിച്ച് തരാൻ നീട്ടുന്ന ആ കരങ്ങളും ഏറ്റവും നല്ലൊരു ഓർമ്മകൾ ഉണർത്തുന്ന അതിലെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് ജയലക്ഷ്മി ടീച്ചർ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യവട്ടം ക്യാമ്പസിലേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ കാലെടുത്ത് വെക്കുമ്പോൾ ഏറ്റവും തോന്നിയത് എന്റെ സുഹൃത്തുക്കളെ എനിക്ക് മിസ് ചെയ്യുന്നതായിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ നടന്നു പോയ വഴികളും നമ്മള് ചിരിച്ച് സന്തോഷിച്ചിരുന്ന സ്ഥലങ്ങളും ഓരോ
പുറകിലും ഒക്കെ കാണുമ്പോഴും അതേ സങ്കടവും ഓർമ്മകളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയ ശേഷം ശരിക്കും കാരട്ടൻ ക്യാമ്പസിന്റെ ഒരു സത്ത എന്നൊക്കെ പറയുന്നത് ക്യാമ്പസിലെങ്കിലേക്ക് അടുത്തുള്ള

അപ്പാർട്ട്മെന്റ് തന്നെ ആയിരുന്നു. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ നമ്മളുടെ റോഡിന് അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അത്ര വലിയൊരു സാഹചര്യം ഒന്നും എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. എന്നിരുന്നാലും കാരോട്ടൻ ക്യാമ്പസ് ഇന്നും മിസ് ചെയ്യുന്ന ഓർമ്മ തന്നെയാണ്.

അപ്പം എന്റെ അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നു എന്ന ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.

എൻ്റെ പേര് ബൈരാഗ് പോൾ. ഞാൻ കാസർഗോഡ് സെൻറ് പയസ് 10 കോളേജ് രാജപുരത്തെ 3-ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ കോളേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ പച്ചപ്പും സമാധാനപൂർണമായ അന്തരീക്ഷവുമാണ്. കുന്നിൻ മുകളിലെ ക്യാമ്പസാണ് എൻ്റെ പയസ്. പ്രകൃതിയോടൊത്തിണങ്ങിയ മനോഹരമായ ഒരു ക്യാമ്പസ് ഞങ്ങൾക്ക് പഠനത്തിനും ആത്മവികസനത്തിനും അനുയോജ്യമായ ഒരു ശാന്തത നൽകുന്നു. വിശാലവും സമ്പന്നവുമായ ലൈബ്രറി അറിവിൻ്റെ ലോകം തുറന്നു തരുമ്പോൾ എയർ കണ്ടീഷൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, മോഡേൺ ക്ലാസ് മുറികൾ ഞങ്ങളുടെ സാങ്കേതിക കഴിവുകൾ മെച്ചപ്പെടുത്തുവാൻ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഒരു കായിക പ്രേമിയായ എന്നെ ആകർഷിച്ച ഇവിടുത്തെ മറ്റൊരു പ്രധാന ഘടകം ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. മനോഹരമായ ഒരു വുഡൻ കോർട്ട് ഞങ്ങൾക്കിവിടെയുണ്ട്. മാത്രമല്ല, വളരെ പരിചയസമ്പന്നരായ, ക്വാളിഫൈഡായ സുഹൃത്തുക്കളെ പോലെയുള്ള കുറേയധികം അധ്യാപകർ. ഇവിടെ പിറന്ന സൗഹൃദങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിർത്തേണ്ട ഒന്നായിട്ടാണ് അനുഭവപ്പെട്ടത്. ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളും മറക്കാനാവാത്ത ഓർമ്മകളും സമ്മാനിച്ച കലാലയമാണ് എൻ്റെ പയസ്.

0: കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഡിജിറ്റൽ രംഗത്തെ അവസരങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ വൻ കരുത്ത് തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് നിയമസഭയിൽ അവതരിപ്പിച്ച വയോജന ബില്ലിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുമെന്നും അവർക്കായി അയൽക്കൂട്ടം പോലൊരു സംവിധാനം ഒരുക്കുമെന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാധാരണക്കാരുടെ ആശ്രയമാണ് ഗവൺമെന്റ് ആശുപത്രികളെന്നും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും പത്തനംതിട്ട ജില്ലാ കളക്ടർ നിരോധിച്ചു. മുൻകൂർ അനുമതി നേടിയാൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും അനുമതി ലഭിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുന്ന കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു. പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് 16-17 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കും. 890-ലധികം ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 1000 പേരെ അടങ്ങുന്ന കായിക മാമാങ്കമാണിത്. ഇത് ഗവർണസസ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ സെമിയിൽ ഗോകുലം കേരളം ഇന്ന് അക്രമൺ എസ് സി സിക്കിമിനെ നേരിടും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ നോവൽ മൃത്യുഞ്ജയം ആദ്യ ഭാഗം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: സ്വാതന്ത്ര്യം മനുഷ്യരാശിയുടെ മൗലികവും അനിവാര്യവുമായ അവകാശം. എവിടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് വീഴുന്നുവോ അവിടെ പ്രതിഷേധത്തിന്റെ കനലെരിയും. ലോകചരിത്രമാലേഖനം ചെയ്ത ദേശസ്നേഹത്തിന്റെ വഴികളിലെല്ലാം ജീവത്യാഗത്തിന്റെ എത്രയോ കണ്ണീർച്ചാലുകൾ വീണുകിടപ്പുണ്ട്.
1: വലിയ ജനാധിപത്യ രാജ്യമായി നയതന്ത്രത്തിന്റെ മറുവാക്കായി തലയുയർത്തി നിൽക്കുന്ന ഭാരതത്തിനും സ്വാതന്ത്ര്യസമരത്തിന്റെ എത്രയെത്ര ത്യാഗോജ്വല കഥകൾ പറയാനുണ്ട്.
0: ഭാരതം അധിനിവേശത്തിന്റെ കൂരിരുട്ടിലമർന്ന നാളുകൾ, രാജ്യത്തിന്റെ ഐശ്വര്യ സമൃദ്ധികൾ കൈപ്പിടിയിലൊതുക്കി ആർത്തട്ടഹസിച്ച സാമ്രാജ്യത്വം, വിമോചനത്തിന്റെ സൂര്യവെളിച്ചത്തിലേക്കുള്ള പ്രയാണം നമ്മുടെ മാതൃരാജ്യത്തിന് അത്ര കണ്ട് സുഗമമായിരുന്നില്ല.
1: സഹന സമരങ്ങളുടെയും സായുധ വിപ്ലവങ്ങളുടെയും അഹിംസാ മുന്നേറ്റത്തിന്റെയും പോരാട്ട വീര്യം നിറഞ്ഞതാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ ഏടുകൾ.
0: കണ്ണിൽ ചോരയില്ലാത്ത അധികാര ദാർഢ്യത്തെ ബുദ്ധിയും വിവേകവും രക്തസാക്ഷിത്വവും കൊണ്ടെതിർത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെന്നിക്കൊടി പാറിച്ച ഇന്ത്യൻ ജനതയ്ക്ക് പറയാൻ കണ്ണീരും ചെഞ്ചോരയും കുതിർന്ന കുറെ കഥകളുണ്ട്. അതിലൊന്നാണ് ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ മൃത്യുഞ്ജയം.
1: ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അസമീയ ഭാഷയിലേക്ക് ആദ്യമെത്തിച്ചത് ഈ നോവലും നോവലിസ്റ്റുമാണ്. ചരിത്രത്തിന്റെ നാൾവഴികളിലേക്കുള്ള പ്രതിഭാശാലിയായ നോവലിസ്റ്റിന്റെ തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഈ കൃതി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന് 26 വർഷത്തിന് ശേഷമാണ് ഭട്ടാചാര്യ ഈ നോവൽ എഴുതുന്നത്. പക്ഷേ ആ വിമോചന പോരാട്ടത്തിന്റെ വെളിച്ചത്തിന് ഒരു മങ്ങലുമേറ്റിട്ടില്ല.
0: ആയിരത്തി തൊള്ളായിരത്തി 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം, അക്ഷരാർത്ഥത്തിൽ അതൊരു ജനകീയ വിപ്ലവമായിരുന്നു. ബ്രിട്ടീഷ് ശക്തിക്കെതിരെ ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് പടയൊരുക്കം നടത്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരം കുറച്ച വിപ്ലവം.

0: ബൈ.
1: ആയിരത്തി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായ ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു. ഗ്രാമനഗര ഭേദമെന്നി ഇന്ത്യയൊട്ടാകെ അതിൻ്റെ അലകൾ വ്യാപിച്ചു. പലതരം പ്രതിഷേധ രീതികൾ പ്രാവർത്തികമായി.
2: ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽപ്പെട്ട ആസാമിൽ നടന്ന ധീരോചിത മുന്നേറ്റങ്ങളുടെ കഥയാണ് മൃത്യുഞ്ജയം. ബ്രഹ്മപുത്ര, കപിലി, കലങ്ങ് തുടങ്ങിയ നദികൾ അതിരിടുന്ന കാനന സാമീപ്യവും കൃഷിയിടങ്ങളും നിറഞ്ഞ ഉൾനാടൻ ഗ്രാമഭൂമികളാണ് ഈ നോവലിലെ സ്ഥലരാശി.

0: ദയാശൂന്യരായ ബ്രിട്ടീഷ് പട്ടാളവും ശമ്പളക്കാരും ഒറ്റുകാരുമായ ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഒരു വശത്തും ഭൂപ്രഭുക്കന്മാരും തൊഴിലാളികളും കൃഷിക്കാരും അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളും വീട്ടമ്മമാരും മറുവശത്തുമായി നിലയുറപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രാദേശിക പോരാട്ടത്തിന്റെ സർഗാത്മക പ്രതിനിധാനമാണ് ഈ നോവൽ.
1: സ്വതന്ത്ര ഭാരതം എന്ന സ്വപ്നത്തിനുവേണ്ടി ആത്മബലിയായ അനേകരുടെ ഓർമ്മയിലേക്കാണ് മൃത്യുഞ്ജയം വായനക്കാരെ നയിക്കുന്നത്. ദേശസ്വാതന്ത്ര്യത്തിനായി കൈമയി മറന്നു നടത്തിയ പ്രാദേശിക പോരാട്ടമാണ് ആസാമിൽ നടന്നത്. അസമീയ ജനതയുടെ കറകളഞ്ഞ ദേശീയബോധവും ആത്മാഭിമാനവും നോവലിസ്റ്റ് ഇവിടെ അനാവൃതമാക്കുന്നു.
0: നോവൽ ആരംഭിക്കുന്നത് പ്രക്ഷോഭകാരികളായ ചില ചെറുപ്പക്കാർ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിവെക്കുന്നിടത്തുനിന്നാണ്. ഭീഭിറാം, ധൻപൂർ ലാസ്കർ, മാണിക് ബറ എന്നിവർ കാമ്പൂർ സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി മാർഗം ജാഗീർ റോഡിലെത്തി വള്ളത്തിൽ കപിലി നദി കടന്ന് ദൈപാരയിലേക്കുള്ള യാത്രാമുഖത്താണവർ. ദൈപാര സത്രത്തിലെ ശാന്തിസേനയുടെ നേതാവായ ഗോസായിജിയെ കാണുകയാണ് ലക്ഷ്യം. ശാന്തിസേനയെന്നാണ് സംഘത്തിന്റെ പേരെങ്കിലും അവരുടേത് സായുധ പോരാട്ടവും ഒളിപ്പോരുമാണ്. മഹാത്മജിയുടെ അഹിംസാമാർഗത്തെ ആദരിച്ചുകൊണ്ടുതന്നെ അനിവാര്യമായ അക്രമമാർഗമാണ് അവർ വെള്ളക്കാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്.
1: ഏറ്റവും അപകടം പിടിച്ച ചുമതലകൾ ഏറ്റെടുത്ത് വിജയശ്രീ ലാളിതനാകുന്ന ധീര യുവാവാണ് അവിവാഹിതനായ ധൻപൂർ, ഈ നോവലിലെ ഏറ്റവും തിളക്കമുറ്റ കഥാപാത്രം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നയാളാണ് ധൻപൂർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധി ഉരുവിട്ട മന്ത്രതുല്യമായ മുദ്രാവാക്യം ചൊല്ലിക്കൊണ്ടാണ് അയാൾ ശാന്തിസേനയിൽ അംഗമായത്. കാംപൂരിൽ ടെലിഫോൺ കമ്പി മുറിച്ചു കളയുന്നതിനും തീവണ്ടിപ്പാളം തകർക്കുന്നതിനും നേതൃത്വം നൽകിയ ധൻപൂറിന് നേതാക്കൾ പുതിയ ചുമതല നൽകിയിരിക്കുകയാണ്.
0: വലിയ വിപ്ലവകാരിയാണെങ്കിലും ധൻപൂർ പ്രണയലോലനായ ഒരു കാമുകൻ കൂടിയായിരുന്നു. ഒളിവ് ജീവിതവും പ്രച്ഛന്ന വേഷവുമൊക്കെയായി പലയിടങ്ങളിൽ കഴിഞ്ഞ അയാളുടെ മനസ്സ് കൗമാരത്തിലേ കീഴടക്കിയ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു കാംപൂരിൽ. ഡിമി അതാണവളുടെ പേര്. നല്ല ചുറുചുറുക്കും തന്റേടവും മാത്രമല്ല കറകളഞ്ഞ ദേശസ്നേഹവും അവളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. ശാന്തിസേനയുടെ വീരസാഹസിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹകാരിയുമായി നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഡിമി. കാംപൂരിൽ ഒരു ദിവസം ഡിമിയും അമ്മയും ഭിഭിറാമിന്റെ വീട്ടിൽ വന്ന് മടങ്ങുമ്പോൾ ധൻപൂർ അവർക്കൊപ്പം പോയി.
2: മോനെന്താ ഞങ്ങളുടെ പിന്നാലെ വരുന്നേ? മോനെ ഇതാ ഒന്ന് മുറുക്കാം. ആ മോളെ ഡിമി, ഈ മോന് കുറച്ച് ചോളം കൊടുക്ക്.
3: ഇതാ ചോളം. അമ്മ ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നത്?
4: അത് പിന്നെ വെറുതെ, കപിലി നദി കാണാൻ.
3: കള്ളം, പച്ചക്കള്ളം. കപിലിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ?
4: ഓ, ഞങ്ങൾക്ക് കപിലിയെ വലിയ ഇഷ്ടമാണ്.
3: കപിലിക്ക് പല പേരുകളുണ്ട് അറിയാമോ? നദിയല്ല അവൾ, ദേവിയാണ്.
4: അതെ, ദേവിയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ അക്കരെ പോകും?
3: ഏതെങ്കിലും വള്ളം വരും.
4: അതാ അവിടെ ഒരു വള്ളം കിടക്കുന്നു, ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടാക്കട്ടെ.
2: വള്ളം മോന്റെയാണോ?
4: എന്റെ അല്ല, പക്ഷേ എനിക്ക് തുഴയാൻ അറിയാം.
2: ആ വേണ്ട, മോൻ വീട്ടിൽ പോക്കോ. അതിരിക്കട്ടെ, എന്തിനാ മോൻ ഇത്രയും ദൂരം ഞങ്ങളുടെ കൂടെ വന്നത്?
4: അത് പിന്നെ സത്യം പറയട്ടെ, ഡിമിക്ക് വേണ്ടി. ഡിമിക്ക് വേണ്ടിയാണ് ഞാൻ.
2: മോനെ, ഡിമിയെ പറ്റി ആലോചിക്കണ്ട. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഡഗാരു നദിയുടെ കരയിൽ താമസിക്കുന്ന ഹാരോ വർഗത്തിൽപ്പെട്ട ഡിലി അവളെ മാംഗല്യം കഴിക്കും.
1: ഡിമിയുടെ മാതാവിന്റെ വാക്കുകൾ ഇടുത്തി പോലെയാണ് ധൻപൂറിന്റെ ചെവിയിൽ പതിച്ചത്. ആദ്യമായി ഇഷ്ടപ്പെട്ട പെൺകുട്ടി മറ്റൊരാളുടേതാവാൻ പോകുന്നു. നിരാശയോടെ ധൻപൂർ തിരിഞ്ഞു നടന്നു. പക്ഷേ ഡിമിയുടെ രൂപം അയാളുടെ മനസ്സിൽ എന്നുമുണ്ടായി.

0: ഇരുന്നു. ഡിമിയുടെ ഉള്ളിലെ കാമുക പ്രതിരൂപമായി ധൻപുറും ശാശ്വത പ്രതിഷ്ഠ നേടി.
1: പിന്നീട് കാൽപ്പനിക സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഗറില്ല സമരമാർഗങ്ങളിലൂടെ സധൈര്യം നീങ്ങിയ ധൻപൂറിന് ശാന്തിസേനാ പ്രവർത്തകയായ കലികച്ചേച്ചി അത്യന്തം ദയനീയമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി. സുഭദ്രയെ ബ്രിട്ടീഷ് പട്ടാളക്കാർ മീറ്റിംഗ് സ്ഥലത്തുവച്ച് സംഘം ചേർന്ന് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടിയാണ് സുഭദ്ര. പട്ടാളക്കാരുടെ ഭീകര താണ്ഡവത്തെക്കുറിച്ച് ദൈപാര യാത്രയ്ക്കിടയിൽ കൂട്ടുകാർക്ക് വിവരിച്ചു കൊടുക്കുന്നു.
2: സ്ത്രീകളെ പെരുവഴിയിലൂടെ നിർദ്ദയമായി വലിച്ചിഴച്ചു, അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു, നഗ്നമായ ശരീരത്തിൽ പലയിടത്തും മുറിവ് പറ്റി രക്തമൊഴുകി, അമ്മയുടെ മടിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെടുത്ത് തറയിലടിച്ചു, ഉറക്കെ കരഞ്ഞവരുടെ വായിൽ തുണിതിരുകി പുരുഷന്മാരെ ലാത്തികൊണ്ട് ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് കൈകൾ പിന്നിൽ കെട്ടി നഗ്നരാക്കി പൊള്ളുന്ന വെയിലത്ത് മണിക്കൂറുകളോളം നിർത്തി. ആസാം മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണരെ പോലീസ് ഭയചകിതരാക്കി.
0: ദേശീയ ബോധമുള്ള ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായി അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നിലപാടിന്റെ ദൃഷ്ടാന്തമാണ് സുഭദ്രയുടെ ദുരന്ത കഥയിലൂടെ വീരേന്ദ്രകുമാർ ഭട്ടാചാര്യ വ്യക്തമാക്കുന്നത്. ധൻപൂറിനെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാരിൽ സ്വാതന്ത്ര്യസമര ആവേശത്തോടൊപ്പം പ്രത്യാക്രമണത്തിനും ഒളിയുദ്ധത്തിനുമുള്ള മാനസികാവസ്ഥ സൃഷ്ടിച്ചത് ഇത്തരം നരാധമ നടപടികളാണ്.
1: അവശയും നിരാലംബയുമായ സുഭദ്രയെ ധൻപൂറും കലികയും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ക്ഷീണിതയായ അവളെ ധൻപൂർ ചുമലിലെടുത്തുകൊണ്ടാണ് ആശുപത്രിയിലും പിന്നെ രോഹയിലെ ആശ്രമത്തിലും എത്തിച്ചത്. ഡിമിയുടെ മുഖച്ഛായയും സൗന്ദര്യവുമുള്ള പെൺകുട്ടിയായിരുന്നു സുഭദ്ര. അവളെ താൻ വിവാഹം കഴിക്കുമെന്ന് ധൻപൂർ മനസ്സിലുറപ്പിക്കുകയും പലരോടും അത് വെളിപ്പെടുത്തുകയും ചെയ്തു.
0: സുഹൃത്തുക്കളോടൊപ്പം ഏറെ സാഹസികമായി ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായ അട്ടിമറി പ്രവർത്തനത്തിന് പോകുമ്പോഴും ധൻപൂറിന്റെ മനസ്സു നിറയെ സുഭദ്രയായിരുന്നു. അവളുമൊത്തുള്ള ദാമ്പത്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു.
1: കാംപൂർ, ബാർപൂജിയ, ബബേജിയ തുടങ്ങിയ അസമീയ ഗ്രാമങ്ങളിലൊക്കെ പോലീസ് റോന്തുചുറ്റൽ വ്യാപകമാക്കിക്കഴിഞ്ഞിരുന്നു. ശാന്തിസേനയുടെ ഭാഗമായ മൃത്യുവാഹിനി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനായി സർവ്വസന്നാഹങ്ങളോടെ ചീറിപ്പാഞ്ഞ് നടക്കുകയാണ് ഇൻസ്പെക്ടർ ശൈക്കിയെയും സംഘവും.
0: പോലീസിന്റെയും ചാരന്മാരുടെയും ഒന്നും കണ്ണിൽപ്പെടാതെ ധൻപൂറും കൂട്ടുകാരും ദൈപരാസത്രത്തിലെ ഗോസായിയുടെ അടുക്കലെത്തി. ഗോസായിയാണ് പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ. ആത്മീയ ആചാര്യനും കർഷകനുമായ അദ്ദേഹം തികഞ്ഞ ധർമ്മിഷ്ഠനും പുരോഗമനവാദിയും കൂടിയായിരുന്നു. കുറച്ചു സമയം കൊണ്ടുതന്നെ ധൻപൂറിനെ മനസ്സിലാക്കാൻ ഗോസായിക്ക് കഴിഞ്ഞു.
3: ധൻപൂർ, ഇതിനു മുമ്പ് ഏതെങ്കിലും റെയിൽപാളം ഇളക്കിയിട്ടുണ്ടോ?
4: ഉണ്ട്, കാംപൂരിൽ.
3: അതിനുള്ള ഉപകരണങ്ങൾ?
4: അതൊക്കെയുണ്ട്. റെയിൽവേയിലെ ഒരു ഗ്യാങ്മാനോട് വാങ്ങിക്കൊണ്ടുവന്നു.
3: ആഹാ, അയാൾ തന്നോ?
4: തന്നു. കാംപൂർ, ബഡംപൂർ, രോഹ എന്നിവിടങ്ങളിലൊക്കെ പലതരം അക്രമങ്ങൾ നടന്നു കഴിഞ്ഞു. ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരും ക്ഷുഭിതരുമാണ്. ഇവിടുത്തെ സ്ഥിതി എന്താണ് ഗോസായിജി?
3: ഇവിടെ അധികം അക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അടുത്ത ഗ്രാമത്തിൽ മിലിറ്ററിക്കാർ ഒരു വൃദ്ധയെ ബൂട്ട്സിട്ട് ചവിട്ടി അവശയാക്കി. തന്റെ വയലിൽ നിന്ന് ധാന്യമെടുത്തത് ചോദ്യം ചെയ്തതിനാണ് പട്ടാളക്കാർ പാവം വൃദ്ധയെ ഉപദ്രവിച്ചത്. ആ പാവം 4 ദിവസം വരെ രക്തം ഛർദ്ദിച്ചു.
4: ധർമ്മചിന്ത പേരിന് പോലുമില്ലാത്ത ദുഷ്ടന്മാർ.
3: സാമ്രാജ്യത്വ സേന അങ്ങനെയാണ്. പണത്തിനു വേണ്ടി പണിയെടുക്കുകയല്ലേ സൈന്യാധിപൻ പറയുന്നതാണ് വേദവാക്യം. ഇവരുടെ മനസ്സ് മാറാമെങ്കിൽ

0: ഒറ്റ ദിവസം കൊണ്ട് ബ്രിട്ടീഷുകാരുടെ പതനം സംഭവിക്കും.
1: ഗോസായി ഭവനത്തിൽ നിന്ന് അത്താഴം കഴിച്ച് ധൻപൂറും മധു എന്ന സ്വാതന്ത്ര്യസമര ഭടനും അനന്തര ചുമതലകൾ നിർവഹിക്കാനായി പുറപ്പെടും. അത്യന്തം സാഹസികവും രഹസ്യ സ്വഭാവമുള്ളതുമായ ദൗത്യം നിർവഹിക്കാനുള്ള പുറപ്പാടാണ്. ചെറുപ്പക്കാരും കുടുംബസ്ഥരുമായ ഒട്ടേറെ പേർ സന്നദ്ധ സംഘത്തിലും ഗരില്ല മുന്നേറ്റത്തിലും ഉണ്ട്. സ്വാതന്ത്ര്യം എന്നതു മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം അവരുടെ ഹൃദയങ്ങളിൽ അത്രയേറെ ഇഴുകിച്ചേർന്നിരുന്നു.
2: ധൻപൂർ നിർഭയനും ദൃഢചിത്തനുമായ പോരാളിയാണ്. മുന്നോട്ട് വച്ച കാൽ പിന്നോട്ടെടുക്കാത്ത ധീരൻ. സാമ്രാജ്യത്വത്തിന്റെ നെറുകേടുകൾക്കെതിരെ ജീവൻ വില കൊടുത്തും പൊരുതുന്ന ചാവേർ പടയാളി. സുഭദ്രയ്ക്ക് നേരിട്ട മാനഭംഗം അയാളുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ മാത്രം കയറിവരുന്ന തീവണ്ടി പാളം തെറ്റിച്ച് മറിക്കുന്നതോടൊപ്പം അവർ ഇന്ത്യക്കാരോട് ചെയ്ത അധാർമികതകൾക്കുള്ള മറുപടി കൂടി നൽകാനാണ് ധൻപൂർ ആഗ്രഹിച്ചത്.
1: ധൻപൂറിനോടൊപ്പം പുറപ്പെട്ട മധു പക്ഷേ ആശങ്കാകുലനായിരുന്നു. ധർമ്മ അധർമ്മ ചിന്തകൾ ഒരുപോലെ അയാളുടെ മനസ്സിനെ മഥനം ചെയ്തു. പട്ടാളക്കാരുടെ ജീവനെയും കുടുംബത്തെയും ഓർത്ത് അയാൾക്ക് ചാഞ്ചല്യമുണ്ടായി.
2: ലയറാം എന്ന സമ്പന്നന്റെ വീട്ടിലേക്കുള്ള കാട്ടുവഴിയിലൂടെ അവർ നടക്കുകയാണ്. അയാളുടെ കൈവശമുള്ള തോക്കുകൾ ഒളിപ്പോരിനായി സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗോസായിജിയുടെ ശിപാർശ പ്രകാരമാണ് ആ യാത്ര. കാൽനടയ്ക്കിടയിൽ കാംപൂരിൽ ബ്രിട്ടീഷുകാർ നടത്തിയ മനുഷ്യക്കുരുതിയെക്കുറിച്ചും ശാന്തിസേനയിലേക്ക് കൂടുതൽ സ്ത്രീ പുരുഷന്മാരും വിദ്യാർത്ഥികളും ചേരുന്നതിനെക്കുറിച്ചും പെറ്റമ്മയുടെ മുന്നിൽ വച്ച് രണ്ട് ചെറിയ ആൺകുട്ടികളെ പട്ടാളം വെടിവെച്ച് കൊന്നതിനെപ്പറ്റിയും ധൻപൂർ പറഞ്ഞു.
1: രൂപ്നാരായണൻ എന്ന മിടുക്കനായ കോളേജ് വിദ്യാർത്ഥി ആ നരവേട്ടയിൽ പ്രതികരിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം ചേർന്ന കാര്യം ധൻപൂർ എടുത്തു പറഞ്ഞു. ധൻപൂറിന്റെ വാക്കുകൾ മധുവിന് ഊർജവും സമരാവേശവും പകർന്നു. അവർ കലങ് നദി നീന്തിക്കടന്ന് ലയറാമിന്റെ വീട്ടിലെത്തി. ഇൻസ്പെക്ടർ ശൈഖിയ സന്ദർശിക്കുന്നതിനാൽ തോക്ക് നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് ലയറാം പറഞ്ഞു. ലയറാം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളല്ലെന്ന് മനസ്സിലാക്കിയതിനാൽ അയാളെ ബന്ദിയാക്കി മധുവും ധൻപൂറും തോക്കെടുത്തുകൊണ്ട് പുഴക്കടവിലേക്ക് പോയി.
2: തീവണ്ടി മറിക്കുന്നതിന് കൂട്ടുകാരെ പല സംഘങ്ങളാക്കി അയച്ച ശേഷം ഗോസായി ഭാര്യയോട് ശാന്തിസേനയുടെ കർമ്മപദ്ധതികൾ വിവരിച്ചു കൊടുക്കുന്നു. ഭർത്താവിന് അപായം സംഭവിക്കുമോ എന്ന ഭീതിയാണ് ഗോസായി പത്നിക്ക്.
3: എന്തുപറ്റി? എന്തിനാണ് കരയുന്നത്?
4: ഞാൻ കിടക്കുമായിരുന്നു, ഒരുപോലെ കണ്ണടച്ചില്ല. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പേടിയാവുന്നു.
3: അകത്തു വന്ന് നിന്നോട് ഉറങ്ങാൻ പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാണ്, പക്ഷേ നേരം പോയി. ഈയിടെ ഭാര്യയേക്കാൾ അടുപ്പം വിപ്ലവകാരികളായ സ്നേഹിതന്മാരോടാണെന്ന് തോന്നുന്നുണ്ടോ?
4: ഇത്രനാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്. എനിക്കെല്ലാം അറിയാം. അല്ല, ഇന്നലെ അങ്ങ് ഒരു മാൻപേടയുടെ കരച്ചിൽ കേട്ടോ?
3: ഇല്ല, മാൻപേട മനുഷ്യനെ പോലെ കരയുമോ? അതൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാണ്.
4: പേടിയാവുന്നേ, നമ്മൾ രണ്ടാള് മാത്രല്ല, ഒരാൾ കൂടി ഈ വീട്ടിൽ വരാനുണ്ടെന്ന് അറിയാലോ.
3: നീ പരിഭ്രമിക്കാതിരിക്കൂ, എല്ലാം നല്ലതിനാണെന്ന് കരുതൂ. നമ്മുടെ നാട് സ്വതന്ത്രമാകട്ടെ.
4: പിന്നെ ഇന്നലെ കലിക ചേച്ചി പറഞ്ഞ് ഒരു വാർത്ത അറിഞ്ഞു.
3: എനിക്ക് വല്ലാതെ വലിവ് കൂടിയിരിക്കുന്നു. മകരധ്വജം ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് തരൂ. ആ കാര്യമെന്താണെന്ന് പറഞ്ഞില്ല.
4: ആ സുഭദ്രയില്ലേ, ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു.
3: ഹോ, കഷ്ടം. അവൾ വീണ്ടും പട്ടാളത്തിന്റെ കയ്യിൽപ്പെട്ടോ?
4: അല്ല, അവൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. ധൻപൂർ അവളോട് യാത്ര ചോദിച്ചു പോന്ന ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ധൻപൂരിന്റെ അസാന്നിധ്യം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അയാൾ വെടിയേറ്റ് മരിച്ചു.

0: മരിച്ചതായി സ്വപ്നം കണ്ട് പിച്ചും പെയ്യൊക്കെ പറഞ്ഞു. പിന്നെ സ്വയം തീ കൊളുത്തുകയായിരുന്നു.
1: ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും ആത്മഹത്യ അത് വേണ്ടിയിരുന്നില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ. മാത്രമല്ല, ധൻപൂർ അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നു. അയാൾ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അയാൾ ഈ സാഹചര്യത്തിൽ ഇതൊന്നും അറിയാൻ പാടില്ല. ഇല്ല, ധൻപൂറിന്റെ മനസ്സ് ചഞ്ചലമാകാൻ പാടില്ല.
0: അതെ, ധൻപൂറിന്റെ മനസ്സ് തകരുമെന്നും അയാൾ ഇതറിഞ്ഞ തീരുമാനിച്ച കാര്യങ്ങളൊന്നും നടക്കുകയില്ലെന്നും കലികച്ചേച്ചി പറഞ്ഞിരുന്നു.
1: കലികച്ചേച്ചി പിന്നീട് എങ്ങോട്ട് പോയി?
0: ധതിയുടെ വീട്ടിലേക്ക്. ഞാൻ അപ്പോൾ മുതൽ അങ്ങയെ കാത്ത് മുറിയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുമ്പോഴാ കാട്ടിൽ നിന്ന് മാൻപേട കരയുന്ന ശബ്ദം കേട്ടത്. സുഭദ്ര കരയുകയാണെന്ന് തോന്നിപ്പോയി.
1: എന്തായാലും എനിക്ക് ഉടനെ പോണം. നേരം പുലരും മുമ്പ് മായങ്ങിലെത്തണം.
0: ആർക്കെല്ലാം എന്തെല്ലാം ഇനി സംഭവിക്കുമെന്ന് ആർക്കറിയാം.
1: സമാധാനമായിരിക്കൂ, ഞാൻ ഇറങ്ങുന്നു.
2: നേരം പുലരുന്നതിന് മുൻപ് മായങ്ങിലെത്താനുള്ള യാത്ര ആരംഭിക്കുകയാണ് ഗോസായി. അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസിയായ ദേശസ്നേഹിയാണ്. അന്ധവിശ്വാസങ്ങളെ എതിർക്കും. ദൈപാരായിൽ ശാന്തിസേനയുടെ ഏകോപന ചുമതല ഗോസായിക്കാണ്. തന്റെ കാലുകൾ സ്വയം നീങ്ങുകയല്ല, ഏതോ യന്ത്രം തള്ളി നീക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. കുമാർ കുച്ചി എന്ന സ്ഥലത്തുള്ള ആശ്രമത്തിലാണ് എത്തേണ്ടത്. കാട്ടിലും വയൽ വരമ്പുകളിലൂടെയുമാണ് ഈ രാത്രി നടത്തും. അദ്ദേഹം ഗർഭിണിയായ തന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തു. മാൻപേടയുടെ കരച്ചിൽ അദ്ദേഹത്തിന്റെയും ഓർമ്മയിൽ ഓടിയെത്തി.
3: ശാന്തിസേനയുടെ പ്രവർത്തനത്തെയും തങ്ങളുടെ സമരരീതിയെയും കുറിച്ച് ഗോസായി പേർത്തും പേർത്തും ആലോചിച്ചു. വഴിയിൽ ബിബി റാമും ആഹിന കോവറും അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭീഭീറാമിനോട് സുഭദ്രയുടെ മരണവിവരം ഗോസായി പറഞ്ഞു. ധൻപൂർ അതറിയാതിരിക്കുക എന്നത് അവരുടെ പൊതു ആവശ്യമായിരുന്നു. ഏറെ നേരം നടന്ന് മൂവരും കുമാർ കുച്ചി ആശ്രമത്തിലെത്തി. അടുത്ത ദിവസം ശാന്തിസേന പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: വീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ നോവൽ മൃത്യുഞ്ജയം ആദ്യ ഭാഗം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. ശബ്ദസാന്നിധ്യം എൻ ജെ ജോഷിലാൽ, ഐശ്വര്യ, റൂബി ബാബു, സുഷമ അനിൽ, അനന്തു മൈലച്ചൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ

0: ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. നാളെ നമ്മുടെ അതിഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SET ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നമുക്ക് അൽഫോൺസ് ജോസഫ് സംഗീതം പകർന്ന ശ്രീനിവാസും സുജാതയും പാടിയ ഗാനമിതാ ബി ആർ പ്രസാദിൻ്റേതാണ്. ഈ വരികൾ ചിത്രം ഇരുവട്ടം മണവാട്ടി.

ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ അയിത്തം എന്ന ചിത്രത്തിലെ പാട്ടാണ് യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ തൂലികയ്ക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതമാണ്. ഒരുമിച്ച് ചേരും നാം.

തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, അധികാനം ഹരിഹരൻ പാടിയത്, ചിത്രം അൻപുടൻ.

0: തിരിപ്പൂക്കൾ വീണ്ടും എത്തും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മമ്മിയൂർ ക്ഷേത്ര അടുക്കളയിലിരുന്ന് ഭഗവത് പ്രസാദത്തിനായി നേന്ത്രക്കായ അരിഞ്ഞുകൊണ്ട് ഗുരുവായൂർ ഏകാദശി എന്ന് തുടങ്ങുന്ന ഭക്തിഗാനം ഹൃദയസ്പർശിയായി ആലപിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് സംഗീതാസ്വാദകരുടെ മനം കവർന്ന ഗായകനാണ് ഗുരുവായൂർ കൃഷ്ണൻ. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കുടുംബ പാരമ്പര്യമുള്ള ഇദ്ദേഹം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഗാനമേള രംഗത്തും ഭക്തിഗാന ആൽബങ്ങളിലുമുള്ള സജീവ സാന്നിധ്യം. കഠിനമായ ജീവിത സാഹചര്യങ്ങളോട് പോരാടി മമ്മിയൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് തയ്യാറാക്കുന്ന പാചകക്കാരനായും ഗായകനായും ഒരുപോലെ തിളങ്ങുന്ന ഈ കലാകാരന്റെ വിശേഷങ്ങളിലേക്കും സംഗീതയാത്രയിലേക്കും ഏവർക്കും സ്വാഗതം. സ്വാഗതം സർ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വൈറലായ പാട്ട് തന്നെ കേട്ടാലോ?

0: ഈ പാട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായി, ഒരുപാട് അധികം ആൾക്കാർ കേട്ട ഒരു സാഹചര്യത്തിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇത് സത്യം പറഞ്ഞാൽ ഓൾറെഡി ദാസട്ടൻ പാടി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിന്റെ രചന രമേശൻ നായരാണ്, സംഗീതം കേശവൻ നമ്പൂരി. ഇത് വനമാല എന്നുള്ള ആൽബത്തിൽ ദാസട്ടൻ പാടി വെച്ചിട്ടുള്ള ഒരു ഗാനാണ്. പക്ഷേ ഈ ഗുരുവായൂര് ഏകാദശി എന്ന് പറയുന്ന ആ ഒരു സംഭവം 2022 രണ്ട് പ്രാവശ്യം വന്നു. നന്ദി എന്തോ ഇതിന്റെ ഒരു കണക്ക് പ്രകാരം അത് രണ്ട് ദിവസമായിട്ട് ഗുരുവായൂർ ഏകാദശി ആഘോഷിച്ചു. ഈ ആഘോഷം നടക്കുന്നതിനിടയിൽ മമ്മിയൂർ ക്ഷേത്രത്തിലും ഈ ഗുരുവായൂർ ക്ഷേത്രം പോലെ അന്നദാനം നടക്കുന്ന പതിവുണ്ട്. ഈ അന്നദാനം നടക്കുന്ന സമയത്ത് അന്ന് ഒരു 10,000 ആൾക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടാവാറുണ്ട്. അത് ഏകാദശി വിഭവങ്ങളാണ്, അതായത് അരി ഭക്ഷണമില്ല, പപ്പടം അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ഗോതമ്പ് ചോറ്, ഒരു രസകാളൻ എലിശ്ശേരി, പിന്നെ ഗോതമ്പ് പായസം, അച്ചാറ്, കായവറവ്, ഇതൊക്കെ ആയിട്ടൊരു ഭക്ഷണം. അപ്പോൾ

ഈ ജോലിക്ക് വേണ്ടതായിട്ടുള്ള ആൾക്കാരെ എനിക്ക് അന്നേ ദിവസം കിട്ടിയില്ല. അപ്പം അത് കിട്ടാണ്ടായ അവസരത്തിൽ ഞാനും വൈഫും മോളും ആകെ മൂന്നാളേയുള്ളൂ. ഈ മൂന്നാള് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കണം, ഇത്രയും പച്ചക്കറി വെട്ടണം. സംഭവം ഐറ്റംസ് കുറവാണെങ്കിലും ഈ പുഴുക്ക് എന്ന് പറയുന്ന സാധനം കുറേ വെജിറ്റബിൾസ് വെട്ടി ഉണ്ടാക്കേണ്ട ഒരു കറിയാണ്. പിന്നെ 10-300 തേങ്ങ, ഇത്രയും ആൾക്കാർക്ക് വേണമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ ചീത്ത പറയായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു കല, ഇത്രയും നല്ലൊരു ശബ്ദം, ഇതൊക്കെ ഭഗവാനെ നീ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നീ എന്നെ കൂടെ മുന്നാക്കം പോകാൻ പറ്റുന്നില്ല, ഈ ഒരു പാചകം എന്നുള്ളൊരു കലയിൽ മാത്രം എന്തുകൊണ്ട് നീ എന്നെ ഒതുക്കി എന്ന് പറഞ്ഞ് ഭഗവാനെ ചീത്ത പറയുക, മനസ്സുകൊണ്ട് പ്രാഗ, എന്തൊക്കെയോ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വികാരങ്ങൾ ഓടുക. അപ്പോഴാണ് മകള് പറഞ്ഞത്, മകളുടെ പേര് മീര, അപ്പം അടുത്താണ് കല്യാണം കഴിഞ്ഞ്. അപ്പം മകള് പറഞ്ഞു, അച്ഛാ കുറച്ച് പാട്ട് പാടാം, പാടി നമുക്ക് ജോലി ചെയ്യാം. എല്ലാവരും സാധാരണ മൊബൈലിൽ പാട്ടൊക്കെ കേട്ടോണ്ടാണ് ചെയ്യുക, അത് നമുക്ക് സ്വയം പാടി ഈ ജോലി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഭക്തിഗാനങ്ങൾ പാടി. അപ്പം അതിൽ ഞാൻ അറിയാണ്ട് ഈ ഗുരുവായൂർ ഏകാദശി എന്നുള്ള പാട്ട് എൻ്റെ നാവിലൂടെ പുറത്തുകയായിരുന്നു. അപ്പം ഈ പാട്ട് പാടി പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിൽ അതിട്ടു. ഇതിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും കുറേ ആൾക്കാർ വിളിച്ചു. ആ സമയത്ത് കുറേ ആർട്ടിസ്റ്റുകൾ, ഇപ്പം നമ്മുടെ അപർണ ബാല ഒരു ആക്ട്രസ് ഉണ്ടല്ലോ, അവളുടെ അമ്മയൊക്കെ എൻ്റെ കൂടെ മുമ്പ് പാടിയിരുന്നത്, അവളാണ് ആദ്യം വിളിച്ചത്. കൃഷ്ണന്റെ പാട്ട് ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നുണ്ടല്ലോ, അവരെന്നെ പറഞ്ഞു ഇത് വൈറലാവും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എന്തായാലുമൊക്കെ ഭഗവാന്റെ കളികളാണ്, അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. അന്നത്തെ ദിവസം പാചകമൊക്കെ കഴിഞ്ഞ് ഞാൻ വൈഫിനോട് പറഞ്ഞു, വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ടയർഡായി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു എന്തായാലും 9 മണിക്ക് അവിടെ ഇലവയ്ക്കും ഭക്ഷണത്തിനായിട്ട്, കാരണം ഏകാദശി നോട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ 9 മണിക്ക് ഇലവയ്ക്കണം. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചു നേരം ഒന്ന് വീട്ടിലൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വരാറുണ്ട്. ഞാൻ വീട്ടിലേക്ക് വന്നു, വന്നു തലയണക്കെ എടുത്ത് വെച്ച് കിടക്കാനായി പുറപ്പെട്ടപ്പോൾ കുറേ ഫോൺ കോൾസ്, ഇവർക്കൊക്കെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നോ എന്തോ ഒന്നും എനിക്കറിയില്ല. കുറേ ആളുകൾ വിളിക്കണു, ചില ഗാനമേളക്കാർ വിളിക്കണു, ഞങ്ങളുടെ ടീമിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരിങ്ങനെ ഫോൺ കോൾസ് വന്നു. പകുതി ഉറക്കത്തിൽ കുറേ ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ച് കുറേയൊക്കെ ഇങ്ങനെ അതൊക്കെ ഒരു ഉച്ചയ്ക്ക് 2 മണി വരെ ഫോൺ കോൾസ്. അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ദിവസം ദ്വാദശി ഊട്ടുണ്ട്. അപ്പോൾ അന്ന് വൈഫും മോളും ഇല്ല, അവർ ചെന്നൈക്ക് പോയി ഒരു കല്യാണത്തിനായിട്ട്, വൈഫിൻ്റെ റിലേഷൻ്റെ കല്യാണത്തിന് അവർ പോയി. അപ്പോൾ അവിടെ ഞാനും കുറച്ച് വർക്കേഴ്സ് നമ്മളേക്ക് വന്നു. പിറ്റേ ദിവസം പാചകമൊക്കെ കഴിഞ്ഞ് ദ്വാദശി ഊട്ടിൻ്റെ വട്ടങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ചാനലുകാരും ഓരോരുത്തരും വിളിച്ചിട്ട് സമയം ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, അപ്പം ഞങ്ങൾ വന്നോട്ടെ എന്ന് പറയും. അപ്പം എന്താ വെച്ചാൽ ഈ ദേവസ്വം ബോർഡ് അമ്പലമായതുകൊണ്ട് അവരോട് പെർമിഷൻ ചോദിക്കാണ്ട് എനിക്കിത് സമ്മതം പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അത് എടുത്തോട്ടെ. അതിനെന്താ കൃഷ്ണൻ എടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ എല്ലാ ചാനലുകാരും വന്നു. പിന്നെ ഈ ലിസ്റ്റിൽ പെടാത്ത കുറേ ചാനലുകാർ കുറേ അവരായിട്ട് ഇമേജ് ചെയ്ത് കുറേ അങ്ങനെ കുറേ ഇതൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ എൻ്റെ ഒരു മനസ്സിലുള്ള ആ ഒരു സങ്കടം ആ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് തീർത്തു തന്നു. ഞാനൊരു കാലത്ത് സിനിമയിൽ പാടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കാശ് ചിലവാക്കി ചെന്നൈക്കൊക്കെ പോയി, പക്ഷേ അവിടെ നമുക്ക് നമ്മുടേതായ റിലേഷനോ ആരും അങ്ങനെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു സന്ദർഭമൊന്നും അവിടെ ആയിരുന്നില്ല. പിന്നെ നമ്മളവിടെ നിൽക്കണ സമയത്ത് സാമ്പത്തികം വേണം, പിന്നെ നമ്മുടെ തൊഴിലും ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും നടന്നില്ല. വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. അന്ന് നാട്ടുകാരുടെ കുറേ പരിഹാസങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് കഴിച്ചുകൂടി. അപ്പോൾ അതിൽ ഒരു വിദ്വാൻ പറഞ്ഞു, സത്യം അത് ഗുരുവായൂരപ്പനെ അയാളെ കൊണ്ട് പറയിപ്പിച്ചാണോ അറിയില്ല, എൻ്റെ കൃഷ്ണ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ ഗുരുവായൂരല്ലാണ്ട് എവിടെ വിട്ടുപോയാലും നീ നന്നാവില്ല, നിന്റെ മണ്ണ് ഗുരുവായൂരാണ്. സത്യം വാസ്തവമാണ്. പിന്നെ ഞാൻ ആ സംഗീതം എന്നുള്ളൊരു പുസ്തകം അടച്ചു വെച്ചു. ഇനി നമുക്ക് പാട്ടൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇതാണ് ജീവിതം, പാചകവും ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവുക, അങ്ങനെയൊക്കെയാണെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഗുരുവായൂരപ്പൻ അതിന് വിട്ടില്ല. ഈ ടിക്കറ്റ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സംഗീതം പുറത്തേക്ക് വന്നു. അത് ഈ ടിക്കറ്റ് വെക്കുന്ന സമയത്ത് ടിക്കറ്റൊന്നും ചിലവാവില്ല, പക്ഷേ എങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലും കൂടി ലയിക്കണം. അതിൽ ലയിച്ച് ഈ പാട്ട് വൈകുന്നേരം ആകുമ്പോൾ മമ്മിയുടെ അമ്പലത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂരമ്പലത്തിലോ എവിടെയെങ്കിലും ഇരുന്ന് അങ്ങോട്ട് പോയി പാടും. ഇതിങ്ങനെ പാടി പാടി പാടി പാടി പാടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാമെന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് പ്രോഗ്രാമിന്, അപ്പോൾ അവർ വന്നിട്ട് ജനങ്ങളുടെ അപ്രിസിയേഷനും ഒക്കെ കൂടി കണ്ടപ്പോൾ അവർക്ക് താല്പര്യമായി. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, കൃഷ്ണ ഞങ്ങളുടെ ഓർക്കസ്ട്രയിലേക്ക് പാടാൻ വിളിച്ചാൽ വരുമോ ചോദിച്ചു. അവർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗാനമേള ഒരു രംഗപ്രവേശം. അങ്ങനെ അതിൽ നിന്നുകൊണ്ട് കോയമ്പത്തൂർ മല്ലിശ്ശേരി സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ടീം, അവരുടെ കൂടെ പോയി കൊച്ചിൻ കലാഭവനിൽ ഒരു വർഷം ഉണ്ടായി. പക്ഷേ അന്നൊന്നും നടക്കാത്തൊരു സംഭവം, മമ്മീരപ്പൻ്റെ ഈ അടുക്കളയിൽ ഇരുന്നുകൊണ്ടൊരു പാട്ട് പാടി, ആ പാട്ട് ഈ ലോകത്തുള്ള സർവ ഗുരുവായൂരപ്പ ഭക്തരും ആ ഒരു ഗാനത്തെ നെഞ്ചോട് ചേർത്തെടുക്കുകയുണ്ടായി. അത് മാത്രമല്ല അതിനൊരു അവാർഡും, അത് നോർത്ത് അമേരിക്ക ഒരു ഹിന്ദു സംഘടന അവരുടെ കെയർ ഓഫിലാണ് ഒരു അവാർഡ്. അതും ഈ ട്രിവാൻഡ്രം
ഇവിടെ വെച്ചിട്ട് തന്നെ കിട്ടിയത്. കേന്ദ്രമന്ത്രിമാര്, പിന്നെ അടുത്ത അന്തരിച്ചു സൂര്യകൃഷ്ണമൂർത്തി, നമ്പി നാരായണൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു.

0: ആയിരുന്നു. ആ ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു അവാർഡും കിട്ടിയത്.
1: സന്തോഷം. അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങളും കൂടെ പങ്കുവെക്കാവുന്നതാണ്. ഒരു ഗായകനോടാണ് ഞാൻ ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്?
0: ഈ ഗാനമേള രംഗത്ത് വന്ന പിന്നെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിൽ ഗിരീഷ് പുത്തഞ്ചേരി രചന, അതേപോലെ വിദ്യാസാഗറിൻ്റെ സംഗീതം, നമ്മുടെ ദാസേട്ടൻ്റെ മനോഹരമായൊരു ആലാപനം, ആ പാട്ട് നമ്മൾ കുറേ വേദികളിൽ പാടി കുറേ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൊരു പാട്ടാണ്. നല്ല പാട്ടാണത്. ആ

0: സംഗീത പാരമ്പര്യമുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കുടുംബത്തില് രാമചന്ദ്ര അയ്യരുടെയും രംഗനായിക അമ്മാളിന്റെയും മകനായിട്ട് പാലക്കാട് ജനിച്ച ഒരാളാണ്. പക്ഷെ എങ്ങനെയാണ് ഗുരുവായൂരിലോട്ട് എത്തുന്നത്? അല്ലെങ്കിൽ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ ഒന്ന് പങ്കു.
1: പാലക്കാട് വെച്ചാൽ അച്ഛന് കൃഷിയായിരുന്നു, കൃഷി കംപ്ലീറ്റ് നഷ്ടത്തിലായി. കാരണം കൃഷിയിൽ പൈസ ഇറക്കി പിന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റ് പോലെ സ്ഥലങ്ങൾ വാങ്ങിച്ച് കൊടുക്കുക, അങ്ങനത്തെ ആയിരുന്നു. അപ്പം അതിലൊക്കെ നഷ്ടം പറ്റി, കാര്യമായിട്ട് നഷ്ടം പറ്റി. വെച്ചാൽ ജീവിക്കാൻ വരെ ബുദ്ധിമുട്ടായ 6-7 വീടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഹൗസ് ഓണർ അവസാനം വാടക വീട്ടിൽ താമസിക്കേണ്ട ഒരു ഗതികേട് വരിക പറഞ്ഞറിയാലോ, ആ മനുഷ്യൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഒന്നുമില്ലാണ്ടായി. എന്താ പറയുക, ഒരു ഉടുതുണിക്ക് ഒരു മറുതുണി പറയലോ, ആ ഒരു അവസരം പോലും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം ആ സമയത്താണ് ഞാൻ ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഈ സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്ത് ഗുരുവായൂർ വരും. ഗുരുവായൂർ വരുമ്പോൾ അവിടെ ഒരു അമ്മായിടെ വീടുണ്ട്, അപ്പോൾ അവിടെ വന്ന് തങ്ങും. അവിടെ തങ്ങിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു അവകാശമുണ്ട് ഗുരുവായൂരമ്പലത്തിൽ നിന്ന്, ലോകനാർഗാവ് പറഞ്ഞൊരു അവകാശമുണ്ട്. ചെമ്പയൊക്കെ ലോകനാർഗാവാണ് വടകര. അപ്പോൾ അന്ന് ഒരു അമ്മായിടെ ഇടയ്ക്ക് അമ്പലത്തിൽ നിന്ന് നൈവേദ്യങ്ങൾ പായസവും ചോറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കും. കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിപ്പോയ എന്താ അറിയോ, എൻ്റെ ഗുരുവായൂരപ്പ നീ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ കുടുംബത്തിനെ ഒന്ന് ഗുരുവായൂർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പട്ടിണി ഇല്ലാണ്ട് അന്നത്തിന് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിച്ചു പോകാലോ. അപ്പോൾ ഗുരുവായൂരപ്പ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അനുഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ സ്കൂള് തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പാലക്കാട് ചെല്ലുന്ന സമയത്ത്, പാലക്കാട് കൊടുവായൂർ പറഞ്ഞ അഗ്രഹാരുണ്ട്, അവിടേക്കാണ് താമസിച്ചിരുന്നത്. ഞങ്ങളവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ ജസ്റ്റ് ഇപ്പുറത്തായിട്ട് ഒരു ചാരായത്തിൻ്റെ ഗോഡൗൺ ഓപ്പണായി. ഓരോ നിമിത്തങ്ങളാണ് പറഞ്ഞത്, അതായത് ഗുരുവായൂരപ്പൻ നമ്മൾ ഓരോരോ വഴി കാണിച്ചു തരാണ്. അപ്പോൾ ആ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അന്ന് അമ്മ ചെറുപ്പമാണ്, എൻ്റെ അമ്മ ചെറുപ്പം, അയാൾ ഒരു ദിവസം വീട്ടിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് വന്നു. വന്നിട്ട് അമ്മയോട് വന്നിട്ട് കുറച്ച് വെള്ളം വേണം, വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു മര്യാദക്കാരനാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിച്ചു. ഇയാളങ്ങോട്ട് വീട്ടിനകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ അയാളുടെ ഉദ്ദേശം വേറെയാണ്. പക്ഷേ അതുമ്പോഴേക്ക് അമ്മ ബഹളം വെച്ചു, ഈ ആൾക്കാരൊക്കെ കൂടി അയാളെ പുറത്തേക്കാക്കി. അപ്പം അന്ന് തീരുമാനിച്ചു, ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, നമുക്കിവിടെ വിട്ടു പോവാം. കാരണം ഇവിടെ ഇരുന്നാൽ ഇനി അതിനേക്കാട്ടിലും മോശമായിട്ടുള്ള സംഭവങ്ങൾ പലതും നടക്കും, നമുക്കിവിടം വിട്ടു പോകാം. അപ്പോൾ ഞാൻ എവിടേക്ക് പോകും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഗുരുവായൂർ പോവാം, വേറെ എവിടെയില്ല, ഗുരുവായൂർ പോവാം. അപ്പോൾ ഗുരുവായൂർ പോയി എങ്ങനെ ജീവിക്കുക, നമുക്ക് ആരാ റൂം തരിക എന്നൊക്കെ അച്ഛനും അമ്മയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഗുരുവായൂരപ്പനുണ്ട്, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി, ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടെങ്കിൽ അവർ. ഞങ്ങളിവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ഒറ്റ മുറിയുള്ളൊരു വീട് കിട്ടി, ഒരു അടുക്കള ഒരു മുറി. ഇതിൽ ഞങ്ങളൊരു 5 അംഗങ്ങൾ, ഒരു പെങ്ങള്, 4 ആങ്ങളമാർ, അച്ഛനമ്മ ഒക്കെ കൂടി ആ വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുകയാണ്. പല പല തൊഴിലുകൾ ചെയ്തു, ലോട്ടറി ടിക്കറ്റ് വെക്കുക, കല്യാണ പാർട്ടിക്ക് വിളമ്പാൻ പോകും, അങ്ങനെ ഓരോരോ തൊഴിലുകൾ ചെയ്ത് അങ്ങനെ കയറി. അങ്ങനെ ഭഗവാൻ അധികകാലം കഷ്ടപ്പെടുത്തിയില്ല, കുറച്ച് വട്ടപൂജ്യത്തിൽ നിന്ന് ജീവിതം ആരംഭിക്കുക പറയില്ല, അതുപോലെ ജീവിതം ഞങ്ങളെ ഗുരുവായൂരപ്പൻ അങ്ങനെ കുറേശ്ശെ കയറ്റി. അങ്ങനെയാണ് സംഗീതത്തിലോട്ട് അങ്ങനെ കടക്കണം.
0: സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം,
1: സ്കൂൾ വിദ്യാഭ്യാസം SLC വന്നിട്ട് ഗുരുവായൂർ, ബാക്കിയൊക്കെ പാലക്കാടായിരുന്നു. പാലക്കാട് പല പല സ്ഥലങ്ങളിലായിട്ട് ഈ സ്ഥലം ഇങ്ങനെ മാറിപ്പോകുമ്പോൾ ഓരോരോ ദിക്കിലായിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ ഗുരുവായൂർ തന്നെയാണ്.
0: 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടുംബത്തെ സഹായിക്കാൻ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ലോട്ടറി കച്ചവടം നടത്തി.

0: എത്തേണ്ടി വന്നു നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ആ സമയത്ത് കേട്ട പാട്ടുകളാണ് ഒരു ഗായകൻ എന്നുള്ള രീതിയിലോട്ട്.
1: തീർച്ചയായിട്ടും, കാരണം അന്ന് പാട്ടുകൾ നമ്മള് ഇയർഫോൺ വെച്ച് ചെവിയിൽ കേട്ട് പാട്ട് എഴുതി പഠിക്കുകയല്ല, ഇതിങ്ങനെ ഇവർ ഈ റെക്കോർഡ് വെക്കും ഇടക്കിടയ്ക്ക്, ആളുകൾ ഇത് വാങ്ങിക്കണമല്ലോ. അന്നത്തെ കാലത്ത് ഇറങ്ങിയ എല്ലാ ഹിറ്റ് ആൽബങ്ങളും, മയിൽപീലി അല്ലെങ്കിൽ ഈ വനമാല അങ്ങനത്തെ ആൽബങ്ങളിലെ പാട്ടുകൾ മുഴുവൻ ഓരോന്നും 10 പ്രാവശ്യം വെച്ച് വെക്കും. ഇത് വെക്കുമ്പോൾ നമ്മളത് ആക്ച്വലി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പാട്ട് നമ്മളുടെ ഹൃദയത്തിലങ്ങോട്ട് വന്നു കഴിയും. ഇനി നമ്മൾ ഏത് അർദ്ധരാത്രി വിളിച്ചാലും നമുക്കത് ബൈഹാട്ടാണ്, അതിന്റെ പിച്ചടക്കം നമുക്ക് ഓർമ്മ വരും. അങ്ങനെ പാട്ട് പഠിച്ചു.
0: സാറിപ്പം ആ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ചെറുപ്പത്തിലെ സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റാതെ പോയതിൽ അന്ന് വിഷമം ഉണ്ടായിരുന്നു.
1: അതെ അതെ.
0: സംഗീതത്തിന്റെ ബാലപാഠങ്ങളൊക്കെ പിന്നീട് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിരുന്നു?
1: പിന്നീട് കുറച്ച് നമ്മുടെ ദാസേട്ടന്റെ തന്നെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, വൈക്കം സോമശേഖരൻ പറഞ്ഞിട്ട്. അദ്ദേഹം ചിറ്റൂരാണ് താമസം, പാലക്കാട് ചിറ്റൂര്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മളുടെ കുറെ സുഹൃത്തുക്കൾ മാത്രം അങ്ങോട്ട് എത്തിപ്പെട്ടു. മനോഹരമായിട്ടുള്ളൊരു ഗൃഹം, നല്ലൊരു ഗുരുനാഥൻ. പക്ഷേ അധികകാലം അദ്ദേഹത്തിന്റെ അടുത്ത് അഭ്യസിക്കാൻ കഴിഞ്ഞില്ല. ഒരു 5-8 മാസത്തോളം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അദ്ദേഹത്തിനും വളരെ താല്പര്യമായി എന്നെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഞാനൊരു ദുരാഗ്രഹം മാഷിന്റെ അടുത്ത് വെച്ചു. കാരണം ദാസേട്ടനൊക്കെ പഠിച്ച പോലെ ഒരു ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഒരു സംഗീതത്തിനെ ഒരു ഗുരുനാഥന്റെ അണ്ടറിൽ അദ്ദേഹത്തിന്റെ ഒരു ചിട്ടപ്പടി സംഗീതം പഠിക്കാനായിട്ടൊരു ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഞാൻ മാഷോട് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, ഇവിടെ അതിൻ്റെതായിട്ടുള്ള കുറെ പരിമിതികളുണ്ട്, കാരണം ഇവിടെ കുറെ ഗസ്റ്റുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഗുരുവായൂരിന്ന് ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഇങ്ങനെ ക്ലാസ്സിനൊക്കെ പോയി ഒരു 5-8 മാസത്തോളം പഠിക്കാൻ കഴിഞ്ഞു. എന്റെ മാഷിന്റെ അടുത്ത് കുറച്ച് ഇതൊക്കെ പഠിക്കാൻ പറ്റി. അങ്ങനെ
0: നമുക്ക് അടുത്ത ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും?
1: അമ്മയെ കുറിച്ചിട്ടുള്ളൊരു ഭക്തിയാണ്. ഈ അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ അമ്മ എണ്ണഴിക്കാതെ ഉയരില്ലെ. നമ്മൾ മലശ്ശേരിൽ ചെല്ലുന്ന സമയത്ത് ഒരു ഡിവോഷണൽ എന്നുള്ള നിലയ്ക്ക് തുടങ്ങുന്ന സമയത്ത് ഈ അമ്മ എണ്ണഴിക്കാന്നുള്ള പാട്ടാണ് എഴുതുന്നത്. അത് വാലി എഴുതി ഇളയരാജ സംഗീതം നൽകി ദാസട്ടം പാടിയിട്ടുള്ളൊരു മനോഹരമായൊരു ഗാനമാണ്. അപ്പം അതൊന്ന് നോക്കാം.

0: സാറിന്റെ സംഗീത യാത്രയിലോ അല്ലെങ്കിൽ പല ജോലികൾ ചെയ്യുന്ന സമയത്ത് കുടുംബത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട്?
1: വൈഫിന്റെയാണ്, വൈഫിന്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നാക്കം പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല്, പ്രോഗ്രാമിന് പോണെന്ന കാലത്ത് കല്യാണത്തിന്റെ പാചകം ഉണ്ടാവും. ഈ കല്യാണത്തിന് പാചകത്തിന് പോയി നമ്മൾ അവർക്ക് അതൊക്കെ ഒരുക്കി കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പ്രോഗ്രാമിന് പോകേണ്ട ഡ്രസ്സുകളോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങളോ സമയത്തിന് അവിടെ എത്തേണ്ട കാര്യങ്ങളോ ഇതൊക്കെ നോക്കുന്നത് വൈഫ് തന്നെയാണ്. അപ്പൊ അവരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു, അല്ലാണ്ട് നമുക്ക് അങ്ങനെ എത്താൻ പറ്റില്ലല്ലോ.
0: നമ്മൾ പാട്ട് കുട്ടിക്കാലത്തെ കേട്ട് പഠിക്കുന്നു, പാടി നോക്കുന്നു, അപ്പോൾ നമ്മുടെ ശബ്ദം വ്യത്യസ്തമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് പാടാൻ പറ്റുമെന്നോ ഒക്കെ ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്?
1: സത്യം പറഞ്ഞാൽ എല്ലാം ഭക്തജനങ്ങൾ എന്നെ പറഞ്ഞേക്കണം, അല്ലാണ്ട് ഒരു വ്യക്തിയല്ല. ക്ഷേത്രത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പാടുക. അന്ന് വേഷവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒന്നിനും ഞാൻ പ്രാതിനിധ്യം കൊടുക്കാറില്ല. ചിലപ്പോൾ അമ്പലക്കുളത്തിൽ കുളിച്ച് നീറിനോടുകൂടി വന്നിട്ട് അങ്ങനെ ഇരുന്ന് പാടും. അപ്പൊ രണ്ട് കണ്ണുടച്ചിരുന്നാ പാടുക. നമ്മുടെ മുമ്പിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിൽ രണ്ട് കണ്ണുടച്ചിരുന്ന് പാടും. ചിലപ്പോൾ ഭക്തജനങ്ങൾ നമ്മൾ പാടുന്ന പാട്ട് ഇങ്ങനെ അത് കഴിയണവരെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. അത് കേട്ട് കഴിഞ്ഞ് നമ്മൾ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അപ്പോൾ പറയും. അവര് ചിലപ്പോൾ പുറമേ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞാണ്, ഇപ്പൊ ഓർക്കസ്ട്രക്കാരും ഒക്കെ പറയുമല്ലോ, അവർക്ക് ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അവർക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു.
0: ഇപ്പൊ ഗാനമേളക്കൊക്കെ പോയി തുടങ്ങിയ ശേഷം പ്രശസ്ത ഗായകരായിട്ടുള്ളവരോ അല്ലെങ്കിൽ സംഗീത രംഗത്തെ പ്രമുഖരൊക്കെ നമ്മുടെ പാട്ട് കേട്ടിട്ട് പ്രശംസിച്ചിട്ടും അല്ലെങ്കിൽ ഒരു പ്രചോദനാത്മകമായ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, മറക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തെ കുറിച്ച് പറയാം.
1: ഇപ്പൊ ഈ വൈറലായ സമയത്ത് കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫേസ്ബുക്കിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരിത് എഴുതിയെങ്കിലും ഈ കമന്റ്സിൽ കുറെ അഭിപ്രായങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്കൊരു ചാൻസ് കൊടുത്തൂടെ അദ്ദേഹത്തിന് സിനിമയിൽ പാടാനായിട്ട് ഒരു അവസരം കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചു പറയാൻ അവരുടെ അടുത്ത് ഒന്നുമില്ല. അപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സിനിമാ ഫീൽഡിലുള്ള ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, കൃഷ്ണനെ സിനിമയിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട്, അത്ര നല്ല ശബ്ദമാണ് കൃഷ്ണന്റെ. പക്ഷേ ഇന്നത്തെ സിനിമാ ലോകത്തിന് കൃഷ്ണന്റെ ശബ്ദം ആവശ്യമില്ല. വളരെ ലൈറ്റ് വോയിസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അത് മാത്രമല്ല ഒരു ഉച്ചാരണ ശുദ്ധി, നമ്മളിപ്പോൾ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാടുമ്പോൾ അതും ഇന്നത്തെ സിനിമാ ലോകത്തിന് ആവശ്യമില്ല. സത്യം അയാൾ പറഞ്ഞ വാക്കുകളാണ്. കാരണം എന്താ വെച്ചാൽ

0: എന്താ വരികളെ, എന്താണ് പാട്ട്, എന്താണ് ട്യൂൺ എന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു.
1: അപ്പം ഗുരുവായൂർ ക്ഷേത്രമോ അല്ലെങ്കിൽ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമോ എങ്ങനെയാണ് ജീവിതത്തിനെ സ്വാധീനിച്ചത്?
0: അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് രീതിയിലും നമുക്ക് ജീവിക്കാം. ഗുരുവായൂർ എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാം, ഒരാളെ പറ്റിച്ചിട്ട് ജീവിക്കാം, എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ എന്താ ഒരു കാര്യം കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു ജീവിതം അവിടെ നയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നമ്മളൊരു നിലയ്ക്ക് എത്തിക്കും. അതിൻ്റെ ഉത്തമ തെളിവാണ് എൻ്റെ ജീവിതം. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതമാണ് ഞാനൊരു തെളിവായിട്ട് പറയുന്നത്. നമ്മൾക്ക് അവിടെ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം, ഒരുത്തനെ പറ്റിച്ചിട്ട് ജീവിക്കാം. എന്താ വെച്ചാൽ ഒരു ഭക്തി കേന്ദ്രമാണ്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഉള്ള സാധനത്തിന് കൊടുത്തത് ഭഗവാന്റെ നിവേദ്യമാണ് ഇതാണെന്ന് അങ്ങനെ ജീവിക്കാം. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലെങ്ങനെ ജീവിച്ചാലും ഭഗവാൻ തിരഞ്ഞെടുക്കുക നല്ലതേതോ അതിനെയാണ് എടുക്കുക. അങ്ങനെ ജീവിക്കുന്നവനും അവിടെ നിലനിൽപ്പുണ്ട്. അല്ലാത്തവനും വല്ല കേസിലോ വല്ല കൂടുതൽ എന്തിലെങ്കിലും കുടുങ്ങുക. അതാണ് അവിടുത്തെ സത്യം.
1: നമ്മുടെ ഉള്ളിലെ ഭക്തി ഇപ്പൊ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കുമല്ലോ, ഭഗവാനും ഭക്തനുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. ചിലർക്ക് അത് ഭഗവാനോടുള്ള ഒരു ആശയവിനിമയമായിരിക്കും ഭക്തി. ചിലർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കണമെന്ന് അങ്ങനെ ഒരു സോഴ്സ് ആയിട്ട് ഭഗവാനെ കാണുന്ന ആൾക്കാരുണ്ട്. ചിലര് പരാതി പറയും, ചിലര് പ്രണയിക്കും, ചിലര് കുട്ടിയെ പോലെ കാണും. ഇങ്ങനെ പല രൂപങ്ങളുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും നമുക്ക് ഗുരുവായൂരപ്പനെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു സങ്കല്പമാണ്. അപ്പൊ ഈ ഭക്തി എന്ന് പറയുന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്?
0: ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്ന വിധമുണ്ടല്ലോ. ഒന്ന്, നമ്മളുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരാനുള്ള ഒരു ഉപാധിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതിനൊരു പക്ഷെ ആത്മാർത്ഥ ഭക്തി നമുക്ക് പറയാൻ പറ്റില്ല. അത് ദൈവവുമായിട്ടൊരു കരാറ്, നീ എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ നിനക്ക് ഞാൻ ഇന്നത് തരാം. ആ പറയണതിൽ ഒരു അർത്ഥമില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഈ തരാന്ന് പറഞ്ഞത് ഗുരുവായൂരപ്പൻ നമുക്ക് തന്നതാണ്, അതിൽ നിന്നാണ് നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിലൊരു കാര്യമില്ല. ഭഗവാനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്നെയാണ് എനിക്ക് വേണ്ടത്, കാരണം നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിന്റെ പക്കബലം ഇല്ലാണ്ട് എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു നിർബന്ധത്തോടുകൂടി നമ്മളെ ജീവിതം പോകുന്ന സമയത്ത് ആ ഭഗവാൻ കൂടെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ആവശ്യങ്ങൾക്കായിട്ട് ഭഗവാനെ ഉപയോഗിക്കുകയല്ല. അപ്പൊ ഞാൻ ലോട്ടറി ടിക്കറ്റ് വെച്ച് ഞാൻ പാചകം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു, എന്റെ ഉള്ളിലുള്ള സംഗീതം എങ്ങനെ പുറത്തേക്ക് വന്നു? അതൊരു കാര്യമുണ്ട്. ഈ സംഗീതം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിക്കണം, നീ ഇന്നത് ചെയ്യേ, ഇന്നതൊരു പാട്ട് പാട്, നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഒരു നാലാൾ അറിയട്ടെ എന്നും പറഞ്ഞ് ആ ഒരു ഉത്തേജനം ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിക്കണം. എന്നെ സംബന്ധിച്ചോളം മറ്റുള്ളവരുടെ ജീവിതമല്ല ഞാൻ കോപ്പി ചെയ്യണം, എന്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ. എന്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവം പറയുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ ഇല്ലാത്തൊരു ജീവിതമില്ല, ഗുരുവായൂരപ്പനെ മറന്നിട്ടൊരു ജീവിതമില്ല. ഗുരുവായൂരപ്പൻ ഇല്ലാണ്ട് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. ഒരടി അങ്ങോട്ട് വെക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല. അതാണ്, അതിനാണ് ഭക്തി. നമ്മൾ അല്ലാതെ വെറുതെ ആവശ്യങ്ങൾക്കായിക്കൊണ്ട് അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ഓരോരോ ക്ഷേത്രങ്ങളിൽ എഴുതി വെക്കില്ലേ, വഴിപാട് വിവരം, ശത്രുസംഹാരം, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ഇന്നെന്ന്, ഇതൊക്കെ നമ്മൾ ഭഗവാനായിട്ടൊരു കോൺട്രാക്റ്റാണ്. ഇനി എനിക്ക് ഇന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തിരിയാം. അതല്ല, അത് വേറെ. അത് പറഞ്ഞ ഈ ഭക്തിയിൽ തന്നെ പല വിധമുണ്ടെന്ന് പറയും. ഭാഗവതമൊക്കെ പറയാം, താമസഭക്തി, രാജസഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതല്ല ശരിക്കുള്ള ഭക്തി. പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ കൂടാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ദൃഢമായ നിശ്ചയം, അതാണ് സത്യം.
1: താങ്കൾ പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ കൊടുക്കൽ വാങ്ങലുകളാണല്ലോ. നീ എനിക്ക് എന്നോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ഞാനും നല്ല രീതിയിൽ പെരുമാറും, നീ എനിക്ക് ഇന്ന സാധനം തന്നാൽ ഞാൻ നിനക്ക് സ്നേഹം തരും, അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ. അതേ രീതിയിലാണ് നമ്മൾ ഭഗവാനെ കാണുന്നതെങ്കിൽ അതിനെ ഭക്തി എന്ന്
0: പറയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം നിറവേറ്റി തരാനുള്ള ഉപാധി, അത്രയൊക്കെയല്ലേ ഉള്ളൂ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: തീർച്ചയായും. അടുത്തത് പറഞ്ഞ ഞാന് കുറേ ഗാനമള വേദികളിൽ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. എവിടെ ഏത് വേദിയിൽ ചെന്നാലും അവര് നമ്മളെ കൊണ്ട് ഇത് പാടാൻ പറയും. അതായത് സവിതം എന്നുള്ള ചിത്രത്തില് കൈതപ്രം ദാമോദരൻ നമ്പൂരി രചിച്ചിട്ട് ജോൺസൺ മാഷ് ഈണം നൽകി ദാസട്ടൻ പാടിയ ഒരു മനോഹരമായ ഗാനം, ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ ഒരു പാടുന്ന സീനാണ്. ഈ സിനിമ കാണാൻ പോയപ്പോ ഈ പാട്ടിന്റെ ആ ഫസ്റ്റ് ഒരു ഹമ്മിങ്ങും ആ ഇതൊക്കെ കൂടി തുടങ്ങിയപ്പോ തന്നെ സത്യം പറഞ്ഞ രോമാഞ്ചം കൊള്ളാന്ന് അറിയില്ല ആ പാട്ട്. അപ്പൊ തന്നെ ഞാൻ ആ പാട്ട് അവിടെ നിന്ന് പഠിച്ച് പിന്നെ അടുത്ത് വേദിയിൽ പാടണം. ഇത് പാടിയപ്പോ തന്നെ ജനങ്ങളുടെ കുറെ അപ്രിസിയേഷനൊക്കെ കിട്ടി. ആ പാട്ടൊന്ന് പാടാം.

0: അപ്പൊ താങ്കളുടെ ശബ്ദം വളരെയധികം ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ഗായകന്റെ ശബ്ദമായിട്ട് സാമ്യമുണ്ടെന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ടോ?
1: കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിലേക്കൊന്നും കാണുന്നില്ല. കാരണം ഇത് അവരുടെ ശബ്ദവുമായിട്ട് സാമ്യം ചെയ്യുമ്പോൾ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അവർക്ക് അവകാശപ്പെട്ടതാ. പക്ഷെ എനിക്കിത് ദൈവമായിട്ടുള്ള തന്നിട്ടുള്ളൊരു ശബ്ദമാണ്, അപ്പൊ ഇത് എന്റെ ശബ്ദമാണ്. ഒരു ഗായകന്റെയും ശബ്ദവുമായിട്ട് നമുക്ക് സാമ്യം, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നയാളുടെ ശബ്ദം പോലെയുണ്ട്, ഇന്നയാളുടെ ശബ്ദം. ഈവൺ ഞാൻ ഇപ്പൊ ഗാനമേള സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ കണ്ട കുട്ടൻ നമ്പുരാൻ്റെ ഒരു ലുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ വരും പല ഇതിലും.

0: മനോജ്കെ ജയനെ പോലെ ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുടെ കമന്റ്സൊക്കെ ഇഷ്ടം പോലെ വന്നിട്ട്, അല്ലെങ്കിൽ തമിഴ് ആക്ടർ വിശാലിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സുകളും കുറെ ആൾക്കാർ പബ്ലിക്കായിട്ടൊക്കെ വിളിച്ച് പറയും. പക്ഷെ ആര് എന്ത് തന്നെയായാലും നമ്മൾ അവരുടെ ഒന്നും കോപ്പിയില്ല. ഭഗവാൻ നമുക്ക് തന്നൊരു ശബ്ദം, അത് ഒരു പക്ഷെ കമ്പാരിസൺ എങ്ങനെ വേണേലാവാം, ഇന്ന പോലെ ഉണ്ട് ഇന്ന പോലെ ഉണ്ട്. പക്ഷെ അതങ്ങനല്ലോ, ഞാൻ എന്നെ സംബന്ധിച്ചോളം എന്റെ ശബ്ദത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
1: ഇപ്പോ ഭക്തിഗാനമേള രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ക്രിസ്തീയ ഭക്തിഗാനങ്ങളോ സ്വതന്ത്ര സംഗീത ആൽബങ്ങളിലോ ഒക്കെ പാടുമ്പോ കിട്ടുന്ന ഒരു അനുഭവം എന്തൊക്കെയാണ്?
0: ഇപ്പൊ ഈ വൈറലായതിനു ശേഷം കുറെ ആൾക്കാർ അപ്രോച്ച് ചെയ്തു പാടാനായിട്ട് ഡിവോഷണൽ. ഇതിൽ എന്താ ഒരു കാര്യച്ചാല്, ഈ നിമിഷ കവികളെ പോലെ പാട്ടെഴുതുന്ന ആൾക്കാരുണ്ട്. ഈ നിമിഷ കവികളെ പോലെ പാട്ടെഴുതുന്ന സമയത്ത് ആ പാട്ടിനകത്തൊരു ജീവൻ ഉണ്ടാവില്ല. കാരണം ഈ പാട്ടിന്റെ വരികൾ നന്നാവുമ്പോഴാണ് ആ പാട്ട് നന്നാവുക. നല്ല വരികളാണെങ്കിൽ ഇപ്പോ ഒരു നേര് നിങ്കിലും എന്നുള്ള പാട്ടുണ്ട്, അതിൽ കുറെ ഉരുക്കുണ്ട് ആ പാട്ടിൽ. ആ പാട്ടിൽ ആ ഉരുക്കം വരുന്ന സമയത്ത് അതിൽ തന്നെ അതിന്റെ സംഗീതം ഒളിഞ്ഞിടക്കുന്നുണ്ട്. അതായത് ഞാൻ ടി എസ് രാധാകൃഷ്ണൻ അദ്ദേഹം അനുഭവത്തിൽ പറഞ്ഞിട്ട് ആ വരിയിൽ തന്നെ അതിന്റെ സംഗീതം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ പാട്ട് ട്യൂൺ ചെയ്യുമ്പോഴും അത് ആ പാട്ട് പാടുമ്പോഴും ഒരു പ്രത്യേക അനുഭവം, അതിൽ ഭഗവാന്റെ ഒരു ടച്ച് ഉണ്ടാവും. അതേപോലെ വരികൾ നന്നാവുമ്പോൾ സാധാരണഗതിയിൽ പാട്ടും നന്നാവും. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പം ഈ വരികൾ പറയുന്ന സമയത്ത് കുറേ പാട്ടുകളിൽ നിന്ന് കുറേ വരികൾ ഇങ്ങനെ എടുത്തിട്ട് അതിന് കൂട്ടി യോജിപ്പിച്ച് ഒരു സംഗീതജ്ഞന്റെ കയ്യിൽ കിട്ടുമ്പോൾ അയാളത് പാട്ടാക്കുകയാണ്. പക്ഷെ അതിന് ലൈഫില്ലല്ലോ, എന്ത് പാട്ടായാലും ഭഗവാന്റെ ഒരു സൈൻ ഉണ്ടെങ്കിലേ ആ പാട്ട് ഹിറ്റാവുള്ളൂ. ഇപ്പം ഞാൻ പാടിയ ഒരു പാട്ടുണ്ട്, ഗുരുവായൂരപ്പ ഇതുവരെ നിന്നോട് പരിഭവം മാത്രമേ പറഞ്ഞുള്ളൂ, ഗുരു

0: മറ്റേ ആഹരി ഗാനത്തിലൊരു പാട്ടുണ്ട്, ഇത് ചൊവ്വല്ലൂർ എഴുതിയൊരു ഗാനമാണ്, ഇതിന്റെ സംഗീതം ടി എസ് രാധാകൃഷ്ണയാണ്. അപ്പൊ എന്താ വെച്ചാൽ അതില് ആ പാട്ടിന്റെ വരികൾ എങ്ങനെയാണ്, ഈ പാട്ട് കേട്ടിട്ട് ആളുകളിൽ ഞങ്ങൾ കുറെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് നമ്മൾ യൂട്യൂബിൽ ഇട്ട സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാനന്ന് യൂട്യൂബിൽ ഈ പാട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്കിതിന്റെ വശങ്ങൾ ഒന്നും അറിയില്ല. അപ്പൊ ഈ പാട്ട് നമ്മൾ യൂട്യൂബിൽ ഇട്ട് അത് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇതേ പാട്ട് അതിലത്തെ പിക്ചറൊക്കെ മാറ്റിയിട്ട് വേറെ പിക്ചർ ഇട്ടിട്ട് പാട്ട് തന്നെ കയറ്റിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ പാട്ട്. പക്ഷെ എനിക്ക് അതിൽ സങ്കടമല്ല, ദുഃഖമല്ല, ഞാൻ അതിനെ ആരെയും കുറ്റം പറയില്ല. കാരണം ആ പാട്ട് എല്ലാവരും ആസ്വദിച്ചു. പക്ഷെ ഇതിൽ ഇവിടെ വരുന്നൊരു കുഴപ്പം എന്താ വെച്ചാല് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ആൽബം ചെയ്തു, അറ്റ്ലീസ്റ്റ് അത് ആരാ പാടിയതെന്നെങ്കിലും ജനങ്ങൾ അറിയണം. അത് ആരും എഴുതണമില്ല. ഈ പാട്ട് ഇങ്ങനെ പോണു, നിറയെ ആൾക്കാർ കാണണു, ആസ്വദിക്കണു, താല്പര്യപ്പെടണു, അല്ലാണ്ട് ഇത് ആരാണ് പാടിയത് എന്നുള്ളതിനെ കുറിച്ച് അവരതിനെ ഇത് ചെയ്യുന്നില്ല, അതിലാണ് ഒരു സങ്കടം വരിക.
1: ഇന്നും ആകാശവാണി മാത്രമാണ് പാട്ടിന്റെ ക്രെഡിറ്റ് പറയുന്നത്, ഗായകനും രചയിതാവും സംഗീതവും ഒക്കെ പറയുന്നത് ആകാശവാണി മാത്രമാണ്. വേറെ മാധ്യമങ്ങളും ആരാണ് പാടിയിരിക്കുന്നതെന്നൊന്നും പറയുന്നില്ല.
0: ഇപ്പൊ നടക്കുന്ന ഈ കോമ്പറ്റീഷൻ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടപ്പോ. കാരണം ഈ പാട്ട് കൊച്ചുമക്കളെ കൊണ്ട് പഠിപ്പിച്ച് അവർ ഈ സ്കൂളിൽ പഠിക്കണ മാതിരി ഇത് എഴുതിയ ആള്, അതേപോലെ എഴുതിയ വർഷം, ആരാണ് സംഗീതം, ആരാണ് പാടിയത് എന്നൊക്കെ പറയിപ്പിച്ച് പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം അവരൊക്കെ ഈ ഒരുപക്ഷെ ഭൂമിയിൽ ഉണ്ടാവില്ല, എങ്കിലും പുതിയ ജനറേഷൻ അത് കുറച്ച് അറിയാനുള്ള കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്.
2: ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ജനപഥം സ്പോൺസേർഡ് പരിപാടി ശനിയാഴ്ച വൈകുന്നേരം 5:02.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SET ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 9495964321, 9495565631, 9495569321. ഓർമ്മിക്കുക, കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോൺ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. നമ്മുടെ അതിഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SET ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു: 9495964321, 9495565631. ഒരു നമ്പർ കൂടി: 9495569631. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3:45:15.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ദന്തചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവ് ഈ മേഖലയിൽ എത്രത്തോളം പരിവർത്തനങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം നമുക്കും അറിയണ്ടേ? അതെ, ദന്തചികിത്സാ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ചാവിഷയമാക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ GR മണികണ്ഠൻ. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ദന്തചികിത്സാ രംഗത്ത് ഇപ്പോൾ ലഭ്യമായ നൂതന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്?
3: ഇപ്പോ ദന്തചികിത്സയിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതി പറയാം നമുക്ക്. ഒന്ന്, നമ്മുടെ രോഗനിർണയത്തിന് ഉതകുന്ന തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പർപ്പസിനായിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. രണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പൊ അതിൽ ഈ നമ്മുടെ ഡയഗ്നോസ്റ്റിക് പർപ്പസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറെ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സ്റേ തന്നെ നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള എക്സ്റേസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് പലപ്പോഴും 2D ദ്വിമാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് ഒരു രോഗം നിർണ്ണയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇപ്പോഴും നോർമലി 2D ആയിട്ടുള്ള ഡിജിറ്റൽ എക്സ്റേസ് മതിയാവും. പക്ഷേ നമുക്കൊരു ഒരു പല്ലില് ക്ഷത സംഭവിച്ചിട്ട് അവിടെ ഒരു ഒരു എന്തെങ്കിലും ഒരു എക്സസ് ആയിട്ടൊരു ഗ്രോത്ത് വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കാര്യം സസ്പെക്ട് ചെയ്യുന്നു, അവിടെ ഒരു സിസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ട്യൂമർ പോലെയുള്ള ഒരു വളർച്ച അവിടെ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പല്ലുകൾക്കും എല്ലുകൾക്കും തേയ്മാനം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, എന്താണോ നമ്മുടെ എല്ലുകൾക്കുള്ളിൽ കിടക്കുന്നത് അല്ലെ നടക്കുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് റിയൽ ടൈമിൽ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്നത് നമുക്കിപ്പോൾ CBCT എന്ന് പറയാം. അത് 3D ത്രിമാന രീതിയിലുള്ള, അതായത് കോൺ ബീം CT എന്നാണ് പറയുക, CBCT എന്ന് പറയാം. അപ്പോൾ CBCT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് നമുക്ക് അസസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വായിലെ ക്യാൻസറിൻ്റെ തോത് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ ആകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് പൂർവാർബുദ അവസ്ഥകൾ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും തുടക്കത്തിൽ നമ്മുടെ നോർമലായിട്ടുള്ള സ്ക്രേപ്പിംഗ് പോലെയുള്ള മെത്തേഡുണ്ട്. അവിടുത്തെ ആ ഒരു ശ്ലേഷ്മ സ്തരം അല്ലെങ്കിൽ ആ മ്യൂക്കസ് മെംബ്രെയിൻ ആ ഭാഗം നമ്മൾ ചെറുതായിട്ട് ഉരച്ച് നോക്കുക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇനിഷ്യലിയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ബ്രഷ് ബയോപ്സി അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ തന്നെയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലൂ ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ വേൽസ്കോപ്പ് എന്നൊരു ടെക്നിക്കുണ്ട്, വേൽസ്കോപ്പ് വിസി ലൈറ്റ് പോലുള്ള ടെക്നോളജീസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ഒറാ ബ്ലൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഒറാ ബ്ലൂ എന്ന് പറഞ്ഞൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ കോശങ്ങൾ, നമുക്ക്

0: ത്തിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഡയഗ്നോഡ് എൻഡ് പോലെയുള്ള ഡിവൈസ് ഇത്തരത്തിൽ ഫ്ലൂറസെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു കടുകുമണിയുടെ വലിപ്പത്തിലാണ് ആദ്യം ദന്തക്ഷ അല്ലെങ്കിൽ പല്ലിലെ പോട് പ്രത്യക്ഷപ്പെടുക. അപ്പൊ ഇതിൽ എത്രയോ മുന്നോടിയായിട്ട് ചോക്കി വൈറ്റ് ലീഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസിപ്പിയൻ ലീഷൻ എന്ന് പറയും. അതായത് നമ്മൾ ചെറിയൊരു ചോക്ക് കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, സാധാരണ നമ്മൾ പറയും പല്ലിൽ ഇപ്പം നഖത്തിലൊക്കെ ചെറിയ വെള്ള വരകൾ വീഴുന്നത് പോലെ അത്ര പെട്ടെന്ന് നമുക്ക് പല്ല് തന്നെ വെള്ളനിറമായതുകൊണ്ട് അതിൽ പെട്ടെന്നൊരു ചെറിയൊരു വെള്ള വര വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഇൻസിപ്പിയൻ ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങളിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി വിസിബിൾ ആവണമെന്നില്ല. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ ഈ ഡയഗ്നോഡ് എൻഡ് പോലെയുള്ള ലേസർ ഫ്ലൂറസൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രകാശത്തിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്ക് നോർമലായിട്ട് ആരോഗ്യമുള്ള ഒരവസ്ഥയിൽ വരുന്ന ഈ ലൈറ്റിന്റെ നിറം ഒരു നിറത്തിലായിരിക്കും. അവിടെ പ്രധാനമായിട്ടും പച്ചയും മഞ്ഞയും പോലുള്ള പല നിറത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകളാണ് അവിടെ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ലൈറ്റിന്റെ ഫ്രീക്വൻസി അനുസരിച്ചുകൊണ്ട് നമുക്ക് ദന്തക്ഷയം നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ചില ഉപാധികളിൽ തന്നെ ഇപ്പോൾ NIR ടെക്നോളജി അല്ലെങ്കിൽ നിയർ ടെക്നോളജി എന്ന് പറയും, നിയർ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ്. അപ്പൊ ഇൻഫ്രാറെഡ് ലൈറ്റാണ് ഈ സെയിം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും വിട്ടുപോകുന്ന ഒന്നാണ് പ്രോക്സിമൽ കേരീസ് എന്ന് പറയുന്നത്. രണ്ട് പല്ലുകളുടെ ഇടയിൽ ഒരു ചെറിയ ദന്തക്ഷയം അല്ലെങ്കിൽ ഒരു പോട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ അഴുക്കൊക്കെ മൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ വിസിബിൾ ആവണമെന്നുള്ളൂ. അപ്പം തുടക്കത്തിൽ തന്നെ ഈ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പോടിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വളരെ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലോട്ടുള്ള ലെയറിലോട്ട് പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രോഗനിർണയത്തിനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ചികിത്സയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പുതിയ പ്രവണതകൾ വന്നിട്ടുണ്ട്. നമുക്ക് തീർത്തും ഈ പറഞ്ഞ പേടിയില്ലാതെ തന്നെ വളരെ ഹീലിംഗ് ഫാസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ അവസാനത്തെ അണപ്പല്ല് നീക്കം ചെയ്യണമെങ്കിൽ, വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പീസോ സർജറി പോലെയുള്ള ടെക്നോളജികളുണ്ട്. പീസോ സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് കട്ടിംഗ് ആണ്. പലർക്കും ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരാനുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഡെന്റിസ്റ്റും ആയുധം വെച്ചുള്ള കളിയാന്നൊക്കെ പറയാം. അതായത് നമ്മളൊരു രോഗി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ കവിളുണ്ട്, മറ്റേ സൈഡിൽ നാക്കുണ്ട്. അപ്പൊ ഇതിന്റെ ചുറ്റുമുള്ള ഒരു ക്ലോസ് സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വളരെ സ്പീഡിൽ ചലിക്കുന്ന ഡ്രില്ല് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നാക്കിനോ അല്ലെങ്കിൽ ചുണ്ടിനോ കവിളിനോ ഒരു മുറിവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പീസോ സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഹാർട്ട് ഇഷ്യൂവിനെ മാത്രമേ സെൻസ് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ എല്ലിനെയും പല്ലിനെയും മാത്രമേ പീസോ ഇലക്ട്രിക് ഉപകരണം സെൻസ് ചെയ്യുകയുള്ളൂ. അത് മൃദുവായിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോശങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ, സോഫ്റ്റ് ടിഷ്യൂ തട്ടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ അവിടെ ഇഞ്ചുറി ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് നമുക്ക് അതിന്റെ ഒരു പോസ്റ്റ് സർജിക്കലായിട്ടുള്ള ഹീലിംഗ്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആ ഒരു ഹീലിംഗും വളരെ നന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ലേസറാണ്. ലേസർ നമുക്ക് അത്രത്തോളം നൂതനമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് തന്നെ നമ്മൾ ലേസർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് പല്ലുകൾ വെളുപ്പിക്കാനായിട്ട് ഡെന്റൽ ക്ലീനിങ് പറയുമ്പോഴത്തേക്കും ഒരു സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയിലെ ഒരു ഡ്രോബാക്ക് ആണ് പല്ലുകൾക്ക് വല്ലാതൊരു പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ 24-ക്യാരറ്റ് ഗോൾഡ് ബ്ലീച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡിന്റെ നമ്മുടെ സ്വർണത്തിന്റെ തന്നെ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് തീർത്തും പുളിപ്പില്ലാത്ത രീതിയിൽ ലേസർ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള 24-ക്യാരറ്റ് ഗോൾഡ് നാനോ ബ്ലീച്ചിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പല്ലുകൾക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള വെളുത്ത നിറം നൽകാനായിട്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ടെക്നോളജീസും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ചികിത്സയിലാണെന്നുണ്ടെങ്കിലും രോഗനിർണയത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പുത്തൻ സാങ്കേതിക വിദ്യ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, ദന്ത ചികിത്സയിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഫലപ്രദമാണ്?
0: തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും, നമ്മുടെ ഏത് മേഖലയിൽ നോക്കിയാലും പലർക്കും ആശങ്ക ഉളവാക്കുന്നതും എന്നാൽ അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നു വരവെന്ന് പറയുന്നത്. ഇപ്പൊ ഡെന്റൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ചില കേസുകളിൽ AI നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ രോഗികളുടെ രോഗനിർണയത്തിന് നമ്മളൊരു AI സ്ക്രീനിങ് റോബോട്ട് എന്നുള്ളൊരു ഒരു ഉപാധി ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇനിഷ്യൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 3 ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആദ്യം പല്ലുകൾ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾ മുന്നോട്ട് വെച്ചിട്ട് ഒന്ന് കടുപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം, പിന്നെ നമ്മുടെ വായ തുറന്നിട്ട് നമ്മുടെ മേൽത്താടിയിൽ അല്ലെങ്കിൽ അണ്ണാക്കും മേൽത്താടിയിലെ പല്ലുകളും കിട്ടുന്ന രീതിയിലുള്ള 2-ാമത്തെ ചിത്രം, പിന്നെ നാക്ക് അല്പം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കീഴ്ത്താടിയിലെ പല്ലുകളും നമ്മുടെ ഫ്ലോർ ഓഫ് ദ മൗത്തും കിട്ടുന്ന രീതിയിലുള്ള മൂന്നാമത്തെ ചിത്രം. ഈ മൂന്ന് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പല്ലിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെ

0: അവിടെ കേടുകളുള്ളത്, എവിടെയൊക്കെയാണ് അവിടെ നമ്മൾ പിറ്റ് ആൻഡ് ഫിഷർ കേരിയസ് എന്ന് പറയും, ചെറിയ രീതിയിലുള്ള കുണ്ടും കുഴിയും കാണുന്നത്. അപ്പൊ നമുക്ക് ചെറിയ കേസുകളിൽ അത് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പൊ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, പല്ലിന് എവിടെയെങ്കിലും തേയ്മാനം ഉണ്ടോ, അട്രീഷൻ ഉണ്ടോ, അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു വാട്സാപ്പ് സന്ദേശമായിട്ട്, ഒരു PDF ആയിട്ട് ആ രോഗിയുടെ തന്നെ നമ്പറിലേക്ക്, ആ പേഴ്സണൽ നമ്പറിലേക്ക് തന്നെ നമുക്ക് അയക്കാൻ പറ്റും. ഇതൊരു റെഡി റെക്കണർ ആയിട്ട് നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാം. അപ്പൊ അതൊരു ഒരു സ്ക്രീനിങ് ടൂളാണ്, ഒരു എഡ്യൂക്കേറ്റീവ് ടൂളും ആണ്. അതിൽ തന്നെ നമുക്കൊരു പ്രോഗ്രഷനും കൂടി കാണിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ കൂടി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. പ്രോഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ ഉള്ള ഒരു രോഗം നിങ്ങൾ ചികിത്സിക്കാതെ വെച്ചു കഴിഞ്ഞാൽ ഇത് അടുത്ത 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കും, ഇത് എത്രത്തോളം മാരകമായി മാറാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് കൂടി അനിമേഷൻ സാങ്കേതിക വിദ്യ യൂസ് ചെയ്തിട്ട് ഈ AI ഉപയോഗിച്ചിട്ട് നമുക്കിത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ പേഷ്യൻസിന് നമ്മൾ എപ്പോഴും നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എഫക്റ്റീവ് ആണ്. നമ്മൾ ഓഡിയോ വിഷ്വലായിട്ട് ഒരു കാര്യം കാഴ്ച അല്ലെങ്കിൽ കേൾവി കൂടി കുറച്ചുകൂടി ഒരു ഇമ്പ്രസീവ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അവരുടെ മനസ്സിൽ കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പേഷ്യൻസിന്റെ ഡേറ്റ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ CBCT നേരത്തെ പറഞ്ഞ പോലെയുള്ള CT ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ OPG ആണെങ്കിൽ എക്സ്റേ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ AIയുടെ കടന്നു വരവ് സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ചെറിയ തോതിൽ ഡെന്റൽ ഏരിയയിൽ റോബോട്ടിക് സർജറി കടന്നു വരുന്നുണ്ട്. അപ്പോൾ റോബോട്ടിക് സർജറിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കാനും ഒക്കെ നമുക്ക് AIയുടെ ഒരു എന്താണ് പറയുക, കടന്നു വരവ് അത്രത്തോളം സഹായമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു വിമുഖത കാണിക്കാതെ ഈ ടെക്നോളജി സ്വായത്തമാക്കാനും അതുവഴി നമുക്ക് അതിനെ എങ്ങനെ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള പ്രാക്ടീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിനെ നമ്മുടെ ഒരു അഡ്ജങ്കീവ് ടൂളായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു ദോഷമായിട്ടുള്ള സംഗതിയല്ല. തീർച്ചയായിട്ടും നമ്മൾ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ പ്രാക്ടീസ് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാർ, അതുപോലെ തന്നെ പല്ലിൽ കമ്പിയിടുന്നതിന് പകരം ക്ലിയർ അലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്?
0: ക്ലിയർ അലൈനേഴ്സ് അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ട്രേകളെയാണ് നമ്മൾ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 അഡ്വാൻറ്റേജസ് ആണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ ചികിത്സാ സമയം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ സാധാരണ കമ്പിയിടുന്ന ഒരു പേഷ്യന്റിനെ ചിലപ്പോൾ 18 മുതൽ 24 മാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അതിന്റെ 3-ൽ 1 സമയം മതിയാകും എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചിരിക്കുമ്പോഴൊക്കെ ഇത് ഒരു അഭംഗി ഉണ്ടാക്കുന്നില്ല. അപ്പൊ പല ആൾക്കാർക്കും ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഈ മുത്തുകളൊക്കെ ധരിക്കുന്നത് ഒരു അഭംഗി ഉണ്ടാക്കുന്നു. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് ഈ അലൈനസ് ഉപയോഗിച്ചുള്ള ചികിത്സ. മൂന്നാമത്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നില്ല. നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ആൾക്കാർക്കറിയാം, നമ്മുടെ ഒരു മെയിനായിട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വസ്തുക്കൾ, ഇപ്പോൾ എല്ല് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കപ്പലണ്ടി മിഠായി പോലെയുള്ള, അല്ലെങ്കിൽ എല്ലുണ്ട പോലെയുള്ള സാധനം, മുറുക്ക് പോലെ, നമ്മുടെ സ്നാക്സ് ഐറ്റംസോ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അലൈനാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അലൈനാസ് പേഷ്യൻ്റ് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ പേഷ്യൻ്റ് അത് മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വായും അലൈനാസും കൃത്യമായിട്ട് കഴുകിയിട്ട് തിരിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ഇത് ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുന്നത്, ഒന്ന് ഡ്രോബാക്ക് എന്നല്ല, അതിൻ്റെ ഒരു കോൺസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോസ്റ്റിന്റെ ഫാക്ടർ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ബ്രേസസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ളൊരു ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20,000 മുതൽ 40,000 നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അലൈനാസ് തുടങ്ങുമ്പോഴത്തേക്ക്, അത് ഇന്ത്യൻ അലൈനാസ് ആണെങ്കിൽ 60,000 തുടങ്ങിയിട്ട്, അത് നമ്മുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അലൈനാസ് ആണെങ്കിൽ 1 ലക്ഷത്തിൽ മേളിലുള്ള ഏറ്റവും അഡ്വാൻസ് കേസുകളിൽ 3 ലക്ഷം വരെയുള്ള കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു 10 ഇരട്ടിയോളം ബ്രേസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ കാണപ്പെടാറുണ്ട്. അതായത് കമ്പിയുടെ കാലം കഴിഞ്ഞു, ഇനി അലൈനാസ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് 100% ശരിയല്ല. കാരണം ചില സങ്കീർണമായിട്ടുള്ള പേഷ്യൻസിലെ കേസുകളിൽ, ഇപ്പോഴും ചില കേസുകളിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ബ്രേസസ് അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള കമ്പി ഇടുമ്പോൾ തന്നെ ആയിരിക്കും. അതിൽ തന്നെ ആ ബ്രേസസ് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ധരിക്കാനായിട്ട് കുറച്ചുകൂടി സുഗമമായിട്ടുള്ള, എന്നാൽ സാധാരണ ബ്രേസസിന്റെയും അലൈനസിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ടൈമിൽ ബ്രേസസിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്, ആ ബ്രേസസ് തന്നെയാണ് നോർമലി ഉള്ള കൺവെൻഷൻ ആയിട്ടുള്ള ബ്രേസിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിയും. എന്നാൽ അലൈനസിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഏതാണ്ട് 1 വർഷം കൊണ്ടൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സെൽഫ് ലൈഗേറ്റിംഗ് ബ്രേസസും ഒന്ന് നിലവിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്ലിയർ അലൈനസ് ഒരു നല്ലൊരു ഉപാധി തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കേസ് സെലക്ഷൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസിന് ബ്രേസസ് തന്നെ ആവശ്യമുള്ളൊരു കേസിന് ചിലപ്പോൾ ക്ലിയർ അലൈനർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 100% റിസൾട്ട് തരണമെന്നില്ല. അപ്പൊ രണ്ട്

0: നമുക്ക് ആവശ്യമുണ്ട്. കൃത്യമായിട്ടുള്ള കേസുകൾ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമുക്ക് വിചാരിച്ച റിസൾട്ട് തരുന്ന ടെക്നോളജി തന്നെയാണ്.
1: ദന്ത ചികിത്സാ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9.

തിരൈപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. തിരൈപ്പൂക്കളിൽ ഈ ഗാനം എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ, ഹരിഹരനും മഹേശ്വരിയും പാടിയത്. ചിത്രം മുതൽവൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: തിരയിപ്പുകളിൽ ഇനി ഇളയരാജയും എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് പി ശൈലജയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. ഇളയരാജയുടെ തന്നെ സംഗീതത്തിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. വാലിയുടെ രചനയും പുതുമാപ്പിളയ്ക്ക് എന്ന് തുടങ്ങുന്ന ഈ പാട്ട് അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്.

എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ എസ് പി ബിയും ടി കെ കലയും പാടിയ പാട്ടാണ് ഇനി ഡ്യുവറ്റ് എന്ന ചിത്രത്തിലെ ഈ പാട്ട്. വരികൾ എഴുതിയിരിക്കുന്നത് വൈരമുത്തു.

വൈരമുത്തുവിന്റെ വരികൾക്ക് ദേവയുടെ സംഗീതം ഹരണിയും സംഘവും പാടിയ തമിഴ് ഗാനമാണ് മേഘം കരക്കത്. ചിത്രം ഖുഷി.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഋതം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇനി ഉണ്ണികൃഷ്ണനും കവിതാ സുബ്രഹ്മണ്യവും പാടിയത്. ഗാനമൊരുക്കിയത് വൈരമുത്തുവും എ ആർ റഹ്മാനും.

വൈരമുത്തുവിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ചിത്രം കർണ, മലരേ മൗനമാ.

ശ്രോതാക്കളെ, ഇന്നത്തെ തിരൈപ്പൂക്കൾ പൂർണ്ണമാകുന്നത് ഈ ഒരു പാട്ടോടുകൂടിയാണ്. റോജ എന്ന ചിത്രത്തിലെ പുതുവെള്ളൈ മഴ എന്ന പാട്ട് നമുക്ക് വേണ്ടി പാടിത്തന്നത് ഉണ്ണിമേനോനും സുജാതയും ചേർന്നാണ്. വൈരമുത്തുവിൻ്റെ വരികളാണ്, എ ആർ റഹ്മാൻ്റെ സംഗീതവും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജന ബില്ല് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്സ് നൈറ്റ് കേരളം ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രി സ്റ്റോക്ക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്റ്റർ പുതുക്കണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. ഉച്ചഭക്ഷണ വിതരണത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് പരാതി വന്ന തിരുവനന്തപുരം പോത്തൻകോട് സ്കൂളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പരിശോധന നടത്തി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി എഫ് എമ്മിന്റെ സായാഹ്ന അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾക്കുള്ള സമയമാണ്. സീനിയേഴ്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബെന്നി ദയാൽ, ലക്ഷ്മി എന്നിവർ പാടിയ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അനിൽ പനച്ചൂരാൻ, സംഗീതം പകർന്നത് അൽഫോൺസ്.

0: ഇന്റർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ
3: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം ഫോൺ
4: 8590179986
5: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ ആൻഡ് കാലിക്കട്ട്
7: സന്തോഷ് വർമ്മ രചിച്ച് ഗോവിന്ദ് വസന്ത ഈണം പകർന്ന് ക്രിസ്റ്റ്യൻ ജോസ് ദിവ്യ എസ് നായർ എന്നിവർ പാടിയ ഗാനം ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

0: വീട്ടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി ആര്യശാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി 1983 എന്ന ചിത്രത്തിലെ ഗാനമാണ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഗോപി സുന്ദർ. ഈ ഗാനം ആലപിച്ചത് നിവാസ്, ഗോപി സുന്ദർ എന്നിവർ ചേർന്ന്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: റോബിൻഹുഡ് എന്ന ചിത്രത്തിന് വേണ്ടി ബിന്നി ദയാലും സംഘവും പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, സംഗീതം പകർന്നിരിക്കുന്നത് M. ജയചന്ദ്രൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
2: കുക്ക്വെയർസ്, പൂജാർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: കൊല്ലത്ത് കൊല്ലൊന്നായി,
4: എന്തായാലും KK ചേട്ടന്റെ വരവ് പൊടിച്ചു.
5: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
6: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1,000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
5: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും 1 സ്വർണ്ണമോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
6: ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, RP മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
7: പുതിയ മുഖം ഈ ചിത്രത്തിന് വേണ്ടി KK ശിൽപറാവു എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, ദീപക് ദേവ് സംഗീതം പകർന്നത്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: മനു മഞ്ജുത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം. കേൾക്കാം വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ചിത്രം ആൻ മരിയ കലിപ്പിലാണ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6-2 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം.
1: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടംഘട്ടമായി നടപ്പിൽ

0: ആക്കിയിട്ടുണ്ടെങ്കിൽ
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
5: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
6: ജോനാസ്ബർഗിൽ നിന്ന് പ്ലേഗ് തീരെ അകറ്റുവാനുള്ള ഒരു പദ്ധതി മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ചു. അത് ഉടനെ നടപ്പാക്കുവാനും തീർച്ചപ്പെടുത്തി. ജോനാസ്ബർഗ് പട്ടണത്തിൽ നിന്ന് 13 നാഴിക അകലെ തുറന്ന കൂടാരങ്ങളടിച്ച് അവിടെ ഇന്ത്യക്കാരെ മാറ്റിപ്പാർപ്പിക്കുവാൻ തുടങ്ങി. വളരെ വിഷമമേറിയ ഒരു ഏർപ്പാടായിരുന്നു അത്. അങ്ങോട്ട് പോകുവാൻ ഇന്ത്യക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും ഗാന്ധിയുടെ ഉപദേശത്തിന് വഴിപ്പെട്ട് അവർ പോയി. അവരിൽ പലരും തങ്ങളുടെ സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചിടുകയായിരുന്നു പതിവ്. പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ഓരോ നാണയവും മരുന്നുകൊണ്ട് കഴുകി വെടുപ്പാക്കിയതിന് ശേഷമാണ് അവർ അത് സ്വീകരിച്ചത്. ചെമ്പ് നാണയങ്ങളും വെള്ളി നാണയങ്ങളുമായി 60,000 പവനോളം ബാങ്കിൽ നിക്ഷേപിച്ചു. ഈ സംഖ്യ അനേകം പേരുടെ ദീർഘകാലത്തെ സമ്പാദ്യമായിരുന്നു. കൂടാരങ്ങളിൽ പാർക്കുവാൻ ആദ്യം അവർ വിസമ്മതിച്ചു. എങ്കിലും കുറേ ദിവസം അവിടെ പാർത്തപ്പോൾ അവർ ആ പുതിയ ജീവിതം ഇഷ്ടപ്പെട്ടു. ദിവസേന അവിടെ ചെന്ന് അവരുടെ ആവശ്യങ്ങളെയും സൗകര്യങ്ങളെയും പറ്റി അന്വേഷിച്ചറിയുക ഗാന്ധിയുടെ പതിവായിരുന്നു. ഗാന്ധിയുടെ ഈ സേവനം ഇന്ത്യക്കാർ മാത്രമല്ല വെള്ളക്കാരും പ്രശംസിക്കുവാൻ തുടങ്ങി. അപരിഷ്കൃതരായ കൂലികൾ എന്ന നിലയിലാണ് തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാർ ഇന്ത്യക്കാരെ കരുതി വന്നിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇത്തരം മഹത്തായ ആദർശങ്ങളോടും സേവന തൽപരതയോടും കൂടിയ ഒരാളുണ്ടെന്ന് കണ്ടതിൽ അവർക്ക് അതിയായ ആശ്ചര്യമുണ്ടായി. ഗാന്ധിയോട് ആത്മാർത്ഥമായ ബഹുമാനം അവരിൽ വളർന്നു. ഗാന്ധി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് പോളക്കുമായി പരിചയപ്പെടുന്നതിന് അവസരമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുവല്ലോ. ഒരു ദിവസം പതിവ് പോലെ സസ്യഭക്ഷണശാലയിൽ ഗാന്ധി പോയിരുന്നപ്പോൾ പോളക്കും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗാന്ധി ഇരുന്ന സ്ഥലത്തേക്ക് വന്ന് തനിക്ക് ഗാന്ധിയുമായി പരിചയപ്പെടുവാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഗാന്ധി അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെയാണ് അവരുടെ പരിചയം ആരംഭിച്ചത്. സംഭാഷണം മധ്യേ പല കാര്യങ്ങളിലും പോളക്കുമായി അഭിപ്രായ ഐക്യം തനിക്കുണ്ടെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഇന്ത്യൻ ഒപ്പീനിയന്റെ സ്ഥിതിയെപ്പറ്റി ഡർബനിൽ നിന്ന് വെസ്റ്റിന്റെ ഒരു കത്ത് ഗാന്ധിക്ക് ലഭിച്ചത്. കത്തിൽ പത്രത്തിന്റെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അല്പം ഉത്കണ്ഠയുണ്ടെന്ന് ഗാന്ധിയെ അദ്ദേഹം അറിയിച്ചിരുന്നു. കത്ത് കണ്ടപ്പോൾ ഡർബനിൽ പോയി കാര്യങ്ങൾ ശരിപ്പെടുത്തുവാൻ വെസ്റ്റിനെ സഹായിക്കേണ്ടതുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നി. അതിനായി അവിടേക്ക് പുറപ്പെട്ടു. ഗാന്ധിയെ യാത്രയാക്കുവാൻ പോളക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. യാത്രയിൽ വായിക്കുവാനായി ഗാന്ധിക്ക് അദ്ദേഹം റസ്കിൻ എഴുതിയ അൻടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം കൊടുത്തു.
3: ഗാന്ധി സ്മൃതി, ആഖ്യാനം N.J. ജോഷിലാൽ.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി വി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563231, 9495563231.

0: ഓർക്കുക, കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
4: ഓ, വല്ലാത്ത ബ്ലോക്ക് തന്നെ. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയപ്പോ എന്തൊരു സമാധാനം അല്ലേ.
5: അതെ അതെ, നീ ആ FM ഒന്ന് ഓണാക്ക്.
6: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗായകമാർ ചിത്രയും ഗായത്രിയും, ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, രചന കൈതബ്രം, സംഗീതം ഇളയരാജ.
5: നീ വഴിയിൽ എവിടെയെങ്കിലും ഇളനീർ കിട്ടുകയാണെങ്കിൽ നിർത്തണേ, നല്ല ക്ഷീണം.
4: ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു, നല്ല ക്ഷീണം. നോക്കാം.

0: പക്ഷെ അത് ചൂടല്ലേ, ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും ചൂടിനൊരു കുറവില്ല.
1: ആ അതെ അതെ, ഭയങ്കര ചൂട് തന്നെ. ചേട്ടാ രണ്ടളനീര് നല്ല മധുരമുള്ളത് നോക്കി എടുക്കണേ.
2: ആ ശരി സാറേ. ദേ സാറേ കരിക്ക് സ്ട്രോ അതിലുണ്ട് സാറേ.
1: ആ ഓക്കെ ഞാൻ എടുത്തോളാം.
2: ചേച്ചി ഇതാ ചേച്ചിയുടെ കരിക്ക്.
1: നല്ല മധുരമുള്ള കരിക്കും വെള്ളമല്ലേ ചേച്ചി.
0: ആ അതെ അതെ. ഡാ നീ അവിടെ നോക്കിയേ, എന്തോരം കരിക്കും തൊണ്ടുകൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു.
2: എന്ത് ചെയ്യാനാ, ഈ കരിക്ക് വെട്ടിക്കഴിഞ്ഞാ പിന്നെ ഇത് ഇവിടെ തന്നെ കിടക്കും. ഇത് വിടന്നെടുത്ത് മാറ്റാൻ പെടുന്ന പാട് ഒന്നും പറയണ്ട. 4 സെന്റ് പുരയിടം മാത്രമുള്ള ഞാനിത് എവിടെ കൊണ്ടിടാനാ.
1: ചേട്ടാ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ കരിക്കും തൊണ്ടിനെ നല്ല ജൈവവളമാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ചൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനാ പോകുന്നത്. ചേട്ടൻ വരുന്നോ?
2: വരണമെന്ന് ആഗ്രഹമുണ്ട്. 2 മിനിറ്റ് നിൽക്കാവോ? ദേ ആ കാണുന്നതാ എന്റെ വീട്. മോനെ ഒന്ന് വിളിച്ചേൽപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി, ഞാൻ ഇപ്പൊ എത്താം.
1: ആ എന്നാ ചേട്ടൻ റെഡി ആയിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം.
2: ചേട്ടനെത്തി, നമുക്ക് പോവാം.

0: ആ നമ്മൾ എത്തിയട്ടോ, ഇറങ്ങിക്കോ.
1: ആ ദാ ഇറങ്ങി. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ കാര്യം, ഇനി ഈ കരിക്കും കൊണ്ട് കുന്നുകൂടി കിടന്നുള്ള ബുദ്ധിമുട്ട് അങ്ങ് മാറി കിട്ടുമല്ലോ.
2: ക്ലാസ് തുടങ്ങാറായെന്നാ തോന്നുന്നേ, നമുക്ക് പെട്ടെന്ന് പോവാം.
3: ശ്രദ്ധിക്കുക, ഉടനെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാബിയുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് അറിയിക്കുകയാണ്.
4: എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം, കരിക്കിൻ തൊണ്ടിനെ എങ്ങനെ നല്ല ഒരു ജൈവവളമാക്കാം, അതുപോലെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ്. നമുക്കറിയാം,

കൂടുതൽ സജീവമാകുന്നുണ്ട്. കരിക്കിൻ്റെ മൊത്തം ഭാരത്തിൻ്റെ 65% തൊണ്ടിൻ്റെ ഭാരം. അതിനാൽ കരിക്കിൻ്റെ ഉപയോഗം കൂടുന്നതോടെ ജൈവമാലിന്യമായി കൂടുതൽ അളവിൽ തൊണ്ടും നിക്ഷേപിക്കപ്പെടുന്നു. ജൈവ വസ്തുക്കളുടെ വിഘടനത്തിന് കാലതാമസം വരുത്തുന്ന ഒരു ഘടകമാണ് ലിഗ്നിൻ. കരിക്കിൻ തൊണ്ടിൽ ലിഗ്നിൻ കൂടുതലായി ഉണ്ട്. അതിനാൽ കരിക്കിൻ തൊണ്ട് വിഘടിച്ച് മണ്ണിൽ ചേരാൻ കൂടുതൽ സമയം ആവശ്യമാണ്. ഇത് മറ്റ് പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളിൽ വെള്ളം കെട്ടി നിൽക്കും. ഈ വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. തന്മൂലം പകർച്ചവ്യാധികൾ കൂടുതലാകും. ഇത് പൊതുജനാരോഗ്യത്തിന് തന്നെ ദോഷം ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നഗരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കരിക്കിൻ തൊണ്ടുകളെ കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ വിപത്തുകൾ പലതാണ്. അതിനാൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് നഗരപ്രദേശങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളുടെ ശാസ്ത്രീയമായ സംസ്കരണം. എന്നാൽ മാലിന്യമെന്ന് നമ്മൾ കരുതുന്ന കരിക്കിൻ തൊണ്ട് കൃത്യമായി സംസ്കരിക്കാനായാൽ അവയിൽ നിന്ന് മികച്ച ജൈവവളവും നടീൽ മിശ്രിതവുമൊക്കെ ഉൽപ്പാദിപ്പിക്കാനാകും. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കരിക്കിൻ തൊണ്ട് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും തൊണ്ടിൽ നിന്ന് ഗുണമേന്മയുള്ള ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിനും കൂടാതെ സസ്യങ്ങൾക്കുള്ള വളർച്ചാ മാധ്യമമായ നടീൽ മിശ്രിതം അഥവാ പോട്ടിംഗ് മീഡിയയുടെ ഘടകമായി കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള ഗവേഷണ പഠനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നടത്തുകയുണ്ടായി. സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിലാണ് ഈ രണ്ട് പഠനങ്ങളും നടന്നത്. 2023-25 കാലഘട്ടത്തിൽ നടന്ന ആദ്യ പരീക്ഷണത്തിൽ കരിക്കിൻ തൊണ്ട് ഉപയോഗിച്ച് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിലുള്ള സാങ്കേതിക വിദ്യ ചിട്ടപ്പെടുത്തി. ഇതിനായി പലതരം കമ്പോസ്റ്റിംഗ് രീതികൾ പരീക്ഷിച്ചു. മെഷീൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച കരിക്കിൻ തൊണ്ടിനൊപ്പം ജൈവ വസ്തുക്കളായ കോഴിക്കാരം, ചാണകം, കുമ്മായം, റോക്ക് ഫോസ്ഫേറ്റ് എന്നിവയും ട്രൈക്കോഡെർമ ആസ്പെരലം എന്ന മിത്ര ജീവാണു മിശ്രിതവും അനുയോജ്യമായ അളവുകളിൽ ചേർത്ത് കൊടുത്തുള്ള കമ്പോസ്റ്റിംഗ് രീതിയാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തി. ഈ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ 2 മാസത്തിനുള്ളിൽ തന്നെ ഗുണമേന്മയുള്ള കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് തയ്യാറായി. കമ്പോസ്റ്റിന്റെ CN റേഷ്യോ അഥവാ കാർബൺ നൈട്രജൻ അനുപാതം 14 എന്ന നിലയിൽ ഏറെ അനുകൂലമായിരുന്നു. കൂടാതെ സസ്യപോഷണത്തിന് പ്രയോജനമാകും വിധം സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടവുമായിരുന്നു. ഈ കമ്പോസ്റ്റ് പ്രധാന സസ്യമൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവയിൽ മികച്ചു നിന്നു. കൂടാതെ സൂക്ഷ്മമൂലകങ്ങൾ ഇരുമ്പ്, സിങ്ക്, കോപ്പർ എന്നിവയും ഈ കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റിൽ നല്ല അളവിൽ ഉണ്ടായിരുന്നു. സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും കമ്പോസ്റ്റിന്റെ മറ്റൊരു ഗുണമേന്മ സൂചികയായ ഡീഹൈഡ്രജനേസ് എൻസൈമിന്റെ ഉയർന്ന അളവും ഇത്തരം കമ്പോസ്റ്റിൽ കണ്ടെത്തി. പച്ചക്കറി വിളയായ ചീരയിൽ ഈ കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ജൈവവളമായി ഉപയോഗിച്ചപ്പോൾ ഉയർന്ന വിളവും ഗുണമേന്മയും ലഭിച്ചു. തുടർന്ന് 2024-26 കാലഘട്ടത്തിൽ നടത്തിയ രണ്ടാമത്തെ പരീക്ഷണത്തിൽ സസ്യങ്ങൾക്കുള്ള മികച്ച നടീൽ മിശ്രിതം തയ്യാറാക്കാൻ കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കി. ആദ്യ പഠനത്തിലെ തന്നെ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ, അതായത് വിഘടിപ്പിച്ച കരിക്കിൻ തൊണ്ടിൽ ജൈവവളങ്ങൾ, ജീവാണു മിശ്രിതം, കുമ്മായം എന്നിവ ചേർത്ത് കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് തയ്യാറാക്കി. തുടർന്ന് നടീൽ മിശ്രിതത്തിൽ ചാണകപ്പൊടിക്ക് പകരമായി കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗിച്ചാലുള്ള ഗുണഫലങ്ങൾ പഠിച്ചു. നമുക്കറിയാം, സാധാരണ രീതിയിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിച്ചാണ് നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത്. എന്നാൽ മണ്ണ്, മണൽ തുടങ്ങിയ ഘടകങ്ങൾക്ക് ലഭ്യതക്കുറവുണ്ട്. അതിനാൽ മണ്ണിൻ്റെയും മണലിൻ്റെയും അളവ് കുറച്ചുകൊണ്ടും അല്ലെങ്കിൽ മണൽ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടും വ്യത്യസ്ത അളവുകളിൽ കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്താണ് നടീൽ മിശ്രിതങ്ങൾ തയ്യാറാക്കിയത്. പഠനഫലമായി മണ്ണ്, മണ്ണിര കമ്പോസ്റ്റ്, കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന നടീൽ മിശ്രിതം ഏറ്റവും മികച്ചതാണെന്ന് കണ്ടെത്തി. ഈ മിശ്രിതത്തിൽ കൃഷി ചെയ്ത തക്കാളിക്ക് നല്ല വിളവ് കിട്ടി. കൂടാതെ തക്കാളിക്ക് ശേഷം വളമൊന്നും നൽകാതെ തന്നെ ചീര കൂടി വളർത്തിയെടുക്കാനും മെച്ചപ്പെട്ട വിളവ് ഉൽപ്പാദനം ലഭ്യമാക്കാനും സാധിച്ചു. മണ്ണ്, മണൽ എന്നീ ഘടകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിനാൽ കരിക്കിൻ കമ്പോസ്റ്റ് അധിഷ്ഠിത നടീൽ മിശ്രിതത്തിന് ഭാരം കുറവാണ്. അതിനാൽ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ ടെറസ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ടെറസ് കൃഷിക്കായി ഭാരക്കുറവുള്ള നടീൽ മാധ്യമങ്ങൾ ആവശ്യമായി വരുന്ന നഗര കർഷകർക്ക് ഈ മിശ്രിതം ഏറെ ഉപയോഗപ്രദമാണ്.

0: നഗരങ്ങളിൽ പുറന്തള്ളപ്പെടുന്ന കരിക്കിൻ തൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ മൂല്യവർദ്ധനം നടത്താമെന്നും അത് നഗര കർഷകർക്ക് ജൈവവളമായും നടീർ മിശ്രിതമായുമൊക്കെ ഉപയോഗപ്പെടുത്താമെന്നും വെള്ളായണി കാർഷിക കോളേജിലെ ഈ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു.
1: കരിക്കിൻ തൊണ്ടിനെ എങ്ങനെ നല്ലൊരു ജൈവവളമാക്കാം, അതുപോലെ തന്നെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നിങ്ങളെല്ലാവരും ഇതുവരെ കേട്ടത്. ഏറെ ഉപകാരപ്രദമായ ഈ ക്ലാസ് നയിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാബി. നാം പാഴാക്കി കളയുന്ന കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റായി നമുക്ക് ഇനി മുതൽ കൃഷിയിടത്തിൽ ഉപയോഗിക്കാം, നല്ലൊരു വളമായി അത് മാറും. ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവരും ഇനി മുതൽ കരിക്കിൻ തൊണ്ട് പാഴാക്കാതെ കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കണം എന്നുകൂടി അറിയിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായി രാഷ്ട്രപതി.

ദ്രൗപദി മുർമു. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജന ബില്ല് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്ന് മുഖ്യമന്ത്രി. ആധാർ കാർഡിൽ 5-15 വയസ്സുകളിലെ നിർബന്ധിത ബയോമെട്രിക് സൌജന്യമായി പുതുക്കുന്നതിന് 2027 സെപ്റ്റംബർ വരെ അവസരം. ആധാർ ആപ്പിലൂടെ സൌജന്യമായി ഡിസംബർ 31 വരെ ജനങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് സർക്കാർ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 6 ആഴ്ചയ്ക്കകം തുക നൽകണം. പിന്നീട് ഈ തുക ഉത്തരവാദികളായ SIയിൽ നിന്നും 4 പോലീസുകാരിൽ നിന്നുമായി സർക്കാരിന് തിരിച്ചുപിടിക്കാമെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ സർക്കാരിന്റെ അനുമതി ലഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിർദ്ദേശങ്ങൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കി. കുട്ടികളുടെ വിഷയങ്ങളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് വെബ്സൈറ്റിലുള്ളത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും. അർജോസ് പ്രകാശുമായ അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നവരാത്രി സംഗീതോത്സവം 2026 രണ്ടാം ദിവസം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് രാധിക കണ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിലേയാർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഘടം. മുഖ്യകൃതി പാഹിമാം ശ്രീ വാഗീശ്വരി, രാഗം കല്യാണി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, രാജ് പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ചത്. 11:05 വിവിദ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. ചെമ്പനും ചാക്കോ എഴുതിയ നെല്ല് എന്ന കവിത, ആലാപനം അനഘശ്രീ. ഉദയഗീതം എസ് പ്രേമ, കെ വി നാരായണസ്വാമി എന്നിവർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും, ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം. 7:15 ആയുരാരോഗ്യം, തൊഴിൽ ദർശനം. 7:55 കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 170 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 അക്ഷരച്ചപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം. കുട്ടികളിലെ വയറുവേദനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരിയിൽ, സംരംഭകയാവുമ്പോൾ അറിയേണ്ട നിയമങ്ങൾ, അഡ്വക്കേറ്റ് രമ്യ ആർ നായർ സംസാരിക്കുന്നു. തുടർന്ന് രുചിക്കൂട്ട്, ഇതേ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 12:50 2:30 4:00 5:00 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:02 വല്ലത്ത് ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:02 ഫീച്ചർ, പ്രതീക്ഷകളുടെ തീരത്ത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ നാൾ

വഴികൾ, രചന അഖിൽ വി മൂർത്തി. 2:45 തിരയിപ്പൂക്കൾ, 3 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം, ഇതിൽ അരുവിക്കര ഡാം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥയിൽ കാരൂർ എഴുതിയ കഥ മേൽവിലാസം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നവരാത്രി സംഗീതോത്സവം 2026 മൂന്നാം ദിവസം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര രതീഷ് മുഖർശംഖ്. മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ജയശ്രീ കുറുശ്ശേരി അവതരിപ്പിച്ചത് 11:00 മുതൽ വിവിധ ഭാരതീയറിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C, കുറഞ്ഞ താപനില 24.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 24°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ആനന്ദപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭ്രമരം എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ ആലപിച്ച ഗാനം. അനിൽ പനച്ചൂരാൻ രചിച്ച മോഹൻ സിത്താര സംഗീതം പകർന്നിരിക്കുന്നു.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ASIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
5: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
4: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
6: വിജയ് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. രചന സിജു തുറവൂർ, സംഗീതം ദേവി ശ്രീപ്രസാദ്. ചിത്രം ആര്യ 2.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടരും.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ശ്രീകുമാരൻ തമ്പി രചിച്ച് സംഗീതം പകർന്ന ഗാനമാണ് സന്ധ്യാഗീതത്തിലാദ്യം യേശുദാസ് പാടിയത്. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. ഇനി

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജന ക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കേണ്ട രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം.
1: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി K. മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19-വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത് വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നത്.

0: നടപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുമായി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കുന്നത്.
1: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2-ാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5-ാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,159 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി.

FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. അപരാധി എന്ന ചിത്രത്തിന് വേണ്ടി ബേബി സുജാത, മാസ്റ്റർ സുജിത് എന്നിവരും സംഘവും പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൗധരി.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി. അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലേത്. എ പി കോമളിയും സംഘവും പാടിയത്. രചന പന്തളം, കേരളവർമ്മ. സംഗീതം കെ രാഘവൻ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം വയലും വീടും.

0: നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ, എന്താണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറൈസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ താരതമ്യേന കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച വരുമാനം നേടാൻ കഴിയുന്ന ഒരു കാർഷിക സംരംഭമാണ് കൂൺ കൃഷി. ആരോഗ്യഗുണങ്ങൾ ഏറെയുള്ള കൂണിന് ഇന്ന് വിപണിയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. പോഷകസമൃദ്ധമായ ഭക്ഷണം എന്ന നിലയിലും മികച്ച വരുമാനം നൽകുന്ന സംരംഭം എന്ന നിലയിലും കൂൺ കൃഷി കർഷകർക്കിടയിൽ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൂൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഗുണമേന്മ ഉറപ്പാക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഇന്ന് സാധിക്കുന്നു. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: കേരളത്തിലെ ഏറെ പ്രചാരമായി മാറിയതാണ് കൂൺ കൃഷി. ഇന്ന് നിരവധി ആൾക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഒക്കെ ഈ കൂൺ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂണിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചൊരു മേഖലയാണ് ഈ കൂൺ കൃഷിയും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ഒക്കെ. ഈ മേഖലയിലുണ്ടായ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പരാമർശിക്കാമോ?
4: നമുക്ക് കൂൺ കൃഷിയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു കൂൺ കൃഷിയിലെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഒരു ഓലപ്പൊലയും കെട്ടി അതിൽ നിന്ന് കിട്ടുന്ന കൂൺ വിഭവങ്ങളെ നമ്മുടെ നാടൻ വിഭവങ്ങളായിട്ട് നമ്മുടെ വീട്ടിലെ തോരനും പിഴുക്കും അത്തരത്തിലുള്ള വിഭവങ്ങളായി നാം കഴിച്ചുകൊണ്ടിരുന്ന കൂണ്, ഒരുപക്ഷെ ഇന്ന് വലിയ മാറ്റങ്ങൾ. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ, അതുപോലെ തന്നെ ഇന്ന് വൻകിട ഹോട്ടലുകളിൽ നൂജൻ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം കൃഷിയിലും മാറി. കൃഷി ഇന്ന് ഹൈടെക് ഫാമുകളായി. അവിടെ നമുക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, ഓലപ്പുരയിൽ നിന്ന് നമ്മളിന്ന് ഹൈടെക് ഫാമുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ കൃഷിയിലുണ്ടായ മാറ്റങ്ങൾ, ഒന്ന് ഹൈബ്രിഡ് ഇനം വിത്തുകൾ, നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റി കൂൺ വിത്തുകൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വർഷത്തിലെല്ലാ സമയവും, മഴക്കാലത്തും ചൂടുള്ള സമയത്തും ഒക്കെ നമുക്ക് ചിപ്പിക്കൂണും പാൽക്കൂണും ഒക്കെ ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിത്തുകൾ നമുക്കിന്ന് ഉണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള റാ മെറ്റീരിയൽ, ഉദാഹരണത്തിന് നമ്മൾ വൈക്കോലിലും മരപ്പൊടിയിലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നമ്മളിന്ന് കുറച്ചുകൂടി എളുപ്പവും ആയാസരഹിതവും ലാഭകരവുമായിട്ടുള്ള മഷ് പെല്ലറ്റ് പോലുള്ള പുതിയ വിഭവങ്ങളിലേക്ക് നമ്മൾ, അങ്ങനെ വന്നപ്പോൾ കൃഷി കുറച്ചുകൂടി എളുപ്പമായി, സൗകര്യപ്രദമായി, സുരക്ഷിതമായ വിളവ് കിട്ടുന്ന ഒരു കൃഷിയായി കൂൺ കൃഷി മാറി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കൂൺ പുരകളിലുണ്ടായ മാറ്റം. നമുക്കറിയാം, നമ്മൾ നന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാലത്ത് നമ്മൾ സ്പ്രെയർ കൊണ്ട് നനച്ചിരുന്ന ഒരു കാലമാണ്. അതിനുശേഷം നമുക്ക് ചില സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉണ്ടായി, മിസ്റ്റുറിയേഷൻ നമ്മൾ ഈ പറയുന്ന ഫോഗറും അങ്ങനെ തുടങ്ങി പലതരത്തിലൊക്കെ നമുക്കൊരു ചേഞ്ചസ് തോന്നും. പക്ഷേ ഇന്ന് നമ്മൾ നാനോ ടെക്നോളജിയിലേക്ക് എത്തി. കുറഞ്ഞ ജലം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ആധുനിക രീതിയിലുള്ള നനയാണ് ഇന്ന് കൂൺപുരകളിൽ നനയ്ക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് എത്ര ചൂടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കൂൺ കൃഷി ചെയ്താലും വളരെ പെട്ടെന്ന്

0: പിന്നെ ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അൾട്രാസോണിക് മിസ്റ്റ് മേക്കറിലൂടെ നമുക്ക് ഇന്ന് വെട്ടം ക്ലൈമറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാം കൂൺ കൃഷിക്ക് തണുപ്പ് വളരെ പ്രധാനമാണ്. തണുപ്പെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ജലാംശം, ഈ വായുവിലെ ജലാംശത്തിൻ്റെ അളവ് കൂടുന്ന ഒരു ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ഈ സംവിധാനം ഉപയോഗിച്ച് നാം കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു എത്ര ചൂടുള്ള ഒരു പ്രദേശത്തെയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു ഊട്ടിയാക്കി മാറ്റാം. അങ്ങനെ നമുക്ക് ഏതൊരു സ്ഥലത്തും കൂൺ കൃഷിയാം. പ്രത്യേകിച്ച് കൂൺ കൃഷിക്കൊരു പ്രത്യേകതയുണ്ട്, അതൊരു ഇൻഡോർ കൃഷിയാണ്. മറ്റ് കൃഷികളൊക്കെ നമ്മൾ ഔട്ട്ഡോറാണ്. നമ്മൾ പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൂൺ കൃഷി ആദ്യമായിട്ട് ഒരു പോളി ഹൗസിനുള്ളിലേക്ക് ഇൻഡോറായി കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പുതുമഴയത്ത് മിന്നലുള്ളപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ പൊടുന്തനെ പൊട്ടിമുളച്ച് പെട്ടെന്ന് ക്ഷണഭങ്കുരമാണ് കൂണ്. അപ്പോൾ ആ പുതുമഴയത്തുള്ള കാലാവസ്ഥ, കൂണ് രൂപാന്തരപ്പെടാൻ അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യാൻ ഉണ്ടാകുന്ന ആ സാഹചര്യം, കൃത്രിമമായി നമ്മളൊരു മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡോറിനകത്തേക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ 100 മേനി വിളവ് നമുക്ക് കിട്ടുകയാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഒരു അവരുടെ ഒരു കുടിൽ വ്യവസായം പോലെയും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ഒരു ഭാഗത്തായിട്ട് അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയും ഒരു ഹൈടെക് രീതിയിലുള്ള സംവിധാനങ്ങൾ അഫോർഡബിൾ ആണോ? അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ?
0: പുര ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ബഡ്ജറ്റായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്ക് ഹൈടെക് ആക്കാം. ഞങ്ങളൊരു ആശയം ഇപ്പം മുന്നോട്ട് വെക്കുന്നത്, നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തിലോ കോഴിക്കൂടോ നമ്മൾ എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന ആ അതിനെ നമുക്ക് കൂൺപുരയായി മാറ്റാം. അവിടെ നമുക്ക് പോളി വൈറ്റ് നെറ്റ് കൊണ്ട് പോളി ഹൗസ് ഉണ്ടാക്കി, അത് ഒരുപക്ഷെ നമ്മുടെ പരിമിതപ്പെട്ട സ്ഥലത്ത് നമുക്ക് ആ പ്രദേശത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എണ്ണം ചിലപ്പോൾ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ നമുക്കുള്ള സ്പേസ് ഏതാണോ അത് നമ്മൾ കൂൺപുരയായി മാറ്റുകയാണ്. അല്ലാണ്ട് ഹൈടെക് കൂൺപുര എന്ന് പറയുമ്പോൾ ആ പേര് കൊണ്ട് അർത്ഥമാക്കുന്ന മാതിരി അതിനകത്ത് വലിയൊരു ചിലവ്
1: പ്രതീക്ഷിക്കില്ല.
0: നമ്മൾ ആ ചുരുങ്ങിയ സ്ഥലത്തെ നമ്മൾ ഹൈടെക്
1: കൊണ്ടൊന്നും
0: ശാസ്ത്രീയമായ രീതിയിൽ, അതായത് ഉദാഹരണത്തിന് നമ്മൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, മനുഷ്യനെ പോലെ ഓക്സിജൻ വലിച്ചെടുക്കുന്ന ആണ്, സസ്യങ്ങളെ പോലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നതല്ല. അവിടെ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവമാണത്. അപ്പോൾ നമ്മൾ ഇൻഡോർ കൃഷി ഒരു റൂമിനകത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവിടെ വായു സഞ്ചാരം, ശുദ്ധവായുവിൻ്റെ ലഭ്യത വളരെ ആവശ്യമാണ്. അടഞ്ഞ റൂമുകളാവാം. അതുകൊണ്ട് തന്നെ പോളി വൈറ്റ് നെറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് വായു സഞ്ചാരം സാധ്യമാകുന്ന നെറ്റുകൾ ഉപയോഗിച്ച്, എന്നാൽ മറ്റ് ഈച്ചയും പ്രാണിയൊന്നും കടന്നു കയറാത്ത, നാം കൊടുത്ത ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ അതിൻ്റെ ഹ്യൂമിഡിറ്റിയെ നമുക്ക് മണിക്കൂറുകളോളം അതിനകത്ത് നമുക്ക് നിലനിർത്തിപ്പോണം. അതിന് പറ്റിയ രീതിയിലുള്ള കൂൺപുര അവിടെയാണ് നമ്മൾ ഹൈടെക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർക്കത്തിലൂടെ നമ്മുടെ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഹൈടെക് ഫാമുകളെ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുവേണ്ടി ഇന്ന പ്രദേശം തന്നെ നമുക്ക്, അങ്ങനെയൊന്നുമില്ല. നമ്മളായിരിക്കുന്നിടം, നമുക്ക് എവിടെയാണോ നമുക്ക് പരിമിതപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തെ നമ്മളിപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ സാഹചര്യങ്ങളാണ് ഈ ഹൈടെക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നമ്മുടെ കർഷകരൊക്കെ ഈ ഒരു മാറ്റത്തിന് അവിടെ അനുകൂലമായ രീതിയിലാണോ പ്രതികരിക്കുന്നത്?
0: അല്ല, ഇവിടെ നമുക്കൊരു പ്രധാന കാര്യം, നമ്മളിപ്പോൾ ഒരു പരമ്പരാഗത മാർഗത്തിലൂടെയുള്ള ഒരു ഷെഡ്, നമുക്കറിയാം നമ്മൾ ഓരോ പുരകളോ അങ്ങനെ ഒരു പുര നമ്മൾ ചെയ്താൽ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് നമുക്ക് വളരെ കൂടുതലാണ്. നമുക്ക് ഓരോ വർഷത്തിലും അത് വീണ്ടും നമുക്ക് മെയിൻ്റനൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മളൊരു ഷെഡ് നിർമ്മിക്കപ്പെട്ടാൽ അത് ഏറ്റവും കുറഞ്ഞതൊരു 25 വർഷമെങ്കിലും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഷെഡായിരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വൺ ടൈം മുടക്കിൽ നമുക്ക് ഒരു മൂലധനത്തിൽ അവന്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് റണ്ണിങ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകണം. വീണ്ടും ഷെഡ് പണിയാനാണെങ്കിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഷെഡുകളാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു ടൈം ഒരു ഷെഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൈസ ചിലപ്പോൾ കൂടുതലായാലും അതിന് വളരെ വർഷങ്ങളോളം നമുക്ക് അതിൽ നിന്ന് ആദായം എടുക്കാം എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് സാധ്യമാണ്.
1: ടോപ്പിലെ റൂഫിന് പകരം ഈ ഷീറ്റ് ഇടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ?
0: നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ സിപ്പോളിംഗ് ഷീറ്റ് അതുപോലുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെയും ലോങ് ലൈഫുള്ള അലുമിനിയം ഷീറ്റുകളോ അതുപോലുള്ള ഷീറ്റുകൾ ഇട്ട് ചെയ്യുന്നതിനോടാണ് നമുക്ക് ഓട് നല്ലതാണ്. ഓട് നമുക്ക് നല്ലതാണ്, കുറച്ചുകൂടി നാച്ചുറൽ ടൈം ഇത് കിട്ടും. ഓട് ഫ്രെയിം ചെയ്തിട്ട് അതിൽ

0: സീലിംഗ് കൊടുക്കണം. കാരണം ഓട് ഹ്യൂമിഡിറ്റി വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് അതിനകത്ത് റൂമിനകത്തുള്ള ടെമ്പറേച്ചർ ഇത് ഹ്യൂമിഡിറ്റി അങ്ങ് പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്കൊരു സീലിംഗ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഏത് കൂമ്പരയ്ക്കും ഷീറ്റാണെങ്കിലും ഏതാണെങ്കിലും ഒരു നമ്മൾ ഭിത്തി നിർമ്മിക്കുന്ന മാതിരി സീലിംഗ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് ഇന്ന് അതിന് വലിയ ചിലവൊന്നുമില്ല, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
1: ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പാദനത്തിൽ ഒരു മികവ് ഉണ്ടാവുന്നുണ്ടോ?
0: ഉൽപ്പാദനത്തിൽ ഒരു വർധനവുണ്ട്. അതിന് കാരണം മൂന്നാല് കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ പുതിയ നമ്മുടെ ഷെഡുകളിൽ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും കൃത്യമായി അളന്ന് തൂക്കി കൊടുക്കാൻ പറ്റും. ഒരുപക്ഷെ അവിടെ അത് കൃത്യമായ അളവിൽ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു വിളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം നാം കൃഷി ചെയ്യുന്ന വിത്ത് അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് വിത്തുകൾ കുറച്ചുകൂടി ഉൽപ്പാദനക്ഷമത വർദ്ധിച്ച വിത്തുകളാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ റിസർച്ച് സ്റ്റേഷനുകളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഷിക സർവകലാശാലകൾ, അതുപോലെ തന്നെ ഐസിആറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആ ഗവേഷണങ്ങളൊക്കെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക; രണ്ട്, കൂണിൻ്റെ ഹാർവെസ്റ്റിന് ശേഷം വിളവെടുപ്പിന് ശേഷമുള്ള സൂക്ഷിപ്പ് കാലാവധി കൂട്ടുക. അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ കൂൺകൃഷി കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ രണ്ട് വെല്ലുവിളികളെന്ന് പറയുന്നത്, ഒന്ന്, അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മളെ വരുമാനത്തിൽ വർധനമുണ്ടാവുള്ളൂ. അതാണ് അതിനകത്ത് ഒന്ന്. രണ്ട്, കൂൺ വളരെ പെട്ടെന്ന് ചീത്തയായി കേടായി പോകുന്ന ഒരു സംഭവം. അത് എത്ര കണ്ട് നമുക്ക് കൂണിന് ലൈഫ് കൂട്ടാൻ പറ്റും, ഹാർവെസ്റ്റിങ്ങിന് ശേഷം സ്റ്റോറേജ് ലൈഫ് കൂട്ടും, അത് നാച്ചുറലി എത്ര മണിക്കൂറുകൾ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതിനനുസൃതമായിട്ടുള്ള പുതിയ വെറൈറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പാൽക്കൂട് പൊതുവിൽ നമുക്ക് നാലോ അഞ്ചോ ദിവസം പുറത്തിരിക്കും, പക്ഷെ ചിപ്പിക്കൂണിലും അത്തരത്തിലുള്ള വെറൈറ്റികൾ ഇപ്പം നമുക്കുണ്ട്. കുറേ ടെമ്പറേച്ചർ കൂടിയ അന്തരീക്ഷത്തിൽ കുറച്ച് ചൂട് കൂടിപ്പോയാൽ പോലും വിളവ് തരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റികളുണ്ട്.
1: താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യവൽക്കരണം, സ്വന്തം വീട്ടാവശ്യത്തിന് മാത്രമൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് നമ്മുടെ വലിയ വലിയ സൂപ്പർ സ്റ്റോറുകളിലൊക്കെ വലിയ മാളുകളിലും ഒക്കെ ഇന്നത് വിൽപ്പനയ്ക്കായി എത്തുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. അത് കർഷകർക്ക് നല്ലതാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് എങ്ങനെ, എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്?
0: ഇവിടെ നമുക്ക് കൂൺ പ്രിയരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നാം ഒരു ഭക്ഷണ വസ്തു നാം കഴിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഗുണം. കൂണൊരു നല്ല ഗുണമുള്ള ഒരു ഭക്ഷണമെന്ന പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂണ് ധാരാളം കഴിക്കുന്നതിൽ ഒരു കാരണം അതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ തന്നെയാണ്, പോഷകമൂല്യങ്ങൾ തന്നെയാണ്. രണ്ട്, നമ്മളൊരു ഭക്ഷണം നിത്യോപയോഗമായി മാറണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് മാറണം. നമുക്കറിയാം,
1: രുചികരമാവണം,
0: ആകർഷണീയമാവണം, അത് നിറം കൊണ്ടും മണം കൊണ്ടും ഗുണം കൊണ്ടും ഒക്കെ നമ്മൾ ആകർഷിക്കണം, ടേസ്റ്റ് ആക്കണം. അപ്പം ഉദാഹരണത്തിന് എനിക്ക് ഒറ്റ കാര്യം മാത്രം വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചിക്കൻ്റെ ഒരു കടന്നു കയറ്റമാണ്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അളവിൽ ചിക്കൻ കടന്നു കയറിയിരിക്കണം നമ്മുടെ കൾച്ചറിൽ. അവിടെ നമുക്ക് ഇന്ന് മഷ്റൂം എടുത്തിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മഷ്റൂം എടുത്ത് സ്ലൈസ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ച് പുരട്ടി, കാരണം ഇതൊരു മാംസത്തിൻ്റെ ചേർവുകളാണ് നമുക്ക് ഈ കൂണിൽ ചേരേണ്ടത്. അത് ചേർത്ത് ചിക്കൻ 65 ഉണ്ടാവുന്ന അതേ മസാലപ്പൊടി ഈ കൂണിലേക്ക് നമ്മൾ പുരട്ടി അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ച് ഒരല്പം ടേസ്റ്റാക്കിയിട്ട് ആ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞ ശേഷം തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നമുക്ക് ചിക്കൻ 65 പകരം നമുക്ക് മഷ്റൂം 65 ആയി. ഒരുപക്ഷെ നമ്മൾ ഒരു വട്ടം അത് കഴിച്ചാൽ ചിക്കനിലുണ്ടാക്കുന്ന വിഭവങ്ങളെക്കാളും നമുക്ക് ടേസ്റ്റിയാണിത്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങളിലൊരു ചേഞ്ച് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകളും കൂടുതൽ കൂണ് വാങ്ങുന്നത്. പരമ്പരാഗതമായി നാം നേരത്തെ കഴിച്ച ആ തോരനും മെഴുക്കിൽ നിന്ന് ഇന്ന് നമ്മൾ പുതിയ വിഭവങ്ങളിലേക്ക്, പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആകർഷിക്കുന്ന തരത്തിലുള്ള ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറുകയാണ്. അപ്പം നമുക്ക് ദൈനംദിനം അത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ്, ഇഷ്ടം, ഒരു ആകാംക്ഷ, അതൊക്കെ നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്.
1: ഈ കർഷകർ ഈ മേഖലയിലേക്ക് വരണമെങ്കിലേ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ വളരെ അത്യാവശ്യമാണല്ലോ.
0: ഞങ്ങൾ കൂൺപുര ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂൺ കൃഷിയിലെ പരിശീലനം പോരാ, കൂൺ കൃഷിയിൽ എങ്ങനെ അത് വിഭവങ്ങളാക്കണം. ഒരു കർഷകൻ നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കുമ്പോൾ 100 കൂൺ കഴിക്കുന്ന കൂൺ പ്രിയന്മാർ നമ്മളുണ്ടായി. അതുകൊണ്ട് തന്നെ കൂൺപുര

0: ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നതിനോടൊപ്പം ബൈ പ്രോഡക്റ്റിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് എങ്ങനെയാണ് കൂൺ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അത് നമുക്ക് രണ്ട് തരത്തിലാണ് ഉൽപ്പന്നങ്ങൾ. ഒന്ന്, നമ്മൾ ദൈനംദിനം നമുക്ക് എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ദൈനംദിനം വീടുകളിൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ കൂൺ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ 65 പകരം മഷ്റൂം 65 അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അച്ചാറായിട്ടും അങ്ങനെ നമുക്ക് കട്ലറ്റായിട്ടും സമോസയായിട്ടും കേക്കായിട്ടും ഐസ്ക്രീമായിട്ടും ബിസ്ക്കറ്റായിട്ടും ഒക്കെ നമുക്ക് കൂണിനെ നമുക്ക് ഉപയോഗിക്കാം. അതിനപ്പുറം നമുക്ക് വ്യാവസായിക സാധ്യതയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പോവാം. നമുക്ക് വ്യാവസായികമായി അത് അങ്ങനെയുള്ള വിഭവങ്ങളിലേക്ക് പോകാം. അതും നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. കൂൺ ഡ്രൈ പൗഡർ ചെയ്തിട്ട്, കൂൺ സൂപ്പ് പൗഡർ ചെയ്തിട്ട്, അങ്ങനെയുള്ള ഫ്രയാംസുകൾ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് കൂണിൻ്റെ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂണ് ശരിക്കു പറഞ്ഞാൽ കേരളം നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് കേരളം. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഒരു മുഖ്യധാരാ കൃഷിയായിട്ട് നമുക്ക് കൂണിനെ കൊണ്ടുവരാം. അത് നമുക്കൊരു വലിയ തൊഴിലിടം സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരുപക്ഷെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്, ഒത്തിരി സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്, വായ്പകളിൽ, കാർഷിക വായ്പകളിൽ കൂൺ കൃഷിയെ കൂടി ഉൾപ്പെടുത്തി. എങ്കിലും ചില ബാങ്കുകളിലെങ്കിലും അവരുടെ പഴയകാല നോംസുകളൊന്ന് തിരുത്തേണ്ടി വരും. കൃഷി എന്ന് പറയുമ്പോൾ അത് ഏക്കർ കണക്ക് സ്ഥലത്താണ് കൃഷി. പക്ഷെ നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. നമുക്ക് അഗ്രികൾച്ചറിൽ കൃഷിയിൽ വെജിറ്റബിളിലായ പോലും നമ്മളിന്ന് അപ്പോഴും നമുക്ക് ഏക്കറിലാണ്, സെൻറ്റിനാണ് സബ്സിഡി എന്ന് പറയുന്നത് മാറി നമ്മൾ ക്രോപ്പിൻ്റെ എണ്ണത്തിന് സബ്സിഡി കൊടുക്കേണ്ട സമയത്തേക്ക് എത്തി. നമ്മളിപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷിയാണ് നമ്മുടെ ഈ ഹൈടെക് കാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു പരിഷ്കൃത ഒരു അതിനകത്ത് കർഷകനെ സഹായിക്കാൻ വേണ്ടി അത് വേണ്ടി വരും.
1: കണ്ടീഷൻസൊക്കെ
0: മാറേണ്ടതാണ്. നമുക്കിന്ന് 1 ഹെക്ടർ 6 സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ക്രോപ്പ് അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ നമുക്ക് വെറും 1 സെന്റിനകത്ത് നമുക്കിന്ന്
1: ഹൈടെക്
0: രീതിയിൽ കൃഷി ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ആ 1 ഹെക്ടർ 6 കൊടുക്കുന്ന സബ്സിഡി ഇപ്പോഴും ടാക്സ് റെസീറ്റ് 1 ഹെക്ടർ 6 കൊടുക്കുമ്പോൾ കിട്ടുന്നതേ സബ്സിഡി തരുള്ളൂ എന്ന് പറയുമ്പോൾ കർഷകൻ പുറകോട്ടടിക്കും. കാര്യം ഇന്നത്തെ യൂത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കണം. അപ്പം അങ്ങനെ നമുക്ക് കൃഷിക്കാരനെ നമ്മൾ സഹായിക്കണം. സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിൽ, ലോൺ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ
1: ഒരുപാട്
0: വ്യവസ്ഥകളിലൊക്കെ
1: ഒരുപാട്
0: മാറ്റങ്ങൾ വരണം. കാരണം ഈ കാലത്തിൻ്റെതായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഉപോൽപ്പന്നങ്ങളിൽ ഈ ബൈ പ്രോഡക്റ്റിൽ പരിശീലനം കുറച്ച് കൂടി കൊടുക്കണം. ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം പുതിയ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക. അത് രണ്ട് തരത്തിലും, ഒന്ന് നല്ല നമ്മുടെ നിത്യോപയോഗ ഭോജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒന്ന്, രണ്ട് നമുക്ക് ലോങ് ലൈഫുള്ള നമുക്ക് വലിയ ബിസിനസ് കച്ചവടത്തിന് സാധ്യമാകുന്ന തരത്തിലുള്ള വലിയ വിഭവങ്ങൾ നമുക്ക് പ്രോഡക്റ്റുകളാക്കി മാറ്റണം. അതങ്ങനെയുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം. എങ്കിലേ നമുക്ക് ഈ മേഖലയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നമുക്കൊരു വളർച്ചയുണ്ട്. ആ വളർച്ചയെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ മേഖലയിൽ കുറച്ചുകൂടി
1: കൊണ്ടുവരണമെങ്കിൽ
0: ഈ ബൈ പ്രോഡക്റ്റിൽ കൂടി കുറച്ചുകൂടി പരിശീലനമൊക്കെ കൊടുത്ത് അതിൽ ശ്രദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ മാർക്കറ്റിൽ കുറച്ചുകൂടി നമുക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം.
2: ശാസ്ത്രീയ അറിവുകളും കഠിനാധ്വാനവും വിപണിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കൈമുതലാക്കി കൂൺ കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്ക് വിജയത്തിന്റെ പുതിയ വഴികൾ തുറക്കാൻ ഈ അഭിമുഖ സംഭാഷണം ഉപകാരമാകും. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കുന്നു. ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ജോസ് പ്രകാശിന്റെ ഫോൺ നമ്പർ പറയാം. 9037248185.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 72,700 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,200 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,400 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത്

0: കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
1: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ചു പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറേസ? കൃഷിയിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും സഹായിക്കുന്ന മികച്ച ഒരു ജൈവവളമാണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറേസ. കേരളത്തിലെ മണ്ണുകൾക്ക് അനുയോജ്യമായ ഒരു ജീവാണുവളമാണിത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
2: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
1: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.

ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾക്കുള്ള സമയമിത. ജനകൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ രാജലക്ഷ്മി പാടിയത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: ബിച്ചു തിരുമലയുടെ വരികൾ അലക്സ് പോളിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം ടു ഹരിഹർ നഗർ.

0: ACP-NDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है।
1: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी।
2: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ട്രാഫിക് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സിത്താര പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് മെജോ ജോസഫ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കൈതപ്രം മോഹൻ സിത്താര കൂട്ടുകെട്ടിലൊരു ഗാനം, വിധു പ്രതാപ് ജോത്സ്ന എന്നിവർ പാടിയത് ചിത്രം നമ്മൾ.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: എസ് രമേശൻ നായർ രചിച്ച് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം മത്സരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യവും വേർപെടുത്താനാവാത്തതുമായ ഭാഗമാണെന്നും ചൈനീസ് പക്ഷം എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയസ്വാൾ വ്യക്തമാക്കി. വയോജന ക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ല് ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂവെന്ന് എൻ പി സി ഐ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും

രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മൻ ഗില്ലും ഷഫാലി വർമ്മയും. പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. വയലർ ശരത്ചന്ദ്ര വർമ്മ പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ ഗാനം. ഉദിത് നാരായൺ, സുജാത എന്നിവർ പാടിയ ഗാനത്തിന്റെ സംഗീതം പകർന്നത് വിദ്യാസാഗർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു തമിഴ് ഗാനമാണ്. കർക്കി രചിച്ച് എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഹരിചരൺ, ശ്രേയ ഘോഷൽ എന്നിവർ ഐ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: കണ്ണിനും കണ്ണാടിക്കും ഈ ചിത്രത്തിൽ MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനമാണിനി. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SET ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495654321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളിലെ വയറുവേദന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ലയൺ എന്ന ചിത്രത്തിൽ അഫ്സൽ, ജ്യോത്സ്ന എന്നിവർ പാടിയ ഗാനമാണിനി. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ജോ പോളിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം. സിത് ശ്രീറാം, ഐശ്വര്യ രാമചന്ദ്രൻ എന്നിവർ പാടിയ ഗാനമാണ് ചിത്രം ഡിയർ കോംറേഡ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ഏപ്രിൽ ഫുൾ എന്ന ചിത്രത്തിലേത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനം സുജാത, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയത്. വി ആർ പ്രസാദിന്റെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

പത്മജ രാധാകൃഷ്ണന്റെ വരികൾ, എം ആർ രാജകൃഷ്ണയുടെ സംഗീതം, രവിശങ്കർ, ശ്വേത എന്നിവർ പാടിയ ഗാനമാണിനി ചിത്രം മിസ്റ്റർ ബീൻ.

വാഴാറ്റു എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, നീള രാജ് എന്നിവർ പാടിയ ഗാനം ഇനി ചലച്ചിത്ര ഗാനങ്ങളിൽ കേൾക്കാം. വി കെ ഹരിനാരായണന്റെ വരികൾ, പ്രവതീഷ് പ്രദീപിന്റെ സംഗീതം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കൺമഷി എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

നാളെ ഉച്ചയ്ക്ക് 12:02 കൂട്ടുകാരിയിൽ സംരംഭകയാവുമ്പോൾ അറിയേണ്ട നിയമങ്ങൾ. അഡ്വക്കേറ്റ് രമ്യ ആർ നായർ സംസാരിക്കുന്നു. തുടർന്ന് രുചിക്കൂട്ട്. നാളെ ഉച്ചയ്ക്ക് 12:02 കൂട്ടുകാരി.

നവരാത്രി സംഗീതോത്സവം രണ്ടാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന രാധിക കണ്ണന്റെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. ഇന്നത്തെ മുഖ്യകൃതി പാഹിമാം ശ്രീ വാഗീശ്വരി, രാഗം കല്യാണി.

ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന രാധിക കണ്ണന്റെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. നവരാത്രി സംഗീതോത്സവം മൂന്നാം ദിവസമായ നാളെ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.

അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവേൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. രാജ് പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ചത്.
1: ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ 29 അധ്യായത്തിലെ 53 ശ്ലോകത്തിലൂടെ ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജനോട് ഒരു കഥ പറയാൻ തുനിയുന്നു. കാട്ടിൽ തന്റെ ഇണയമൊത്ത് സല്ലപിച്ച് ക്രീഡിച്ച് പൂക്കളുടെ ഭംഗിയും വണ്ടിന്റെ മുരളലും ആസ്വദിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരു മാൻകുട്ടി അല്പമകലെയായി, ദൃഷ്ടിക്കും അപ്പുറത്തായി, തങ്ങളെ ഭക്ഷിക്കുവാൻ വിശപ്പോടെ കാത്തു നിൽക്കുന്ന ചെന്നായി കൂട്ടങ്ങൾ. തീർന്നില്ല, തൊട്ടു പിന്നിലായി കണ്ണിൽപ്പെടാതെ തങ്ങളെ കൊല്ലുവാൻ അമ്പും വില്ലുമേന്തി സജ്ജനായി നിൽക്കുന്ന ഒരു കാട്ടാളൻ. ഇവയൊന്നും അറിയാതെ വനഭംഗി ആസ്വദിച്ച് ആനന്ദത്തോടെ പരിസരം മറന്ന് നീങ്ങുന്ന മാൻപേടകൾ. ഏതു നിമിഷവും ചെന്നായി കൂട്ടങ്ങൾ ചാടി വീണ് കൊന്നു ഭക്ഷിക്കാം. അതല്ലെങ്കിൽ പിന്നിൽ നിന്നും വേടന്റെ ശരമേറ്റ് ശ്വാസഗതി നിലയ്ക്കാം. പക്ഷേ ഇവയൊന്നും മാൻകുട്ടികൾ ഇരുവരും അറിയുന്നതേയില്ല എന്നതാണ് ദുഃഖസത്യം. യഥാർത്ഥത്തിൽ ആരാണ് ഈ മാൻകുട്ടികൾ? നമ്മൾ മനുഷ്യർ തന്നെ. ചുറ്റിനും കുടിയിരിക്കുന്ന അപകടങ്ങൾ അറിയാതെ സന്തോഷത്തോടെ നമ്മൾ നടന്നു നീങ്ങുന്നു. അത്രമാത്രം അനിശ്ചിതത്വമാണ് മനുഷ്യനെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് സമാനമായ ആശയം തന്നെയാണ് അധ്യാത്മരാമായണത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ വിവരിക്കുന്നത്. ചക്ഷുസ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ നാവിലാകപ്പെട്ട തവളയുടെ ദുസ്ഥിതി കണക്കാണ് മർത്യജന്മം. പാമ്പ് ഏത് നിമിഷവും നാക്കുള്ളിലേക്ക് വലിച്ച് വായടച്ചാൽ അതോടുകൂടി തവളയുടെ കഥ കഴിഞ്ഞു. കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവൽ സംവദിച്ചിടും ആയുസ് അതിനശ്വരം. അധ്യാത്മരാമായണത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന പത്രത്തിന്റെ, അതായത് ഇലയുടെ അഗ്രത്തിൽ പറ്റി നിൽക്കുന്ന ജലബിന്ദു പോലെയാണ് മർത്യജന്മമെന്ന് ഭാഷാപിതാവ് വസിഷ്ഠനിലൂടെ സമർത്ഥിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിസങ്കീർണവും അനിശ്ചിതത്വവും കലർന്നത് തന്നെയാണ് മനുഷ്യജന്മം. കോട്ടയത്ത് തമ്പുരാന്റെ കല്യാണ സൗഗന്ധികം എന്ന കഥകളിൽ സൗഗന്ധിക പുഷ്പം തേടി അലയുന്ന ഭീമസേനെ നമ്മൾ കാണുന്നു. ആ കൊടുങ്കാട്ടിലൂടെ തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ പോകുന്ന ഭീമൻ അത്യപൂർവമായ ഒരു രംഗം കണ്ട് സ്തബ്ധനായി നിൽക്കുന്നു. ഈ ഒരു രംഗം ഭീമന്റെ മനോധർമ്മമായിട്ടാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. ഗർഭിണിയായ ഒരു മാൻപേട, അതിനെ നോട്ടമിട്ട് ദൂരെ വിശന്നു വലയുന്ന ഒരു സിംഹം. തീർന്നില്ല, ആ മാനിനെ കൊന്നു ഭക്ഷിക്കുവാൻ അങ്ങ് അകലെയായി അമ്പും വില്ലും സജ്ജമാക്കി നിൽക്കുന്ന ഒരു വേടൻ. മാസം തികഞ്ഞ മാൻപേട ഇതൊന്നും അറിയാതെ ഞരങ്ങിയും മൂളിയും പച്ചില ചാർത്തിനിടയിൽ കിടക്കുമ്പോൾ നിയതിയുടെ വിളയാ

0: ചാട്ടം എന്നോണം പൊടുന്നിനെ ആകാശത്തൊരു ഇടിവെട്ടുന്നു. ഇടിവെട്ടിൻ്റെ ഓർക്കാപ്പുറത്തുള്ള ഗർജനത്തിൽ കാട്ടാളൻ്റെ കയ്യിലിരുന്ന അസ്ത്രം ഉന്നം തെറ്റി വായ് പുലർന്നിരിക്കുന്ന സിംഹത്തിൻ്റെ നാവിൽ തറയ്ക്കുന്നു. സിംഹം ക്ഷണം തന്നെ പിടഞ്ഞു വീണു ചാകുന്നു. അതോടൊപ്പം അപ്രതീക്ഷിതമായി ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ ആ നിഷാദൻ പിടഞ്ഞു വീണ് ചരമമടയുന്നു. അനന്തരം അതിഭീകരമായ ഒരു പേമാരി ആർത്തട്ടഹസിച്ചുകൊണ്ട് പെയ്യുന്നു. ആ പേമാരിയിൽ മാൻകുട്ടി സുഖമായി പ്രസവിക്കുന്നു. പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ്റെ അദൃശ്യമായ കരസ്പർശം ഏതൊരു കൊടും വിഭവത്തിനെയും അകറ്റുവാൻ പര്യാപ്തമാണ്. നിയതിയുടെ അത്യപൂർവമായ സഹായമുണ്ടെങ്കിൽ മനുഷ്യൻ്റെയും ജീവികളുടെയും ഏതൊരു ദുരിതവും ആപത്തും താനെ പമ്പകടക്കും തീർച്ച.
1: രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ച സുഭാഷിതമാണ് നിങ്ങൾ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ജയശ്രീ കുറുശ്ശേരി അവതരിപ്പിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 4:53. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിക് ഭാരതി, മുംബൈ റിലേ.

अरे तो लो भैया हम अपने पैरों के ऊपर खड़े हो गए और मिला ली है ताल।

वंशिया बजाई, अरे कैसी वंशिया बजाई, श्यामा सुध बिस राई, तेरे